പ്രഭാത ഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

പ്രതീക്ഷിക്കാത്ത, മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത വെല്ലുവിളികളാണ് ഭീഷണി. മനുഷ്യനും സസ്യജന്തുജാലങ്ങളുമെല്ലാം വ്യത്യസ്ത ഭീഷണികൾ നേരിടുന്നു. യുദ്ധം, കാലാവസ്ഥ, സാമ്പത്തികം, ഭാഷാപരം, ആരോഗ്യം, ഇങ്ങനെ ആഗോളമായി നേരിടേണ്ടി വരുന്ന ഭീഷണികളുണ്ട്. ചിലവ മുൻകൂട്ടി പ്രവചിക്കാനാകുമെങ്കിലും ഭീഷണി നേരിടേണ്ടി വരും. ഇവയെല്ലാം ലോകം മുഴുവൻ പൊതുവായി നേരിടുന്നത്. എന്നാൽ ശത്രു ഭീഷണിയാണെങ്കിലോ? ശത്രു ആരുമാകാം, മിത്രമെന്ന് കരുതുന്നവരാകാം. ബന്ധങ്ങളെ മുൻനിർത്തി വിലപേശുന്നവരുണ്ട്. രക്ഷകർത്തൃത്വത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, സൗഹൃദങ്ങളിൽ, തൊഴിലിടങ്ങളിൽ അഭിമാനത്തിനും ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും വിലപേശി വെല്ലുവിളി ഉയർത്തി ഭീഷണി മുഴക്കുന്നവർ. ഞാൻ ഇത്തരം വൈകാരിക ഭീഷണി ഉയർത്തുന്ന വ്യക്തിയാണോ? ഞാൻ ഭീഷണിയുടെ ഇരയാണോ? തിരിച്ചറിയണം. ഞാൻ അഭിമുഖീകരിക്കുന്ന ഭീഷണി എന്തെന്ന് തിരിച്ചറിയുക തന്നെയാണ് പരിഹാരത്തിനുള്ള ആദ്യപടി. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാറ്റാരിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിതാരയിൽ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത ആലപിക്കുന്നു അമൃതരാജ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:15 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണ

കഥാമൃതം 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും കേൾക്കാം. 7:10 പാട്ടും പൊരുളും, അവതരണം ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, ലീന ജയരാജ് മട്ടന്നൂർ. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രവും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ ഈ വർഷത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതാധ്യാപിക ശ്രീമതി ധന്യ ടീച്ചറുമായുള്ള അഭിമുഖം. 8:00 ആഴ്ച വൃത്താന്തമാണ്, തുടർന്ന് ഗാനതരംഗം. ഇതിലൂടെ ദേവദാസി എന്ന ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഒരിക്കൽ കൂടി ആസ്വദിക്കാം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷമാണ്. തുടർന്ന് താരസ്വരം, 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും വീണ്ടും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങളാണ്, 5:30 പാട്ടും പൊരുളും. 5:45 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ധന്യ ടീച്ചറുമായുള്ള അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8:00 ആഴ്ച വൃത്താന്തം, തുടർന്ന് ആർദ്രഗീതങ്ങൾ, 9:00 ചാരുകസേര, മഹാഭാരതത്തിലെ അമ്മ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വള്ളത്തോളിന്റെ കവിത എന്റെ ഗുരുനാഥൻ ആലപിക്കുന്നു അമൃതരാജ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വള്ളത്തോളിൻ്റെ കവിത എൻ്റെ ഗുരുനാഥൻ, ആലപിച്ചത് അമൃതരാജ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140 7250000118.
4: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
5: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
7: ആ പിന്നെന്നാ?
0: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
8: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു

0: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
4: ഇന്ന് സെപ്റ്റംബർ 5, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 5 വർഷത്തിലെ 248th ദിനമാണ്. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിജ്ഞാന മേഖലയിൽ വഹിച്ച പങ്കുകൾ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നത്. കൂടാതെ ഇന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ചാരിറ്റി ദിനം അല്ലെങ്കിൽ ദാനശീല ദിനമായി ആചരിക്കുന്നതും. മദർ തെരേസയുടെ ചരമദിനമാണ് ഐക്യരാഷ്ട്ര സംഘടന 2012 മുതൽ അന്താരാഷ്ട്ര ചാരിറ്റി ദിനമായി ആചരിക്കുന്നത്. സെപ്റ്റംബർ 5 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1800 ബ്രിട്ടൻ മാൾട്ട പിടിച്ചടക്കി. 1961 ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ നടന്നു. 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. 1972 ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്ന സംഭവം നടന്നത്. മ്യൂണിക് ഒളിമ്പിക്സിൽ പാലസ്തീൻ തീവ്രവാദ സംഘടന നടത്തിയ കൂട്ടക്കൊലയിൽ 11 ഇസ്രായേലി അത്ലറ്റുകൾ ഉൾപ്പെടെ 17 പേർ കൊല്ലപ്പെട്ടു. 1984 വധശിക്ഷ നിലവിലുണ്ടായിരുന്ന ഓസ്ട്രേലിയയിലെ അവസാന സംസ്ഥാനമായിരുന്ന പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലും വധശിക്ഷ നിർത്തലാക്കി. 2005 അടൂർ ഗോപാലകൃഷ്ണന് ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. 2009 മൈക്കിൾ ജാക്സന്റെ ശവസംസ്കാരം ലോസ് ആഞ്ചൽസിലെ ഫോറസ്റ്റ് ലോൺ സെമിത്തേരിയിൽ നടന്നു. ആയുർവേദ ചികിത്സാ രംഗത്തെ പ്രമുഖനായിരുന്ന അഷ്ടവൈദ്യൻ ഇ ടി നാരായണൻ മൂസ് ലോകത്തിലെ പ്രാമാണികരായ പണ്ഡിതന്മാരുടെ ശ്രേണിയിൽ ശ്രേഷ്ഠസ്ഥാനമുള്ള പണ്ഡിതൻ അൽബറൂണി, പ്രമുഖ തമിഴ് കവിയായ മുഹമ്മദ് മേത്ത തുടങ്ങിയവരുടെ ജന്മദിനവും. ഇന്ത്യയിലെ അനുഗ്രഹീത സംഗീത സംവിധായകരിൽ പ്രമുഖനായിരുന്ന സലിൽ ചൗധരി, കാബൂളിവാലാർ ബംഗാളി ബൗ എന്ന പുസ്തകത്തിലൂടെ പ്രശസ്തയായ ഇന്ത്യൻ എഴുത്തുകാരി സുസ്മിത ബാനർജി തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 5.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ജീവിതം എത്ര പ്രയാസകരമായി തോന്നിയാലും നിങ്ങൾക്കെല്ലായ്പ്പോഴും ചെയ്യാവുന്നതും വിജയിക്കാവുന്നതുമായ എന്തെങ്കിലും ഉണ്ടാകും. സ്റ്റീഫൻ ഹോക്കിംഗ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുവരുദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി

0: സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5, ചിങ്ങം 20, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 7.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ISROയുടെ ബഹിരാകാശ കുതിപ്പ്. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ GSAT-1A വഹിച്ചുള്ള GSLV-F17 വിക്ഷേപണം പൂർണ്ണ വിജയം. തുടർച്ചയായ പരാജയത്തെ തുടർന്നുള്ള സുരക്ഷാ പരിശോധനകൾ കാരണം 7.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു വെള്ളിയാഴ്ചത്തെ വിക്ഷേപണം. വിക്ഷേപണം പ്രതീക്ഷിച്ചതിലും കൃത്യത കൈവരിച്ചെന്ന് ISRO ചെയർമാൻ Dr. V. Narayanan അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം ആളില്ല, ഗഗൻയാൻ ഉൾപ്പെടെ ISRO 6 വിക്ഷേപണങ്ങൾ കൂടി നടത്തുമെന്നും അദ്ദേഹം ശ്രീഹരിക്കോട്ടയിൽ പറഞ്ഞു. എയർ ഇന്ത്യയുടെ ഫുക്കറ്റ് ഡൽഹി വിമാനം പറക്കുന്നതിനിടെ 300 അടി താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ മുഖ്യ പൈലറ്റ് സുദീപ് വസിഷ്ഠിനെ പിരിച്ചുവിട്ടു. സംഭവ സമയത്ത് സുദീപ് ലഹരി ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ നടപടി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നത് വെള്ളിയാഴ്ചയാണ്. പ്രധാന പൈലറ്റിന്റെ ശരീരത്തിൽ സൈക്കോ ആക്റ്റീവ് ലഹരി വസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചെന്നാണ് AAIB റിപ്പോർട്ടിലുള്ളത്. പൈലറ്റിനെതിരെ അടിയന്തര നടപടി വേണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോട് AAIB ആവശ്യപ്പെട്ടിരുന്നു. ദേശീയപാത 66 കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ചു കയറുകയായിരുന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ 3 പീടിക ബൈപ്പാസ് റോഡിന്റെ തുടക്കത്തിലാണ് അപകടം. മരിച്ചവരെല്ലാം തമിഴ്നാട് സ്വദേശികളാണെന്ന് സംശയിക്കുന്നു. 8 പേരും പുരുഷന്മാരാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതിയുടെ ടണലിൽ 9 ദിവസമായി കുടുങ്ങിക്കിടന്ന 2 പേരെ രക്ഷാപ്രവർത്തകർ പുറത്തെത്തിച്ചു. Thrissooli-3 ജലവൈദ്യുത പദ്ധതിയുടെ ടണലിൽ നിന്നാണ് 2 പേരെ പുറത്തെത്തിച്ചത്. ദുരന്തത്തിൽ ആകെ മരണം 1326. നേപ്പാളിൽ 1295 ചൈനയിലെ ടിബറ്റ് മേഖലയിൽ 31 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5000-ലേറെ പേരെ കാണാതായി. കാണാതായവരിൽ 277 ഇന്ത്യക്കാരുമുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളം ഉൾപ്പെടെ ഒട്ടേറെ സ്ഥലങ്ങൾ വെള്ളത്തിലായി. ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 9 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഉച്ചകഴിഞ്ഞ് 3:30-4:30 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടത്. 400+ വിമാനങ്ങളുടെ സർവീസ് വൈകി. ജന്തർമന്തർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ദളിത് വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ തലയടിച്ചു പൊട്ടിച്ച സ്വതന്ത്ര ഭരദ്വാജ് പോലീസ് പിടിയിൽ. ഡൽഹി പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെ CJP പ്രതിഷേധത്തിന് പിന്നാലെ 72 മണിക്കൂറിനുള്ളിൽ ഭരദ്വാജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഡൽഹി പോലീസ് ഉറപ്പു നൽകിയിരുന്നു. നടപടിയുണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ഭരദ്വാജിനെ ബുലന്ദ്ഷഹറിലെ ധമ്രനാര ഗ്രാമത്തിൽ നിന്നാണ് പിടികൂടിയത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ തീർത്ഥയാത്ര 2027 April 23 തുടങ്ങും. May 8 ഹജ്ജ് സർവീസ് നടത്തുന്നതിന് വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനം April 8 തുടങ്ങുന്നത്.

അയോധ്യ രാമക്ഷേത്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇവ ഉടൻ പ്രകടമാകുമെന്നും പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റ റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെത്തി ട്രസ്റ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്ര നടത്തിപ്പിനെ കുറിച്ച് പഠിക്കുകയാണെന്നും ഇതിനുശേഷം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും മിശ്ര പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ധാരാശിവ് ജില്ലയിൽ ദേശീയ വനിതാ ഗുസ്തി താരം കുട്ടികളോടൊപ്പം ജീവനൊടുക്കി. വാന്താൽ ഗ്രാമം സ്വദേശിനിയായ അശ്വിനി മനോഹർ പോൾ, മക്കളായ അഗിഞ്ചിയ, ക്രാന്തി എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ കമ്പനിയായ ടാറ്റ കെമിക്കൽസിനോട് രാജ്യത്തുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചു മടങ്ങാൻ കെനിയൻ സർക്കാർ ആവശ്യപ്പെട്ടു. കമ്പനി രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണിത്. പ്രാദേശികമായി ഗ്ലാസും കെമിക്കലുകളും നിർമ്മിക്കുന്നതിന് ധാതുക്കൾ സംസ്കരിക്കുന്നതിന് പകരം കമ്പനി സോഡ ആഷ് നേരിട്ട് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്തതെന്ന് കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ വ്യക്തമാക്കി. ടാറ്റ കമ്പനി പ്രകൃതി വിഭവങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോവുകയല്ലാതെ പ്രദേശത്തിന് വേണ്ടത്ര സംഭാവന നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. ലോഹങ്ങളെപ്പോലെ വൈദ്യുതി കടത്തിവിടാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കായ ചാലക പോളിമറുകൾ വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ സമ്മാനം നേടിയ ജപ്പാൻ ശാസ്ത്രജ്ഞൻ ഹിഡകി ഷിറകാവ അന്തരിച്ചു. ടോക്കിയോയിലെ യോക്കോഹാമയിലെ ആശുപത്രിയിൽ ആഗസ്റ്റ് 24 അന്ത്യം. ഇന്ന് അധ്യാപക ദിനം. സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങളും പ്രഥമശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരങ്ങളും മന്ത്രി എൻ ഷംസുദ്ദീൻ സമ്മാനിക്കും. കണ്ടംകുളം മുഹമ്മദ് റഹ്മാൻ സ്മാരക ഗോൾഡൻ ജൂബിലി ഹാളിലാണ് ചടങ്ങ്. മികച്ച അധ്യാപികയ്ക്കുള്ള പുതുച്ചേരി സർക്കാരിന്റെ റീജിയണൽ അവാർഡിന് ചെമ്പ്ര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക എ വി സിന്ധു അർഹയായി. സ്വച്ഛതയും പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തി നൽകുന്ന സ്വച്ഛ് ഏവം ഹരിത വിദ്യാലയ റേറ്റിംഗ് കാറ്റഗറി 1 2025-26 വർഷത്തിൽ മാഹി ചെമ്പ്ര ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന് ദേശീയ തലത്തിൽ 2 റാങ്ക് ലഭിച്ചിരുന്നു. എ വി സിന്ധുവിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടപ്പിലാക്കിയ മാതൃകാ പ്രവർത്തനങ്ങളാണ് ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വർഷം തോറും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. കുട്ടികൾ കുറയുന്നതുമൂലം ഓരോ വർഷവും നഷ്ടപ്പെടുന്നത് സർക്കാർ എയ്ഡഡ് മേഖലകളിലെ 1000 അധ്യാപക തസ്തികകൾ. 2023-24 വർഷം 3,643,642 കുട്ടികളാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിലായി പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്നത്. 2024-25 വർഷം കുട്ടികളുടെ എണ്ണം 3,577,837 2026-27 വർഷം 3,411,198 കുറഞ്ഞു. 3 വർഷം കൊണ്ട് 232,444 കുട്ടികളാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിലായി കുറഞ്ഞത്. സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നതുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. ഇസ്ലാമിലും ഖുറാനിലും ഒരു തരത്തിലുള്ള ലിംഗവിവേചനവുമില്ലെന്ന് അദ്ദേഹം പാളയം പള്ളിയിൽ പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടി. എന്തെങ്കിലും പറഞ്ഞ് ഇസ്ലാമിനെ യാഥാസ്ഥിതികമാക്കി ചിത്രീകരിക്കാൻ വെമ്പൽ കൊള്ളുന്നതാണ് സമീപനമെന്നും കാന്തപുരത്തിന്റെ പേര് പരാമർശിക്കാതെ വിമർശിച്ചു. കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ലെന്നും ഞങ്ങൾ ആരും പിന്തുണക്കുന്നില്ലെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും നിയമസഭാ മുൻ സ്പീക്കറുമായ AN ഷംസീർ പറഞ്ഞു. കാന്തപുരം ലോക മുസ്ലിം ഭൂപടത്തിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണെന്നതിൽ തർക്കമില്ലെന്നും സ്ത്രീകൾ മുഖ്യധാരയിൽ വരാൻ പാടില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നത്തെ കാലത്ത് നടത്താൻ പറ്റിയതല്ലെന്നും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിൽ നിന്ന് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ രക്ഷിച്ച് തെരുവ് നായ്ക്കൾ. വെള്ളിയാഴ്ച പുലർച്ചെ 2 കോയമ്പത്തൂർ തുടിയല്ലൂരിന് സമീപം NGGO റെയിൽവേ മേൽപ്പാലത്തിനടുത്താണ് സംഭവം. യുവാവിനെ തുടിയല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശബരിമല ദർശനത്തിന് അനുമതി തേടി ട്രാൻസ്ജെൻഡർ വ്യക്തി നൽകിയ ഹർജിയിൽ മറുപടി നൽകാൻ ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തിലെ സുപ്രീംകോടതി വിധി വരുന്നതുവരെ സമയം അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. 9 ബെഞ്ചിന്റെ വിധി ഒക്ടോബർ ആദ്യവാരം പ്രതീക്ഷിക്കുന്നതായും അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED കണ്ടുകെട്ടിയ സ്വത്തിന്മേലുള്ള അനിശ്ചിതത്വം പരിഹരിക്കാൻ സഹകരണ വകുപ്പ് ഇടപെടും. ED കൈമാറാൻ തയ്യാറായ 128 വസ്തുക്കൾ കരുവന്നൂർ ബാങ്ക് ഏറ്റെടുത്ത് ലേലം നടത്തി പണം സ്വരൂപിക്കാൻ സഹകരണ വകുപ്പ് ഉടൻ ഉത്തരവിറക്കും. ഇതിന് നടപടി ആരംഭിച്ചു. നോയിഡ തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത ആകൃതി ചൗധരിയെ ദേശസുരക്ഷാ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കിയ നടപടി അഹമ്മദാബാദ് ഹൈക്കോടതി റദ്ദാക്കി. നടപടിയെടുത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ആകൃതിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ജസ്റ്റിസുമാരായ അതുൽ ശ്രീധരൻ, ആച്ചൽ സച്ദേവ് എന്നിവർ

0: ബെഞ്ച് ഉത്തരവിട്ടു. ദേശീയ ആരോഗ്യ ദൗത്യം ജീവനക്കാരെ പിരിച്ചുവിടാൻ സംസ്ഥാനത്ത് നീക്കം തുടങ്ങി. ജോലി നഷ്ടമാകുന്നവരുടെ പട്ടിക ഈ മാസം അവസാനത്തോടെ പുറത്തുവരും. നിലവിലെ ജീവനക്കാരുടെ കരാർ കാലാവധി 2 മാസത്തേക്ക് മാത്രം നീട്ടിയതിനു പിന്നാലെയാണ് പിരിച്ചുവിടൽ നീക്കം. ജില്ലയിൽ നിലനിർത്തേണ്ട ജീവനക്കാരുടെ പട്ടിക ഈ മാസം 15 കൈമാറാൻ ജില്ലാ പ്രോഗ്രാം മാനേജർമാരോട് സംസ്ഥാന മിഷൻ ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ചിത്രം പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ചിറയൻകീഴ് MLA രമ്യ ഹരിദാസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി. സംഘർഷ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തനിക്ക് മർദ്ദനമേറ്റുവെന്നാരോപിച്ച് രമ്യ ഹരിദാസ് ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം MLA ആക്രമിച്ചുവെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സജിത്ത് മുട്ടപ്പലം ആരോപിച്ചു. വെള്ളിയാഴ്ച രാത്രി 10 ചിറയൻകീഴിലാണ് സംഭവം. മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. പ്രൊജക്ട് ബീക്കൺ ടൗണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വയന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. 2 ഉരുവച്ചാലിനെ ബീക്കൺ ടൗണാക്കി മാറ്റും. ഇതിനുള്ള സർവേ ഉൾപ്പെടെയുള്ള നടപടി തുടങ്ങി. ശുചീകരണ പ്രവൃത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. 1 ഇവ പൂർത്തിയാക്കിയ ശേഷം ഗാന്ധിജയന്തി ദിനത്തിൽ ബീക്കൺ ടൗണിന്റെ പ്രഖ്യാപനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗ് 3rd ഫൈനലിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. ആദ്യ സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെ 1 തോൽപ്പിച്ചു. 2 കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെ 36 തോൽപ്പിച്ചു. ഇന്ന് രാത്രി 8 കിരീട പോരാട്ടം. ക്രിക്കറ്റിൽ വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടം. വനിതാ ഏഷ്യാകപ്പിലാണ് അയൽക്കാർ നേർക്കുനേർ വരുന്നത്. ഇന്ന് രാത്രി 8 ദുബായിലാണ് മത്സരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
4: പോകുന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കു
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3 0 3 0 9 4 9 6 9 7 4 1 4 1.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
7: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം. ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്.

0: നൂറോളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ, അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

വസുദേവരുടെ അനുജത്തിയും കുന്തിയുടെ ജ്യേഷ്ഠത്തിയുമായ രാജാധിദേവിയുടെ മകളാണ് മിത്രവിന്ദ. കുന്തിദേവിയെ കാണുവാൻ പോയപ്പോൾ കേശവൻ മിത്രവിന്ദയുടെ ഭവനത്തിലും കയറിയിരുന്നു. മിത്രവിന്ദയ്ക്ക് രണ്ട് ജ്യേഷ്ഠന്മാരാണുള്ളത്, വിന്ദനും അനുവിന്ദനും. ഹസ്തിനാപുരത്തെ ദുര്യോധനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് സഹോദരന്മാർ ആഗ്രഹിച്ചത്. രാജാധിദേവി മകളോട് സംസാരിച്ചു. അമ്മയോട് മിത്രവിന്ദ പറഞ്ഞു, ഞാനൊരാളെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അല്ലാതെ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അത് മറ്റാരുമല്ല, ദ്വാരകാപതിയായ കേശവനാണ്. സഹോദരിയുടെ തീരുമാനത്തോടെ എതിർത്ത വിന്ദാനുവിന്ദന്മാരെ വിളിച്ച് അമ്മ പറഞ്ഞു, മക്കളെ, സഹോദരിയുടെ സുഖമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവൾക്ക് മാധവനെ വരനായി നൽകണം. എന്നാൽ അവരതിന് തയ്യാറായിരുന്നില്ല. രാജാധിദേവി ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു. വിന്ദനും അനുവിന്ദനും ഹസ്തിനാപുരത്തെത്തി ദുര്യോധനനെ കണ്ടു. സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വധുവിനെ അലങ്കരിച്ച് മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഒരു നിമിഷം മനോഹരമായൊരു ശംഖനാദം സ്വയംവര മണ്ഡപത്തിന് മുന്നിൽ മുഴങ്ങി. ഒരു രഥം അവിടെ വന്നു നിന്നു. ചുണ്ടിൽ പുഞ്ചിരിയുമായി ചിന്താമരക്കണ്ണൻ മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. പരിസരം മറന്ന മിത്രവിന്ദ കണ്ണൻ്റെ സമീപത്തെ കൂടി വന്നു. പുഞ്ചിരിയോടെ കേശവൻ മിത്രവിന്ദയെ പാണിഗ്രഹണം ചെയ്തു. ദുര്യോധനനും കർണനും കൃഷ്ണനോട് പോരാടാൻ തുനിഞ്ഞില്ല. കുറച്ച് രാജാക്കന്മാർക്കൊപ്പം വിന്ദനും അനുവിന്ദനും മാധവനോട് ഏറ്റുമുട്ടി. അവരെയെല്ലാം കേശവൻ തോൽപ്പിച്ചു. വിന്ദനും അനുവിന്ദനും സഹോദരിയെ അനുഗ്രഹിച്ചു. ദ്വാരകയിലേക്ക് മിത്രവിന്ദയുമായി കേശവൻ ചെന്നു. ഗംഗയുടെ കരയിലെ കോസലത്തെ രാജാവാണ് നഗ്നജിത്ത്. അദ്ദേഹത്തിൻ്റെ മകളാണ് സത്യ. അനേകം രാജകുമാരന്മാർ സത്യയുടെ വരനാകാൻ കൊതിച്ചെത്തി. അവർക്കെല്ലാം സുന്ദരിയായ സത്യയെയും അതോടൊപ്പം ലഭിക്കുന്ന സമ്പത്തിനോടുമായിരുന്നു മോഹം. നഗ്നജിത്ത് ഒരു തീരുമാനത്തിലെത്തി. ഗംഗാതടത്തിൽ ഏറ്റവും ബലമുള്ള ഒരു യുവാവായിരിക്കണം തൻ്റെ മകളുടെ വരനായി വരേണ്ടത്. മദിച്ചു നിൽക്കുന്ന ഏഴ് കൂറ്റൻ കാളുകളെ ഒരേ സമയത്ത് ഒന്നിച്ച് കെട്ടുന്ന വീരനാരോ അവനായിരിക്കും തൻ്റെ മകളെ വേൾക്കുവാൻ യോഗ്യൻ. സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാർ ഓരോരുത്തരായി വന്നു. കാളകളെ കണ്ടപ്പോൾ തന്നെ ചിലർ പിന്തിരിഞ്ഞു. ഏറ്റുമുട്ടാനൊരുങ്ങിയ ചിലർ കൊമ്പുകൊണ്ട് ആഴത്തിൽ മുറിവേറ്റ് വീണു. ഒരു കാളക്കൂറ്റിനെ പോലും ബന്ധിക്കുവാൻ ആർക്കും സാധിച്ചില്ല. ഈ കണക്കിന് രാജകുമാരിക്ക് സ്വയംവരം സാധ്യമല്ല എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. രാജാവിന് അത് വേദന ഉളവാക്കി. കേശവനും അർജുനനും വേഷപ്രച്ഛന്നരായി കോസലത്തെത്തി. രാജകുമാരിയുടെ സ്വയംവര വാർത്തയും അത് നീണ്ടുപോകുന്ന കാര്യവും അവരറിഞ്ഞു. അവർ കൊട്ടാരത്തിലെത്തി. രാജാവ് അവരെ സ്വീകരിച്ച് തൻ്റെ വേദനകൾ പങ്കുവച്ചു. ദ്വാരകാനാഥനായ കേശവൻ നാളസായന്നത്തിൽ കാളകളെ ബന്ധിക്കുന്നതാണ്. ജനങ്ങളെല്ലാം വാർത്ത കേട്ട് ആശ്ചര്യപ്പെട്ടു. സായന്നത്തിന് മുൻപ് തന്നെ അനവധി ജനം മൈതാനത്തിലേക്ക് ഒഴുകി വന്നു. പാർത്ഥനും കേശവനും കുതിരപ്പുറത്ത് മൈതാനത്തിൻ്റെ കവാടത്തിലെത്തി. മദിച്ച് കൂത്താടിത്തിമിർക്കുന്ന കാളകളുടെ അടുത്തേക്ക് മാധവൻ ചെന്നു. മായാമയനായ കേശവൻ ഏഴ് രൂപത്തിലായി. ഏഴു മാധവന്മാരും ഒറ്റക്കുതിപ്പിന് കാളകളുടെ നിഴലിൽ വന്നു. അവ വെട്ടിത്തിരിയും മുൻപേ ഏഴ് കാളകളെയും ബന്ധിച്ചു. മാധവൻ കാളകളെ ബന്ധിച്ചത് കണ്ടപ്പോൾ ജനം ആർപ്പു വിളിച്ചു. മൈതാനത്തേക്ക് ഒരു മണിവർണ്ണത്തേരൊഴുകി വന്നു. അതിൽ രത്നാഭരണഭൂഷിതാംഗിയായ സത്യയുണ്ടായിരുന്നു. പുഷ്പ

0: മാലിന്യം കേശവന്റെ ഗളത്തിലർപ്പിച്ചു. മാധവൻ സത്യയെ മുഹൂർത്തം നിശ്ചയിച്ച് ആഡംബരപൂർവം വിവാഹം കഴിച്ചു. സത്യയെ കേശവൻ വിവാഹം കഴിച്ച വാർത്ത ജരാസന്ധൻ അറിഞ്ഞു. ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ജരാസന്ധൻ ആഗ്രഹിച്ചത്. ഗംഗാതടത്തിലും കേശവന്റെ സ്വാധീനം വർദ്ധിക്കുന്നതറിഞ്ഞ് ജരാസന്ധൻ അസ്വസ്ഥനായി. മാതൃരാജാവിൻ്റെ മകൾ ലക്ഷ്മണക്ക് സ്വയംവരം എടുക്കുകയാണ്. മാതൃൻ്റെ സഹോദരി പുത്രന്മാരാണ് നകുലസഹദേവന്മാർ. ജരാസന്ധൻ്റെ ദൂതന്മാർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. സഹദേവൻ കേശവനെ കാണാനായി വന്നു. ജരാസന്ധൻ്റെ ഇടപെടലുകളെക്കുറിച്ച് സൂചന നൽകി. കേശവൻ പറഞ്ഞു, മാതൃം ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ബന്ധുവാണ്, ജരാസന്ധൻ്റെ സഹായം നമുക്കാവശ്യമില്ല. കേശവൻ ഒരു ദൂതനെ മാതൃത്തിലേക്ക് അയച്ചു. ലക്ഷ്മണയെ കണ്ടു. കേശവൻ്റെ ആഗ്രഹം ലക്ഷ്മണയോട് പറഞ്ഞു. ലക്ഷ്മണ അതീവ സന്തുഷ്ടയായി. ദൂതന് ധാരാളം സമ്മാനങ്ങൾ നൽകി. സ്വയംവര മണ്ഡപത്തിൽ രാജാക്കന്മാരെല്ലാവരും എത്തിച്ചേർന്നു. രാജാവല്ലാത്ത ഇടയ യുവാവ് സ്വയംവര പന്തലിൽ കയറിയത് ശിശുപാലൻ ഇഷ്ടമായില്ല. മാധവനൊപ്പം അർജുനനുമുണ്ടായിരുന്നു. ലക്ഷ്മണ തോഴിയോടൊപ്പം രാജാക്കന്മാരുടെ നിരയിലേക്ക് വന്നു. കേശവന് സമീപമെത്തി. കരത്തിലിരുന്ന മന്ദാരപ്പൂമാല്യം മാധവന്റെ ഗളത്തിൽ അർപ്പിച്ചു. ശുഭമുഹൂർത്തത്തിൽ ലക്ഷ്മണയുടെ വിവാഹം നടന്നു. എട്ട് ഭാര്യമാരോടൊത്ത് മാധവൻ ദ്വാരകയിൽ ആനന്ദത്തോടെ വസിച്ചു. ഒരു ദിവസം ദ്വാരകയിലേക്ക് പ്രാഗ്ജ്യോതിഷത്തിനടുത്തുള്ള രാജ്യത്തെ രണ്ട് രാജാക്കന്മാരെത്തി. പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായ നരകാസുരൻ വന്ന് കന്യകമാരെ അപഹരിച്ച കാര്യം അവർ പറഞ്ഞു. വരബലശാലിയായ നരകനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. രാജാക്കന്മാരെല്ലാം ഭയന്നാണ് കഴിയുന്നത്. പെൺകുട്ടികളുണ്ടാകുന്നത് ഒരു ശാപമായി ജനങ്ങൾ കരുതുന്നു. കേശവൻ രക്ഷിക്കണം, നരകാസുരനെ വധിക്കണം. ആരാണ് നരകൻ? ഗർഗാചാര്യൻ പറഞ്ഞു, ഹിരണ്യാക്ഷൻ ഭൂമിയെയും കൊണ്ട് പാതാളത്തിലേക്ക് പണ്ട് പോയിരുന്നു. ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് രാക്ഷസന് വധിച്ച് ഭൂമിയെ മോചിപ്പിച്ചു. വരാഹാവതാരത്തിൻ്റെ തേറ്റ ഭൂമിയിൽ പതിച്ചപ്പോൾ ഒരു തേജസ് വളർന്നു, ഒരു കുഞ്ഞു ജനിച്ചു. ഭൂമിദേവി മകനെ വിഷ്ണുവിൻ്റെ സമീപത്തേക്ക് അയച്ചു. ആ കുഞ്ഞാണ് നരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നരകൻ അസുരന്മാരോടൊത്ത് വസിച്ചു. ദുഷ്ടന്മാരായ രാജാക്കന്മാരെല്ലാം നരകൻ്റെ സുഹൃത്തുക്കളായി. കന്യകമാരെ അപഹരിക്കുവാൻ തുടങ്ങി. 16,000-ൽ പരം കന്യകമാരെ അപഹരിച്ചെടുത്തു. കേശവൻ ആചാര്യനോട് ചോദിച്ചു, ആചാര്യ, നരകൻ കന്യകമാരെ ഇങ്ങനെ അപഹരിച്ച് സൂക്ഷിക്കുന്നതിന് എന്താണ് കാരണം? ആചാര്യർ പറഞ്ഞു, പണ്ടൊരിക്കൽ ഒരു രാജാവിന് 16,000 പുത്രിമാരുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സന്യാസിയുടെ രൂപത്തിൽ വിഷ്ണു അവിടെ ചെന്നു. മഹർഷിയെ കണ്ട് കന്യകമാർ അദ്ദേഹത്തിന് ചുറ്റും കൂടി. കന്യകമാരുടെ കർമ്മം പിതാവിന് ബോധിച്ചില്ല. അവരെ പിതാവ് ശപിച്ചു. കന്യകമാർ ശാപമോക്ഷത്തിനിരന്നു. അടുത്ത ജന്മത്തിൽ അവരെല്ലാം ഗോലോകപതിയുടെ ഭാര്യമാരായി ഭവിക്കുമെന്ന് ശാപമോക്ഷം നൽകി. നരകാസുരനെ വധിക്കുവാൻ കേശവനൊരുങ്ങി. യുദ്ധത്തിന് കേശവനോടൊപ്പം സത്യഭാമയും ഉണ്ടായിരുന്നു. സത്യഭാമയും ഭഗവാനും ഗരുഡന്റെ ഗളത്തിലേറി പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പോയി. കേശവന്റെ ശബ്ദം കേട്ട് നരകന്റെ കൊട്ടാരമുണർന്നു. ആകാശത്തു നിന്നും പറന്നമർന്ന ഗരുഡൻ നരകാസുരനെ കൊത്തിമുറിവേൽപ്പിച്ചു. കേശവൻ ദിവ്യാസ്ത്രം കൊണ്ട് നരകാസുരനെ വധിച്ചു. കേശവന്റെ ആജ്ഞയനുസരിച്ച് കാരാഗ്രഹത്തിൽ ബന്ധിതരായ കന്യകമാരെ മോചിപ്പിച്ചു. അവർ മാധവനെ വന്നു കണ്ട് തൊഴുത്തു വണങ്ങി. കന്യകമാരെല്ലാം കേശവന്റെ കൂടെ ദ്വാരകയിലേക്കെത്തി. ഭഗവാൻ അവരെ സ്വീകരിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627.

0: 9656948321.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 9 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 9 to 5 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ രാവിലെ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും പുരസ്കാരം സ്വീകരിക്കും. 2 ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെയും 2 സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും 4 പേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും.
0: ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ

0: പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗിണ്ടിയിൽ ഇന്ത്യ വാൾവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർക്കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. മനുഷ്യത്വത്തോട് നിങ്ങളുടെ കരുതൽ അസാധാരണമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ചിന്തകൾ പുലർത്തുക എന്നെഴുതി ഒപ്പുവെച്ച കുറിപ്പും ചോക്ലേറ്റും ഉപരാഷ്ട്രപതി റൂഹിക്ക് കൈമാറി. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്ര സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ തുടങ്ങി സംഘർഷഭരിതമായ കടൽ മേഖലകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നത്. സമയബന്ധിതമായ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാവികരുടെയും കപ്പലുകളുടെയും വിവരങ്ങൾ കൃത്യമായി പുതുക്കണമെന്ന് കപ്പൽ കമ്പനികൾക്ക് DGMA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 10 ഇന്ത്യൻ നാവികരും കരിങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളിൽ 5 പേരും കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
0: മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഇന്ന് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIML ശില്പശാല. രണ്ടാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് IIM കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേവാശിഷ് ചാറ്റർജി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, ലക്ഷ്യബോധത്തോടെയും ഫലപ്രാപ്തിയോടെയും ജനങ്ങളെ പങ്കാളികളാക്കുക എന്ന വിഷയത്തിലെ സെഷനോടെയാണ് ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമായത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. അർദ്ധരാത്രിയായിരുന്നു അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 പേർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 5 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ഉറങ്ങിക്കിടന്നവരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർ. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാരാ ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും. ഇതാദ്യമായാണ് ലോക അമ്പെയ്ത്ത് മത്സര പരമ്പരയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ചൈന, കൊറിയ, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, USA, കാനഡ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് 7 അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർകോട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി TK ഗോവിന്ദൻ MLA സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണ പരിപാടി K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC

0: സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന പി പി ഉമ്മർഗോയയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട്ട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടത്തും. പുരസ്കാരം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം പി മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് കെ അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. ഏഴു പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 3 വീട്ടുവളപ്പിൽ. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് അക്രമത്തിൽ പരിക്കേറ്റു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പരിസരത്ത് വെച്ച് SFI, DYFI, CPIM പ്രവർത്തകരായ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ അതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മലഗിരി കോളേജിൽ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതായി SFIയും ആരോപിച്ചു. തൃശൂർ പാഞ്ഞാളിൽ 2 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഇതര സംസ്ഥാനക്കാരനായ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 9-10 തീയതികളിലെ UGC നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഃ ശിക്ഷകാൻ ശിക്ഷാവിദശ്ച സ്വജ്ഞാനം നിരന്തരം പ്രവർധനായ പ്രൗദ്യോഗികീം അംഗീകരണായ നവോന്മേഷപൂർണാഃ ശിക്ഷണ പദ്ധതിശ്ച ആത്മസാത്കരണായ ച ആഹൂതവതീ. അദ്യ ശിക്ഷക ദിവസാവസരെ സ്വീയ സന്ദേശേ ഏഷാ ഉക്തവതി യത് ശിക്ഷകാഃ ശിക്ഷാവിദശ്ച സ്വമാർഗദർശനേന പരാമർശേന ച പ്രതിഭാപോഷണേ ചരിത്രനിർമാണേ ച മഹത്വപൂർണാം ഭൂമികാം നിർവഹന്തി. സാ ഉക്തവതി യത് സമർപ്പിതാഃ സംവേദനശീലാശ്ച ശിക്ഷകാഃ വിദ്യാർത്ഥിനാം വിശിഷ്ട ക്ഷമതാഃ ജ്ഞാത്വാ താൻ പ്രേരയന്തി തഥാ ഉത്കൃഷ്ടതാം പ്രാപ്തും പ്രയത്നായ പ്രോത്സാഹയന്തി. പ്രസിദ്ധസ്യ ശിക്ഷാവിദഃ ലേഖകസ്യ ദാർശനികസ്യ പൂർവ രാഷ്ട്രപതേഃ ച ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ ഇത്യസ്യ ജന്മജയന്ത്യാഃ ഉപലക്ഷ്യേ പ്രതിവർഷം സിതംബർ മാസസ്യ പഞ്ചമേ ദിനാങ്കേ ശിക്ഷക ദിവസഃ ആചര്യതേ. രാഷ്ട്രനിർമാണേ ശിക്ഷകാനാം ശിക്ഷാവിദാം ച മഹത്വപൂർണാം ഭൂമികാം സമ്മാനയിതും അയം ദിവസഃ ആചര്യതേ. അസ്മിന്നവസരെ രാഷ്ട്രപതി പദാസീന മുർമുഃ അദ്യ നവദില്യാം 48 വിദ്യാലയീയ ശിക്ഷകേഭ്യഃ രാഷ്ട്രീയ ശിക്ഷക പുരസ്കാരാൻ പ്രദാസ്യതി. ചയനിതാഃ 48 ശിക്ഷകാഃ 27 രാജ്യേഭ്യഃ 7 കേന്ദ്രശാസിത പ്രദേശേഭ്യഃ തഥാ 6 കേന്ദ്രപ്രശാസകീയ സംഘടനേഭ്യഃ ച സന്തി. രാഷ്ട്രപതിഃ ഉച്ച ശിക്ഷാ സംസ്ഥാനേഭ്യഃ പോളിടെക്നിക് സംസ്ഥാനേഭ്യശ്ച 21 ശിക്ഷകാൻ സംഘായ സദസ്യാൻ ച രാഷ്ട്രീയ പുരസ്കാരൈഃ സമ്മാനയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് ഇത്യസ്യ മഹാവിദ്യാലയസ്യ ശതാബ്ദി സമാരോഹെ ഭാഗം ഗ്രഹിഷ്യതി. ശ്രീമോദി അസ്മിന്നവസരെ ആയോജിതാം സഭാം ച സംബോധയിഷ്യതി. ദില്ലി വിശ്വവിദ്യാലയസ്യ അന്തർഗതം സ്ഥിതം ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് ഇതി മഹാവിദ്യാലയഃ ഭാരതസ്യ പ്രമുഖേഷു ഉച്ചശിക്ഷാ സംസ്ഥാനേഷു അന്യതമഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ വിവിധ വിഷയങ്ങളിലായി 1st ബിരുദ വിഷയങ്ങളിൽ സീറ്റൊഴിവ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് SC ST തിയ, മൈക്രോബയോളജി SC ST എന്നിങ്ങനെയാണ് ഒഴിവുകൾ. അർഹരായവർ മറ്റന്നാൾ രാവിലെ 10 കോളേജ് ഓഫീസിൽ എത്തണം. ഫോൺ നമ്പർ 9037739001. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് അപേക്ഷാ നടപടികൾ ആരംഭിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്വിവത്സര MBA പ്രോഗ്രാമിലേക്ക് തത്സമയ പ്രവേശനം ഈ മാസം 8 രാവിലെ 10 നടക്കും. പൊന്നും സർവീസ് സഹകരണ ബാങ്കിന്റെ കെ പൊന്നും സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2025 പുരസ്കാരം ചെറുകഥാ സമാഹാരത്തിനാണ്. 2023-24-25 വർഷങ്ങളിൽ 1st പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക. പുസ്തകത്തിന്റെ 4 ഒക്ടോബർ മാസം 15th മുൻപ് ലഭിക്കത്തക്കവണ്ണം അയക്കണം. വിലാസം: കൺവീനർ, കെ പൊന്നും സ്മാരക സമിതി, കെയർ ഓഫ് പൊന്നും സർവീസ് സഹകരണ ബാങ്ക്, പൊന്നും PO, കണ്ണൂർ 670641. ഫോൺ നമ്പർ 9745248567. LIC 70th ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. LIC പയ്യന്നൂർ ബ്രാഞ്ച് ഓഫീസിൽ മറ്റന്നാൾ പകൽ 2:30 നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നവർ കോളേജ് ID കാർഡ് അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം മത്സരവേദിയിൽ നേരിട്ട് ഹാജരാകണം. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2026 ലോഗോ ക്ഷണിച്ചു. മറ്റന്നാൾ വൈകിട്ട് 5 മുൻപ് പയ്യന്നൂർ ഉപജില്ല ശാസ്ത്രമേള 2026@gmail.com എന്ന ഇമെയിലിലേക്കാണ് അയക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 9744-969-304 അല്ലെങ്കിൽ 8589-924-160 എന്നീ

0: ദിവസവേതന അടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നു. ഇരിക്കൂർ ബ്ലോക്ക് പരിധിയിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെ വീടുകൾ സന്ദർശനത്തിനുള്ളതാണ് പദ്ധതി. പ്രായപരിധി 45 വയസ്സ്. അഭിമുഖം ഈ മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് മയ്യിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ. കണ്ണൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പാർട്ട് ടൈം മലയാളം തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയും പകർപ്പുകളുമായി ഇന്ന് രാവിലെ 10:30 സ്ഥാപനത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04972-9452-60. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ വലിയ വെളിച്ചത്തെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 10-ാം തീയതി പകൽ 11 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ ഇതാണ്: 04902-9321-23. മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിലുള്ള കുക്ക്, ധോബി, സ്വീപ്പർ, ബാർബർ, വാട്ടർ കാരിയർ ഒഴിവുകളിലേക്ക് 59 ദിവസത്തേക്ക് നിയമനം നടത്തുന്നു. മുൻപരിചയമുള്ളവർ ഇന്ന് രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയൻ ആസ്ഥാനത്ത് എത്തിച്ചേരണം. ഫോൺ നമ്പർ 04972-781-316. പോസ്റ്റൽ ഡിവിഷനിൽ തപാൽ ലൈഫ് ഇൻഷുറൻസ് ഗ്രാമീണ തപാൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ വിപണനത്തിനായി ഡയറക്ട് ഏജന്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് കണ്ണൂർ ഡിവിഷൻ, കണ്ണൂർ 670001 എന്ന വിലാസത്തിൽ ഈ മാസം 15-നുള്ളിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 94968554-38. സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രൊജക്ട് ഓഫീസിലെ നിലവിലുള്ള സിവിൽ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ്, ഡ്രൈവർ, നൈറ്റ് വാച്ച്മാൻ എന്നീ തസ്തികകളിലേക്കും BRCകളിലെ MIAS കോർഡിനേറ്റർ, അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപായി SSK കണ്ണൂർ ജില്ലാ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04972-707-993. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കണ്ണൂർ വനിതാ ITIയിൽ മറ്റന്നാൾ രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടക്കും. പയ്യാവൂർ വെമ്പുവയിലെ അഗതി സംരക്ഷണ കേന്ദ്രമായ തെരേസ ഭവനിൽ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷം ഈ മാസം 9-ാം തീയതി നടക്കും. തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 8-ാം തീയതി രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കുഞ്ഞിമംഗലം തൃപ്പാണിക്കര ശിവക്ഷേത്രത്തിലെ പുത്തരി ഈ മാസം 8-ാം തീയതി നടക്കും. എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2005 മുതൽ 2019 വരെ +2 ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം നാളെ രാവിലെ 10:30 ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചേരും. കേരള പോസ്റ്റൽ സർക്കിൾ നോർത്തേൺ റീജിയന്റെ ടാക് അദാലത്ത് ഈ മാസം 9-ാം തീയതി പകൽ 11 മണിക്ക് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ നടക്കാവ് ഓഫീസിൽ നടക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് വിരമിച്ചവരുടെ സംഗമം ബാങ്കിന്റെ സ്ഥാപക ദിനമായ ഈ മാസം 12-ാം തീയതി രാവിലെ 10 മണിക്ക് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബ്രോഡ്ബീൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണവം മഹല്ല് മുസ്ലിം ജമാഅത്ത് അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഫുറൂസ് ഇന്ന് മുതൽ 9-ാം തീയതി വരെ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം
0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972-762-400.
4: ബിജുട്ടാ നീ എങ്ങോട്ടാ?
5: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി

0: മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് അവിടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
2: അല്ല എന്താ അവിടുന്ന് വാങ്ങണ്ടെന്ന്? അവിടെ നിന്ന് പ്രശ്നമുണ്ടോ?
1: അവിടെ നിന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടിവിഎസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
4: 9447-371-836,
3: 8078-502-836.
5: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
6: എല്ലാവർക്കും നമസ്കാരം.
7: നമസ്കാരം.
6: 70-കളുടെ രണ്ടാം പകുതിയിൽ മലയാള ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായി തീർന്ന നടനാണ് എം ജി സോമൻ. ആദ്യകാലത്ത് ചെറിയ റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട സോമൻ വളരെ പെട്ടെന്ന് തന്നെ സഹനടനായും വില്ലനായും നായകനായും ഒക്കെ മലയാള സിനിമയിൽ ദീർഘകാലം തിളങ്ങി നിന്നു. പിന്നീട് 90-കളിലെത്തിയപ്പോഴേക്കും ക്യാരക്ടർ റോളുകളിലേക്കും അതുകഴിഞ്ഞ് വീണ്ടും വില്ലൻ വേഷങ്ങളിലേക്കുമൊക്കെ തിരിച്ചുപോയി. 1977 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ പഞ്ചാമൃതം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ സോമൻ സഹനടനായിരുന്നു. എസ് എൽ പുരം സദാനന്ദൻ തിരക്കഥാ സംഭാഷണം രചിച്ച ആ ചിത്രത്തിൻ്റെ കഥ അതിൻ്റെ സംവിധായകനായ ജെ ശശികുമാറിൻ്റേത് തന്നെയായിരുന്നു. ഇ കെ ത്യാഗരാജൻ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് നല്ലൊരു റേറ്റിംഗ് കിട്ടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ശ്രീകുമാരൻ തമ്പിയും ദേവരാജനും ചേർന്നൊരുക്കിയ മികച്ച ഗാനങ്ങളാണ്. ഇതിൽ വിധുബാലയും പ്രേംനസീറുമാണ് നായികാ നായകന്മാരെങ്കിലും ചിത്രത്തിലെ ഏറ്റവും മികച്ച ഗാനമെന്ന് പറയാവുന്ന ഒരു യേശുദാസ് പി സുശീല ഡ്യുവറ്റ് സഹനടനായ സോമനും ജയഭാരതിക്കും വേണ്ടി പാടിയതാണ്.

എന്നാൽ ഏതാനും ചില മാസങ്ങൾക്ക് ശേഷം ഹരി പോത്തൻ നിർമ്മിച്ച ഇതാ ഇവിടെ വരെ എന്ന കളർ ചിത്രത്തിലെ മുഖ്യനടൻ സോമനായിരുന്നു. പത്മരാജൻ്റെ കെട്ടുറപ്പുള്ള കഥയും തിരക്കഥയും ഐ വി ശശിയുടെ സംവിധാനവും കൂടിയായപ്പോൾ ഇതാ ഇവിടെ വരെ ഒരു വൻ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറി. യൂസഫ് അലി കേച്ചേരിയുടെ അവിസ്മരണീയ രചനകൾക്ക് ഇവിടെയും സംഗീതം പകർന്നത് ദേവരാജൻ തന്നെ. വാസു എന്ന കെ പി ഉമറിൻ്റെയും കമലാക്ഷി എന്ന കവിയൂർ പൊന്നമ്മയുടെയും മകനാണ് വിശ്വനാഥൻ എന്ന സോമൻ. എന്നാൽ വിശ്വനാഥൻ്റെ കുട്ടിക്കാലത്ത് തന്നെ താറാവ് പൈലി എന്ന മധു അവൻ്റെ അച്ഛൻ വാസുവിനെയും അമ്മ കമലാക്ഷിയെയും കൊലപ്പെടുത്തുന്നു. അതിന് സാക്ഷ്യം വഹിക്കുന്ന വിശ്വനാഥൻ അപ്പോൾ തന്നെ നാടുവിട്ടുപോകുന്നു. അവൻ വളർന്ന് ഒരു ചിത്രകാരനായി മാറിയ ശേഷം പൈലിയോട് പ്രതികാരം ചെയ്യാനായി കുട്ടനാട്ടിലേക്ക് തിരിച്ചു വരുന്നു. പൈലിയെയും മകളെയും നശിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നതിനിടയിലും വിശ്വനാഥൻ ശിവരാമൻ നായരെന്ന ശങ്കരാടിയുടെ മകൾ സുശീലി എന്ന വിധുബാലയെ പ്രണയിക്കുന്നുമുണ്ട്. സോമന് വേണ്ടി യേശുദാസ് ആലപിക്കുന്ന വശ്യസുന്ദരമായൊരു ഗാനം.

0: 1980
1: എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചന്ദ്രബിംബം എന്ന ചിത്രത്തിൽ സോമൻ മധ്യവയസ്കനായ രാജശേഖരൻ നായരുടെ വേഷമാണ് ചെയ്യുന്നത്. കഥാകൃത്ത് രവി വിലങ്ങൻ തന്നെയാണ് ഗാനരചയിതാവും. സംഭാഷണം രചിച്ചത് വിജയൻ കരോടാണ്. രതിദേവി എന്ന ജയഭാരതിയാണ് രാജശേഖരൻ നായരുടെ ഭാര്യ. അവരുടെ മകൾ മിനി എന്ന വനിതാ കൃഷ്ണചന്ദ്രൻ്റെ ദുർമാർഗിയായ ഭർത്താവ് ഗോപി എന്ന പ്രതാപോത്തനാണ്. ഗോപിയുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ രതിദേവി തന്നെ അയാളെ വെടിവെച്ചു കൊല്ലുന്നു. അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കൊന്നും ആർക്കും പരിഹാരം നിർദ്ദേശിക്കാനില്ലാത്തതുപോലെ സിനിമയുടെ ഒടുക്കം വരെ കഥ ഇഴഞ്ഞു നീങ്ങുകയാണ്. എങ്കിലും ഈ ചിത്രത്തിൻ്റെ മേന്മയായി അവകാശപ്പെടാവുന്ന ചുരുക്കം ചില ഘടകങ്ങളിലൊന്ന് ശങ്കർ ഗണേഷ് ഈണമിട്ട കുറച്ച് ഗാനങ്ങളാണ്. രാജശേഖരൻ നായരുടെയും രതിദേവിയുടെയും യൗവനദശയിൽ അവർ കമിതാക്കളായി പ്രത്യക്ഷപ്പെടുന്ന ഒരു ഫ്ലാഷ്ബാക്ക് രംഗത്തിന് വേണ്ടി യേശുദാസ് ആലപിക്കുന്ന ഗാനം മികവുറ്റതാണ്.

0: ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ SRadhakrishnanന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ് ദിനാചരണം. രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കാനും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ആഹ്വാനം. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അധ്യാപക ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉപരാഷ്ട്രപതി CP Radhakrishnan ഇന്ന് ചെന്നൈ സന്ദർശിക്കും. ഹൃദയവാൽവ് സംബന്ധമായ രോഗങ്ങളുടെയും ഹൃദയഘടനയിലെ വൈകല്യങ്ങളുടെയും ചികിത്സാ പുരോഗതിക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ അക്കാദമിക് സമ്മേളനമായ ഇന്ത്യ വാൽവ്സ് 2026 അദ്ദേഹം സംബന്ധിക്കും. ചെന്നൈയിലെ ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ദിനമലർ പത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്.

0: അമ്പെയ്ത്ത് പാര സീരീസ് 2026 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. 19 രാജ്യങ്ങളിൽ നിന്നായി 105 കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ലോകത്തിലെ കായിക കേന്ദ്രമായി രാജ്യം അതിവേഗം മാറുകയാണെന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാത്തരം കായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: അഹമ്മദാബാദ്, ഗുജറാത്ത് ഓർ ഭാരത് ആനെ വാലേ ദിനോ മേ ഖേൽ ജഗത് കേ ചാഹേ വോ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ ചാഹേ പാരാ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ സഭീ പ്രകാർ കേ ഖേൽ കാ യേ ബഹുത് ബഡാ സെന്റർ ബൻനേ വാലാ ഹേ.
0: ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും പതാകകളുള്ള കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കുന്നതിനായി പുതിയ നാവിക ട്രാക്കിംഗ് മൊഡ്യൂൾ ഈ നാവിക് പോർട്ടലിൽ ആരംഭിച്ച് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് മൊഡ്യൂളിലൂടെ സൃഷ്ടിക്കാനാകും. സമയബന്ധിതമായി വിവരം കൈമാറാനും ഏകോപനം, അടിയന്തര പ്രതികരണം എന്നിവ പ്രാപ്തമാക്കാനും ഇതിലൂടെ സാധ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ ഗോവ സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തുടർന്ന് അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച BJP സംസ്ഥാന ഓഫീസ് കെട്ടിടം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അദ്ദേഹം വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ അവാർഡ്ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9-ഉം 10-ഉം നടക്കുന്ന UGC നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. UGCNET.NDA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. തൃശൂർ കൈപ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശമായ തൃശൂലി ബസാറിൽ നിന്നും 3 ഇന്ത്യൻ വംശജരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 169 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിടുന്ന നേപ്പാളിന് 95 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു.
3: In the wake of this tragedy, we have extended our solidarity and support to the government and people of Nepal. As a close friend and partner, India responded promptly, and we will continue to support rescue, relief, reconstruction and recovery efforts in the country.
0: കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമി ഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയാൻ അയ്യൂബ് താൻവീക്കിയോട് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്ക് സഖ്യത്തെ 1-2 ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കിഡംബി ശ്രീകാന്ത് ഹോങ്കോങ്ങിന്റെ ലീ ചുങ് യുവിനോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ യുവതാരം തൻവി ശർമ്മ ജപ്പാന്റെ തമോക മിയാസാക്കിയോട് തോൽവി ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. യു എൻ പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്ട് ദ മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. അമേരിക്ക പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 16 നൂറ്റാണ്ട് മുതൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത മെർക്കേറ്റർ ഭൂപടത്തിൽ ഭൂമിയുടെ ഉപരിതലം ദ്വിമാന ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസം പരിഹരിക്കാൻ 2018 വികസിപ്പിച്ച ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ ഭൂപടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗത്തുള്ള സുരക്ഷാ ആസ്ഥാനത്തിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. US ഉദ്യോഗസ്ഥരുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തു. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക 50 പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഏവർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. ഒരു നല്ല അധ്യാപകൻ പകർന്നു നൽകുന്നത് പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല, ജീവിതത്തെ പോസിറ്റീവായി കാണാനുള്ള കാഴ്ചപ്പാട് കൂടിയാണ്. ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന ഓരോ പാഠത്തിനുമപ്പുറം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന വഴികാട്ടി കൂടിയാണ് ഓരോ അധ്യാപകനും. ഈ അധ്യാപക ദിനത്തിൽ ഒരു അധ്യാപികയുടെ അധ്യാപന ജീവിതത്തിലെ ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കും നമുക്കൊരു യാത്ര പോകാം. കേരള സാംസ്കാരിക വകുപ്പും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രവും സംയുക്തമായി നൽകുന്ന ഈ വർഷത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡിനർഹയായ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപിക ശ്രീമതി ധന്യ ടി.

0: നമസ്കാരം.
1: നമസ്കാരം.
0: എന്നെ ടീച്ചർ ഒരു ബഹുമതിയായിട്ടാണ് വിളിക്കുന്നത്, ഒരു വലിയ പുരസ്കാരം. അധ്യാപന ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പകരുന്ന ഒരു ബഹുമതിയാണ് പുരസ്കാരമാണ്. അധ്യാപക പുരസ്കാരത്തിന് റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമുക്ക് സംസാരം തുടങ്ങാം.
1: എൻ്റെ പേര് ധന്യ. എൻ്റെ വീട് മട്ടന്നൂരാണ്, കല്ലൂർ അമ്പലത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപികയായി വർക്ക് ചെയ്യുന്നു.
0: പുരസ്കാരത്തിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞോളൂ.
1: ഇത് കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ, ശ്രീനാരായണ പഠന കേന്ദ്രം,

0: എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സെലക്ട് ചെയ്തതാണ്. അവരുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അവാർഡാണിത്.
1: സംസ്ഥാന തലത്തിലുള്ള ഒരു അവാർഡാണല്ലേ?
0: സംസ്ഥാന തലത്തിലുള്ള
1: അധ്യാപക പുരസ്കാരങ്ങൾ, സംസ്ഥാന പുരസ്കാരങ്ങൾ, ദേശീയ പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മറ്റൊരു തരത്തിലുള്ള സംസ്ഥാന പുരസ്കാരമാണ്. ഗണിതശാസ്ത്ര അധ്യാപികയാണെന്ന് പറഞ്ഞു അല്ലേ? ഒരുപക്ഷെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതും ഏറെ ഇഷ്ടപ്പെടാത്തതുമായ ഒരു വിഷയമാണ് ഗണിതം. ടീച്ചർ എങ്ങനെയാണ് കണക്കിൽ കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ?
0: കുട്ടികളെ പറയുമ്പോഴെപ്പോഴും അറിയാം, ഗണിതം എന്ന് പറയുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്.
1: അതെ,
0: ചിലപ്പോഴവർക്കുണ്ടാവുന്ന ചെറിയ ക്ലാസ്സിൽ ഉണ്ടാവുന്ന ഒരു ഭയമായിരിക്കാം അവർക്ക് മുന്നോട്ട് വരുമ്പോഴുള്ള ആ ഗണിതത്തോടുള്ള ഒരു പേടി. ശരിക്കും അത് ഭയക്കാനുള്ള ഒരു കാരണമൊന്നും അല്ല. ദൈനംദിന ജീവിതത്തോട് അടുപ്പിച്ച് അതെ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അത് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. അത് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അതിനോടൊരു ഇഷ്ടം കൂടി വരികയാണ്
1: ചെയ്യുന്നത്.
0: ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു നല്ലൊരു സബ്ജക്ട് അല്ലെ, പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ഗണിതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഏത് വർഷമാണ് സർവീസിൽ തരുന്നത്? ഇതിനു മുമ്പ് മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ പഠിപ്പിച്ചു?
0: ഞാൻ 2006 ബി എഡ് ഒക്കെ കഴിഞ്ഞ് വരുന്നത്. അപ്പോഴ് ഗസ്റ്റ് അധ്യാപികയായി പടിയൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു ഒരു വർഷം. 2007 ശ്രീശങ്കര വിദ്യാപീഠത്തിൽ സീനിയർ സെക്കൻഡറി അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നു തൊട്ട് അവിടെയായിരുന്നു. 2015 ഞാൻ ശങ്കര വിദ്യാപീഠത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2015 ബാച്ച് വന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു.
1: ഒരു 20 അധ്യാപനത്തിലുണ്ടല്ലോ?
0: അതെ അതെ.
1: അൺഎയ്ഡഡും എയ്ഡഡും ഒക്കെ പല സ്ഥലങ്ങളിൽ ഗസ്റ്റ് ആയിട്ടും പെർമനന്റ് ആയിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്.
0: അതെ അതെ.
1: എന്താണ് അധ്യാപനത്തോട് വലിയ താല്പര്യം ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ള രീതിയിലാണോ അധ്യാപനത്തെ കാണുന്നത്?
0: തൊഴിൽ എന്ന രീതിയിലല്ല. എനിക്ക് ചെറിയതാകുമ്പോഴേ ഒരു അധ്യാപികയാവുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം കൂടിയായിരുന്നു. നമ്മുടെ പല സാഹചര്യങ്ങളിലും അത് നടക്കുമോ എന്നുള്ളതൊക്കെ ഒരു
1: ആശങ്കയുണ്ടെങ്കിലും
0: അത് ദൈവാനുഗ്രഹം പോലെ അതിപ്പോഴും സാധിച്ചു.
1: നമ്മൾ ചെമ്പിലോട് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിദ്യാലയമാണ്, ഒരുപാട് അധ്യാപകരൊക്കെ ഉണ്ട്. ടീച്ചർ നേരത്തെ പ്രവർത്തിച്ച ശ്രീശങ്കര വിദ്യാപീഠമാണെങ്കിലും ഒക്കെ ഒരുപാട് അധ്യാപകരും ഒരുപാട് വിദ്യാർത്ഥികളുമുള്ള വിദ്യാലയങ്ങളാണ്. ടീച്ചറുടെ ഒരു സ്പേസ് ഇത്ര സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ്, നിങ്ങൾ എന്ത് വ്യത്യസ്തതയാണ് നിങ്ങളുടെ അധ്യാപനത്തിലൊക്കെ ഉണ്ടായിരുന്നത്?
0: രണ്ടും രണ്ട് സിലബസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് CBSE സിലബസും അതുപോലെ സ്റ്റേറ്റ് സിലബസും. നമുക്കറിയാം CBSE സിലബസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കാഠിന്യം, സിലബസ് സെയിം ആണെങ്കിലും അവരുടെ ആ ഒരു പാറ്റേൺ, എക്സാം പാറ്റേൺ ആയാലും അതുപോലെ പഠനത്തിന്റെ രീതികളായാലും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടെ കണ്ടന്റ് ബേസ്ഡ് കൂടുതലായിട്ട് പഠിക്കുന്നത് CBSEയിലാണ് എന്ന് വിചാരിച്ച് മറ്റുള്ളത് കണ്ടന്റ് ഇല്ലാന്നല്ല, എങ്കിലും താരതമ്യേന കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളത് സ്റ്റേറ്റ് സിലബസ് ആണ്. ഇപ്പോഴ് കുറച്ചുകൂടെ ഈ ഒരു 2-3 വർഷങ്ങളായിട്ട് ഗണിതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായി അതൊരു CBSE നിലവാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഒരു പഴയകാലത്തെ അധ്യാപക സങ്കല്പവും പുതിയ കാലത്തെ ടീച്ചേഴ്സ് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രകടമായി തന്നെ നമുക്ക് കാണാൻ പറ്റും അധ്യാപനത്തിലും അതുപോലെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് അധ്യാപകരോടുള്ള സമീപനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ടീച്ചറുടെ അനുഭവം എന്താണ്?
0: നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുട്ടികളിൽ മേലെ ഒരു ആധിപത്യം പുലർത്താമായിരുന്നു. അവരോട് നമുക്ക് ഒരു
1: നിയന്ത്രണം
0: ഉണ്ടായിരുന്നു. അതൊരു വടി എടുത്താൽ പോലും, എടുക്കാൻ പാടില്ല എങ്കിലും ഞാൻ പറയാം,
1: എന്നാൽ
0: വടി ഉണ്ടെങ്കിൽ അവർക്കത് കാണുമ്പോഴേ, അല്ലെ ഞങ്ങൾ അതിലേക്കൂടെ പോകുമ്പോഴേ, അവരധ്യാപകരാണ് നമ്മൾ അത് അനുസരിക്കണം എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, അവരുടെ ന്യൂജൻ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾ അവരുടെ ലോകത്താണ്. നമ്മുടെ അധ്യാപകർ അവരുടെ ഒരു ഫ്രണ്ട്സ് അതുപോലെയാണ്, അല്ലാതെ അവരെ മേലെ അടിച്ചേൽപ്പിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ കുട്ടികൾ എന്ത് ചിന്തിക്കുന്നോ ആ ചിന്തയിലേക്ക് മാത്രമേ അവർ നീങ്ങുകയുള്ളൂ. ഇനിയിപ്പോൾ അത് അധ്യാപകരായിക്കോട്ടെ, കൂടുതൽ രക്ഷിതാക്കളായിക്കോട്ടെ, അവർ പറയുന്നതാണെങ്കിലും കൂടുതലും അവരുടെ കുട്ടികളുടേതായ ഒപ്പീനിയൻ. നമ്മൾ കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട്, അവർക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉള്ള കുട്ടികളായതുകൊണ്ടായിരിക്കാം അവരുടെ ആ ഒരു ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ താല്പര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്.
1: അധ്യാപകരൊരു
0: ഒരു സൈഡായി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും.
1: ഈ മാറ്റം അനുകൂലമായിട്ടാണോ ടീച്ചർ കാണുന്നത്?
0: ഇപ്പം നമ്മുടെ ന്യൂജൻ ആകുമ്പോൾ അവർ വളർന്നു വരുന്ന സാഹചര്യത്തോട് അധ്യാപകരായ നമ്മളും അങ്ങ്
1: സഹകരിക്കുക.
0: അതെ അതെ, സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്.
1: ടീച്ചർ പറഞ്ഞല്ലോ പുതിയ ജനറേഷനാണ്, അവർക്ക് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ അതേ രീതിയല്ല. അവർക്ക് അധ്യാപകരോടുള്ള ബഹുമാനം അല്ലെങ്കിൽ അതിലൊക്കെ കുറവ് സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടോ?
0: അവരുടെ കൂടെ നിൽക്കുന്നതാണെങ്കിൽ അവർക്ക് ഏറ്റവും സ്നേഹമാണ്. അവരോടൊന്ന് അകൽച്ച നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവർ കംപ്ലീറ്റ് നമ്മുടെ

0: ശത്രുക്കളായിട്ട് മാറുകയാണ്. അത് അവരുടെ ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
1: ടീച്ചർ, ഏത് വിഭാഗത്തിലാണ് ക്ലാസ് എടുക്കുന്നത്?
0: ഞാൻ ഹയർ സെക്കൻഡറി, പ്ലസ് വൺ പ്ലസ് ടു.
1: പ്ലസ് വൺ കുറച്ചും കൂടി അഗ്രസീവ് സ്റ്റുഡന്റ് ആയിരിക്കുമല്ലോ, ടീനേജർ.
0: അവര് ആ ഒരു ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ അവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവരുടെ സിലബസും കാര്യങ്ങളും കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സിലബസൊക്കെ ഒരു ടൈം ഒക്കെ അവർക്ക് പിന്നെ അവരെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു മാസം അവരെ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നീട് നമ്മുടെ അത് സെറ്റായിട്ട് അങ്ങ്
1: പോകും.
0: അതെ, ആ ഏജന്റ് ആ ഒരു പ്രശ്നം തന്നെയാണ്. അവര് വലിയ ആൾക്കാരായി എന്ന് കുട്ടികൾക്ക് തോന്നുന്നതാണ്. ആ തോന്നുന്നതിന്റെ മാറ്റമാണ് ഉള്ളത്.
1: അധ്യാപനം കേവലം 10 to 4 മാത്രമുള്ള ഒരു പ്രവൃത്തിയല്ല ഇന്ന്. അധ്യാപകർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പം പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ചും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുണ്ട്. പുരസ്കാരങ്ങൾക്കൊക്കെ പരിഗണിക്കപ്പെടുക, കേവലം ഈ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് തീർക്കുക എന്നതിന് ഉപരിയായിട്ട് മറ്റ് പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സമഗ്രമായ വ്യക്തിത്വ വികസിത രൂപീകരണത്തിനൊക്കെ എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ടീച്ചറെ ഒരു അപ്രോച്ച് എന്താണ്?
0: എല്ലാ കുട്ടികളും പഠനത്തിൽ മുന്നിൽ വരണമെന്നില്ല. പക്ഷെ അവർ കഴിവില്ലാത്തവരാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല.
1: അവർ പലതരം
0: കഴിവുള്ളവരോ പല മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികളാണ് കൂടുതലുള്ളത്. പഠനം മാത്രമല്ല ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത്, അവരുടെ ശാസ്ത്ര ലോകത്തേക്കുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട്, ശാസ്ത്രമേള, അതിനാണ് നമ്മുടെ സ്കൂളുകളിൽ ശാസ്ത്രമേളകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കലാമേള, നല്ല കഴിവുള്ള കലാമേളകളിൽ പങ്കെടുത്ത് വിജയം ഉന്നത വിജയത്തിലെത്തുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കായികപരമായിട്ട് മുന്നിലേക്ക് വരുന്ന കുട്ടികളുണ്ട്. എല്ലാ ഫീൽഡിലേക്കും കുട്ടികൾ വളർന്നു വരുന്നു. ഇത് മാത്രമെന്നല്ല, ഇപ്പോഴ് AI വേൾഡിലാകുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ അതുമായിട്ടാണ് കുട്ടികളിപ്പം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും നമ്മൾ കുട്ടികളുടെ കൊണ്ടുവരിക എന്നതും കൂടെ നമ്മുടെ ഒരു അധ്യാപകർ ചെയ്യേണ്ടതുണ്ട്. സാറ് പറഞ്ഞതുപോലെ 10 മണി മുതൽ 4 മണി വരെ, നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ 8:30 മുതൽ 5 മണി വരെയാണ് ടൈമുള്ളത്. ഈ ഒരു ടൈമിൽ മാത്രമല്ല നമ്മൾ കുട്ടികളുമായി ഇടപഴകുന്നത്. അത് കഴിഞ്ഞാലും പണ്ടത്തെ പോലെയല്ല, പണ്ട് പാരൻസുമായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും കുട്ടികളുമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, നിരന്തരം പാരൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അത് ചിലപ്പോൾ നമ്മൾ ഈ വർക്കിംഗ് ടൈമിലായിരിക്കില്ല, അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ചിലപ്പോൾ ലേറ്റ് ആവുന്നത് വരെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ നടത്തേണ്ട ഒരു രീതിയിലേക്കൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ കൂടുതൽ സമയവും നമ്മുടെ സ്കൂളിലെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഈ അധ്യാപകർ. നമ്മൾ പലപ്പോഴും പറയും അധ്യാപകർക്ക് വർക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ സമയവും അധ്യാപകർ കുട്ടികളുടെ കൂടെ തന്നെയാണ്. നമ്മുടെ സ്വന്തം കുട്ടികളെപ്പോലും മറന്നുകൊണ്ട് സ്കൂളിലെ കുട്ടികൾ എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പൊതുപ്രവർത്തനം കൂടെയാണ്. ഇപ്പം കുട്ടികളിലായി തന്നെ സംഘടന, ഒരു സന്നദ്ധ സംഘടനകളുണ്ടാവും. നമ്മുടെ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ NSS, അതിലേക്ക് ഒരുപാട് കുട്ടികൾ, ഒരു 50 കുട്ടികളോട് ഓരോ വർഷവും കടന്നു പോകുന്നുണ്ട്. അതുപോലെ റേഞ്ചർ റോവർ, സ്കൗട്ട് ആൻഡ് ഗൈഡിനുള്ള പുതിയ ഒരു ഇതാണ് റേഞ്ചർ റോവർ, അതിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പം SPC, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്, ഹയർ സെക്കൻഡറിയിൽ തന്നെ ഈ ഒരു 3 വകുപ്പുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കുട്ടികൾ വന്ന് അവരുടെ ആ ഒരു ഡിസിപ്ലിനും അവരുടെ ഒരു പ്രവർത്തനവും ഒക്കെ നമുക്ക് സ്കൂളിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് പുറത്തു വരുന്നത്. പല പൊതുപ്രവർത്തനങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ NSS ഭാഗമായിട്ടും സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമായിട്ടും ഒക്കെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളും അധ്യാപകരായ ഞങ്ങളും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അധ്യാപകരും നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പൊതുപ്രവർത്തനമായിട്ട്, സോഷ്യൽ സർവീസ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അതെ, നമ്മുടെ NSS ഒരു ഭാഗമാണ്. കൂടാതെ എനിക്ക് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ CPO ആയിട്ടാണ് ഞാനിപ്പോൾ സ്കൂളിലുള്ളത്.
1: നമുക്ക് കുട്ടികള് ഒരുപാട് പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവർക്ക് സാമൂഹിക ബോധമുള്ളവരാക്കി മാറ്റുക. പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി മുതിർന്ന കുട്ടികളാണ്, അവർക്ക് സൊസൈറ്റി ആയിട്ടൊരു ബന്ധം നിലനിർത്താനുള്ള ഇടപെടലുകൾ നടത്തുക. ടീച്ചർ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി, രക്ഷിതാക്കളുടെ ഒരു ആങ്സൈറ്റി ഏറ്റവും കൂടുതൽ ഈ മുതിർന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായിരിക്കും. പ്രത്യേകിച്ചും പുതിയ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളുടെയും മറ്റ് ഒരു അതിപ്രസരമുള്ള ഒരു കാലത്താണല്ലോ. ഒരു മെന്ററിങ് എന്നുള്ള രീതിയിൽ ഒരു സ്വന്തം മക്കളെ പോലെ തന്നെയാണ്, മക്കളെക്കാൾ കൂടുതലാണ് നമ്മുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികളെ നോക്കേണ്ടി വരിക. രക്ഷിതാക്കളായിട്ടുള്ള ഒരു ഇടപെടലൊക്കെ കുട്ടികളുടെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിന്, സ്വഭാവ രൂപീകരണത്തിന് എത്രമാത്രം സഹായിക്കുന്നുണ്ട്?
0: കുട്ടികളെ രക്ഷിതാക്കളും, നമ്മുടെ ഇപ്പോൾ ഒരു പേരൻസ് മീറ്റിംഗ് വിളിക്കുന്നതാണെങ്കിലും മുന്നൊക്കെ പേരൻസ് മാത്രം ഇരുന്നു കൊണ്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ ആയിരുന്നു അവരോട് മാത്രം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കുട്ടികളും അറിഞ്ഞുകൊണ്ടാണ് പേരൻസ് മീറ്റിംഗ് ഒക്കെ നമ്മൾ നടത്താറ്. അപ്പോൾ കുട്ടികൾ അറിയേണ്ട കാര്യം, രക്ഷിതാക്കൾ അറിയേണ്ട കാര്യം, അവർ രണ്ടുപേരുമുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ടും അധ്യാപകരായ നമ്മളൊക്കെ പറഞ്ഞ്

0: കേൾക്കുമ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് പറയുന്ന ഇങ്ങനെയാണ്, രക്ഷിതാക്കൾ കുട്ടികൾ പറയുന്നത് മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ, അവർ കേൾക്കുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് അവർക്ക് ചില സമയങ്ങളിൽ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. രണ്ടു ഭാഗവും അല്ലെ, കുട്ടികളെപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ പ്രായം അങ്ങനെയാണല്ലോ അവരുടേത്. അവർ പറയുന്നതാണ് ശരി, അവരുടെ ചിന്തകൾ മാത്രമാണ് ശരി എന്നുള്ള ഒരു രീതിയിലാണ് കുട്ടികളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ നമ്മുടെ അധ്യാപകരും കൂടെ അതിൽ ഭാഗവാക്കായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പാരൻസിന് ചിലപ്പോൾ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കൂടുതലും നമ്മുടെ ഇപ്പം വലിയ കുട്ടികളായല്ലോ എന്ന് വിചാരിച്ചിട്ട് പാരൻസിൻ്റെ റോൾ അവിടെ കഴിയുന്നില്ല. ആക്ച്വലി അവർ നല്ലൊരു സമ്പർക്കം, കുട്ടികളുമായിട്ട് നല്ലൊരു സ്നേഹം പങ്കുവെക്കുക, സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ് നമ്മളിപ്പോഴും കാണുന്നത്. പാരൻസുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുട്ടികളിൽ നല്ല പുരോഗതിയും നല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കൊരു മനസ്സിലാക്കി.
1: തീർച്ചയായും ഒരു സംസ്ഥാന പുരസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും ടീച്ചറുടെ പ്രവർത്തനങ്ങൾ. ടീച്ചർ മനസ്സിലാക്കിയ ആ വ്യത്യസ്തതയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വിദ്യാലയത്തിൽ നടത്തുന്നത്? നേരത്തെ എസ് പി സിയുടെ ചുമതല ഉണ്ടെന്ന് പറഞ്ഞു, അത് കൂടാതെ മറ്റെന്തെങ്കിലും?
0: ഞങ്ങളുടെ സ്കൂളിൽ ഞാനിപ്പോൾ ആർ ഡി ഡി റീജിയണൽ ഡയറക്ടർ ഓഫീസിൽ ആർ ഡി ഡിയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് പുറത്തുകൂടെ ജില്ലയിൽ അധ്യാപകരുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ കുട്ടികളുമായിട്ട് നമ്മുടെ ഒന്നാമത് സബ്ജക്റ്റ് ഗണിതമാണ്, കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതിൽ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ പീരീഡുണ്ട്. അതുപോലെ സ്കൂളിലുള്ള എല്ലാ ആക്ടിവിറ്റികളും നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ്. അതുപോലെ തന്നെ നമുക്ക് മാനേജ്മെൻ്റ് ആയാലും നമ്മുടെ നല്ല ഫ്രീഡത്തിൽ വിടുന്നതാണ്, അധികം ഒരു കർശന നിലപാടെടുക്കുമെന്നല്ല, ടീച്ചേഴ്സിനുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് നമ്മുടെ സ്കൂളിൽ. അതുപോലെ പ്രിൻസിപ്പളായാലും എല്ലാവരും നമ്മളൊരു കോർഡിനേഷനിലാണ്, ഒരു ഒറ്റക്കെട്ടായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കും അറിയാം നമ്മുടെ സ്കൂളിൽ ഒരുപാട് മുന്നിൽ, എത്രയോ പിറകിലുള്ള പഠനകാര്യത്തിലായാലും പിറകിൽ റിസൾട്ടിലൊക്കെ ആയാലും പിറകിലാണെങ്കിലും ഇപ്പോൾ ജില്ലയിൽ തന്നെ മുന്നിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കലോത്സവത്തിനായാലും സബ് ജില്ലയിലൊക്കെ, നമ്മുടെ കണ്ണൂർ നോർത്ത് സബ് ജില്ലയിൽ വരുന്നതാ, വലിയൊരു സബ് ജില്ലയാണല്ലോ ജില്ലയിൽ. അപ്പോൾ അതിലായാലും ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടാണ് കഴിഞ്ഞ വർഷം, കായികമേളയിലും ഫസ്റ്റ് പ്രൈസ്. അതുപോലെ ശാസ്ത്രമേളയിലും ഇങ്ങനെ മുന്നോട്ട് കുട്ടികളെ കൊണ്ടുവരാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിയാറുണ്ട്. ഈ പഠനത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ തിരക്കിനിടയിലായാലും എല്ലാ ആക്ടിവിറ്റിയിലും കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ തന്നെ 10-16 കുട്ടികളോളം നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ തന്നെ പോയിട്ട്
1: പങ്കെടുത്തിട്ട്,
0: അതെ, കലോത്സവത്തിൽ ഗ്രേസ് മാർക്കൊക്കെ വാങ്ങി വളരെ അഭിമാനമാനേറ്റങ്ങളൊക്കെ കൈവരിച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമാകാൻ നമുക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്.
1: തീർച്ചയായിട്ടും ആ സന്തോഷത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പുരസ്കാരം.
0: തീർച്ചയായും
1: പുരസ്കാരം ലഭിച്ചപ്പോഴെന്ത് തോന്നി, അല്ലെങ്കിൽ വിദ്യാലയത്തിൽ അതിന്റെ ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? നാട്ടിലും വീട്ടിലൊക്കെ
0: എല്ലാവരും വളരെ ഒരു നല്ല രീതിയിലാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. നാട്ടിലായാലും സ്കൂളിലായാലും പുറത്തായാലും, കേരളത്തിന് പുറത്തെന്ന് പറയാം, പലരും എന്നെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. സ്കൂളിൽ പറയുകയാണെങ്കിൽ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, പി ടി എ, എല്ലാവരും വരുന്നല്ലേ. മാത്രമല്ല കുട്ടികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. കുട്ടികളാണ് ശരിക്കും ഇതിനൊക്കെ കാരണക്കാർ. അവരുടെ ആ അഭിനന്ദനങ്ങളും, നമ്മുടെ മുന്നേ പഠിപ്പിച്ച കുട്ടികളായാലും രക്ഷിതാക്കളായാലും അവരുടെ ആ ഒരു മെസ്സേജൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. അതുപോലെ വീട്ടുകാരിൽ ഏറ്റവും അമ്മയുണ്ട്, നമുക്കൊക്കെ വളരെ സന്തോഷം. അതുപോലെ ഹസ്ബൻഡ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നുണ്ട്. മകള് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്, അവൾക്ക് സന്തോഷം. അതുപോലെ എൻ്റെ മുന്നേ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലായാലും എല്ലാവരും എന്നെ വിളിച്ച് അഭിനന്ദിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു.
1: കുടുംബത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. ആരൊക്കെയാണ് വീട്ടിലൊക്കെ ഉള്ളത്?
0: എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരാണ് ഉള്ളത്. ഒരാള് ചെറിയ ബിസിനസ്സായിട്ട് അടുത്ത് തന്നെ, വീട്ടിനടുത്ത് തന്നെ ഉണ്ട്. ഒരേട്ടൻ കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, ഹസ്ബൻഡ് പുറത്തായിരുന്നു, ഇപ്പം നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
1: പേര് പറഞ്ഞല്ലോ,
0: സജീവൻ. കല്ലൂരി അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഒരു മോളാണ്, പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. അവള് ഞാൻ ശങ്കര വിദ്യാപീഠത്തിൽ പഠിക്കുമ്പോഴായിരുന്നു അവളുടെ അവിടെ തുടക്കം. അങ്ങനെയാണ് അവള് ശങ്കര വിദ്യാപീഠത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 10-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു സി ബി എസ് ഇ തന്നെയാണ് പഠിക്കുന്നത്. കോട്ടയത്ത് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഈ പുരസ്കാരം വിതരണമൊക്കെ എപ്പോഴാണ്? അതിനെ കുറിച്ച്
0: അധ്യാപക ദിനത്ത് ഉച്ച സമയത്ത് തിരുവനന്തപുരം വെച്ചിട്ടാണ്, തൈക്കാട് വെച്ചിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്
1: പുരസ്കാര
0: വിതരണം നടക്കുന്നത്.
1: തീർച്ചയായിട്ടും ലഭിച്ച അഭിനന്ദനങ്ങളിൽ ടീച്ചർ വിലമതിക്കുന്നത് ടീച്ചറുടെ സ്വന്തം കുട്ടികളുടെ അഭിനന്ദനമാണ്. ഒരു പക്ഷേ ഒരു യഥാർത്ഥ ടീച്ചറുടെ,
0: ശരിക്കും ഞാൻ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷിച്ചത് അതിൽ തന്നെയാണ്. കുട്ടികൾ നമ്മളെ ക്ലാസ്സിൽ പോകുമ്പോൾ മേസ് അധ്യാപകരാ, നമ്മൾ പണ്ട് പറയും മേസ് അധ്യാപകരെ പേടിയാണ് എന്നൊക്കെ പറയുന്നത്, എങ്കിലും ഞാനുമായിട്ട് കുട്ടികളെ കൂടുതൽ അടുപ്പം.

0: സ്നേഹത്തെ തന്നെയാണ്, നല്ല സ്നേഹത്തെ തന്നെയാണ്. അവരുടെയൊക്കെ അഭിനന്ദനം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
1: എന്തായാലും ഈ ഒരു പുരസ്കാരം ടീച്ചറുടെ കരിയറിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കട്ടെ. ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയോടുകൂടി തന്നെയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട്. ആ പ്രവൃത്തി ഒരുപാട് പേർക്ക് ഗണിതത്തിൻ്റെ മാധുര്യം പകരാൻ സാധിക്കട്ടെ. ഒപ്പം വിദ്യാർത്ഥികളുടെ മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള അധ്യാപകന്റെ ചുമതല നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റേഡിയോ മലബാറിന്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നമസ്കാരം.
0: ഈ ഒരു പുരസ്കാരം കിട്ടിയപ്പോൾ പല മേഖലയിൽ നിന്നും എന്നെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥാപനമായ റേഡിയോ മലബാർ എന്നെ ക്ഷണിച്ചു. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ അംഗീകാരങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിൽ കിട്ടുമ്പോൾ. ഒരുപാട് നന്ദി റേഡിയോ മലബാർ.
2: ശ്രോതാക്കളെ, ഒരധ്യാപകനോ അധ്യാപികയോ ക്ലാസ് മുറിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ പാഠപുസ്തകത്തിലെ അധ്യായങ്ങൾ തീർന്നേക്കാം. എന്നാൽ അവർ പകർന്നു നൽകിയ അറിവും സ്നേഹവും മൂല്യങ്ങളും വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ എന്നും തുടരും. ഇന്ന് ധന്യ ടീച്ചറുമായുള്ള അഭിമുഖത്തിലൂടെ കേട്ടത് അധ്യാപികയുടെ നേട്ടങ്ങളുടെ കഥ മാത്രമല്ല, അധ്യാപനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ജീവിതാനുഭവങ്ങൾ കൂടിയാണ്. കേരള സാംസ്കാരിക വകുപ്പും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രവും സംയുക്തമായി നൽകുന്ന ഈ വർഷത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡിനർഹയായ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപിക ശ്രീമതി ധന്യ ടീച്ചറുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ അധ്യാപക ദിനത്തിൽ അറിവിന്റെ വെളിച്ചം പകർന്നു തന്ന എല്ലാ അധ്യാപകർക്കും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഇത് റേഡിയോ മലബാർ 89.6 FM മലബാറിന്റെ മധുര.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി.

0: സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111300, 9496974141.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
0: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബാവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
6: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
7: നേപ്പാളിൽ ഹിമാനിയുടെ ഒരു ഭാഗം ഇടിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തോടെ രാജ്യത്തെ ഹിമാലയൻ സംസ്ഥാനങ്ങളും ആശങ്കയിൽ. ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ എന്നിവിടങ്ങളിലായി 16,000-ലേറെ ഹിമാനികളുണ്ടെന്നാണ് ISRO കണക്ക്. 38,000 ചതുരശ്ര കിലോമീറ്ററാണ് ആകെ വിസ്തൃതി. ലഡാക്കിലും ഹിമാനിയുടെ ഭാഗമുണ്ട്. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ മിന്നൽ പ്രളയം സംബന്ധിച്ച മുന്നറിയിപ്പ് പങ്കുവച്ചതിനെ ചൊല്ലി നേപ്പാളും ചൈനയും തമ്മിൽ തർക്കം. ഹിമപാതത്തിന്റെ ഉറവിടം ചൈനയിലാണെന്നും അവർ യഥാസമയം മുന്നറിയിപ്പ് നൽകിയില്ലെന്നും നേപ്പാൾ അധികൃതർ ആരോപിക്കുന്നു. 2 ആരോപണങ്ങളും ചൈന നിഷേധിച്ചു. ഹിമപാതം സംബന്ധിച്ച മുന്നറിയിപ്പ് പങ്കിടാൻ ചൈന, നേപ്പാൾ ധാരണയുണ്ട്. എന്നാൽ ഇക്കുറി ചൈന യഥാസമയം മുന്നറിയിപ്പ് നൽകിയില്ല. ചൈനയുടെ ഭാഗത്തെ ഒരു അണക്കെട്ട് പൊട്ടിയാണ് നേപ്പാളിൽ കൊടുംനാശമുണ്ടായത് എന്നീ ആരോപണങ്ങളാണ് നേപ്പാൾ ഉന്നയിച്ചത്. ദുരന്തം സംബന്ധിച്ച വിവരങ്ങൾ നേപ്പാളിനെ ചൈന അറിയിച്ചോ എന്നതാണ് നയതന്ത്ര മേഖലയിൽ ഉയരുന്ന ചോദ്യം. നേപ്പാളിലെ ജലശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ബുധനാഴ്ച രാവിലെ 8:40 പ്രളയം നേപ്പാളിൽ പ്രവേശിച്ചു. ഇത് സംബന്ധിച്ച വിവരം നേപ്പാളിന് ലഭിക്കുന്നത് 9 മണിക്കാണ്. അപ്പോഴേക്കും പ്രളയം അതിർത്തി കടന്നെത്തിയിരുന്നു. ഈ സമയതാമസമാണ് വിവാദമായത്. നേപ്പാളിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് നേപ്പാളിലെ ചൈനീസ് എംബസി കുറ്റപ്പെടുത്തി. ചൈനയുടെ മേഖലയിലാണ് ഹിമപാതത്തിന്റെ ഉത്ഭവം എന്ന വാദവും ചൈന തള്ളി. August 26 രാവിലെ നേപ്പാളിന്റെ ഭാഗത്ത് ഭൂകമ്പത്തിന് സമാനമായ നിലയിൽ ഹിമപാതം സംഭവിച്ചെന്ന് ചൈനീസ് എംബസി നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണക്കരാറിൽ പങ്കാളിയായെന്ന് അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയുടെ എണ്ണശേഖരത്തിലെ 6,500 കോടി രൂപ എണ്ണയിൽ US നിയന്ത്രണം ലഭിക്കുന്ന കരാറാണ് യാഥാർത്ഥ്യമായതെന്ന് എക്സ് അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വെളിപ്പെടുത്തി. എണ്ണ ഇറക്കുമതിയിലെ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ് കരാറെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കൂപ്പുകുത്തുന്നുവെന്ന് US കമ്മീഷൻ. US അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് പരാമർശം. ന്യൂനപക്ഷ അടിച്ചമർത്തൽ, പൗരത്വം വെട്ടിമാറ്റൽ, വോട്ടവകാശം നിഷേധിക്കൽ, കടുത്ത മതപരിവർത്തന നിരോധന നിയമങ്ങൾ എന്നിവയാണ് ഇതിന് കാരണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരു, തിരുവനന്തപുരം, ഡൽഹി എന്നിവിടങ്ങൾ

ങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തും. എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ സർവീസ് നടത്തും. സാംസ്കാരിക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നാരോപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാഹന വ്യൂഹം തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ചേന്തി അനിലിനെ അറസ്റ്റ് ചെയ്തു. അനിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, പൊതുവഴിയിൽ അപമര്യാദയായി പെരുമാറൽ, ഗതാഗത തടസ്സം

0: 10 കോടി രൂപയിലധികം വിലയുണ്ട് ഇതിന്. കേരള പോലീസിന്റെ ഏറ്റവും വലിയ MDMA വേട്ടയാണിതെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര പരിശീലനത്തിനിടെ കണങ്കാലിനേറ്റ പരിക്ക് കാരണം ഏഷ്യൻ ഗെയിംസിൽ നിന്ന് പിന്മാറി. പകരക്കാരനായി കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കലം നേടിയ യശ്വീർ സിംഗിനെ ഉൾപ്പെടുത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാപ്പ തടവുകാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് കുത്തേറ്റു. 1 ബ്ലോക്കിലെ കോട്ടയം സ്വദേശി KV മനുവിനാണ് കുത്തേറ്റത്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള കാപ്പ തടവുകാരനായ അപ്പുവാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആയുധം ഉപയോഗിച്ച് വയറിന് താഴെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിലെ ഉദ്യോഗസ്ഥന് തടവുകാരന്റെ മർദ്ദനമേറ്റു. ആക്രമണത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ചിൽനേഷ് ചന്ദ്രനാണ് പരിക്കേറ്റത്. പീഡനത്തിൽ റിമാൻഡിൽ കഴിയുന്ന ചൊക്ലി സ്വദേശി RP സുഹൈലാണ് ആക്രമിച്ചത്.
1: ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പൗരധർമ്മമെന്ന് ഓർമ്മിപ്പിച്ച് മുതിർന്ന ന്യായാധിപർ. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെയും വിയോജിപ്പുകൾ തുറന്നു പറയുന്നവരെയും ക്രിമിനൽ നിയമങ്ങൾ ഉപയോഗിച്ച് ശിക്ഷിക്കുന്ന ഇന്നത്തെ ഭരണകൂടത്തിന്റെ രീതി അവസാനിപ്പിച്ചാൽ 2047 ഇന്ത്യ കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് ഒഡീഷ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും മുതിർന്ന അഭിഭാഷകനുമായ Dr. S. മുരളീധർ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ Dr. Murali മനോഹർ ജോഷി. സർക്കാർ തന്നെ അഴിമതിയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും വിദ്യാഭ്യാസ രംഗം സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ഇല്ലെന്നും വിദ്യാഭ്യാസത്തിനുള്ള ബജറ്റ് വിഹിതം ചുരുങ്ങി വരികയാണെന്നും Dr. Joshi വിമർശിച്ചു. ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സർക്കാരിനെതിരെ തുറന്നടിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും അത് തെറ്റായി കാണേണ്ടതില്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക്ക്. ചോദ്യക്കടലാസ് ചോർച്ചയിൽ പ്രതിഷേധിച്ച് CJP ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു സോനം. ഭീമ കൊറേഗാവ് കേസിൽ പ്രതികളായ 4 പ്രമുഖ സാമൂഹിക പ്രവർത്തകരുടെയും ജാമ്യം റദ്ദാക്കണമെന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ അപേക്ഷ മുംബൈയിലെ പ്രത്യേക കോടതി തള്ളി. നൺകൂൺ പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 18,600 അടി ഉയരത്തിൽ ട്രക്കിങ്ങിനിടെ പരിക്കേറ്റ് കുടുങ്ങിയയാളെ കരസേനയുടെ പൈലറ്റുമാർ രക്ഷപ്പെടുത്തി. കഠിനമായ തണുപ്പും ശക്തമായ കാറ്റും കുറഞ്ഞ വായുസാന്ദ്രതയും നേരിട്ടായിരുന്നു ദൗത്യം. ബാർ ഉടമകളിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 7 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കോഴിക്കോട് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട 6 അംഗ ലഹരി സംഘത്തെ ചോദ്യം ചെയ്യുന്നതിനിടെ മാനാഞ്ചിറ മൈതാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സംഘത്തിൽപ്പെട്ടയാൾ സിറിഞ്ചുകൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ശനിയാഴ്ച രാത്രി 7:40 സംഭവം. കർണാടക PSC നിയമന ക്രമക്കേട് കേസിൽ മുൻ പരീക്ഷാ കൺട്രോളർ ജ്ഞാനേന്ദ്രകുമാർ അറസ്റ്റിൽ. 2 ദിവസമായി നടത്തിയ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് CID അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിൽ ജ്ഞാനേന്ദ്രകുമാർ സഹകരിക്കുന്നില്ലെന്നും ക്രമക്കേടിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും CID സംഘം അറിയിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുവെന്നും വ്യക്തമാക്കി. സംഘടിത കുറ്റകൃത്യം തടയാനുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ വീണ്ടും ശ്രമിക്കുന്നു. കരട് നിയമം തയ്യാറാക്കുന്നതിനുള്ള സമിതി ആഭ്യന്തര വകുപ്പ് പുനഃസംഘടിപ്പിച്ചു. മുൻ LDF സർക്കാർ 2021 ഓഗസ്റ്റിലാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സമിതി രൂപവത്കരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO ഹ്യൂമൻ സ്പേസ് സെന്റർ ഡയറക്ടറായി SR ബിജുവിനെ നിയമിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ ബാല്യസ്പന്ദനം നടപ്പാക്കും. വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം സമഗ്ര അങ്കണവാടി ബാല്യ ആരോഗ്യ പരിശോധനാ പദ്ധതി സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയിലൂടെയാണ് നടപ്പാക്കുന്നത്. അങ്കണവാടി കുട്ടികളുടെ 3 മാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. അമേരിക്കയിൽ കാലിഫോർണിയയിലെ മിൽപിറ്റാസിൽ മലയാളി യുവതി സുഹൃത്തുക്കളായ 2 മലയാളി യുവതികളെ കൊലപ്പെടുത്തി. മുടിക്കോട് പാണഞ്ചേരി തെക്കൂട്ട് ഹരിദാസ് സുഷമ ദമ്പതിമാരുടെ മകൾ അഞ്ജന, തിരുവനന്തപുരം സ്വദേശിനിയും കോട്ടയം കുറിച്ചി പള്ളത്തറ വീട്ടിൽ ജേക്കബിന്റെ ഭാര്യയുമായ ആനി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ സുഹൃത്ത് അനില പോലീസ് കസ്റ്റഡിയിലായി. ഇവരുടെ സ്വദേശം വ്യക്തമായിട്ടില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവമെന്നാണ് നാട്ടിൽ ലഭിച്ച വിവരം. ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂർ സ്പെഷ്യാലിറ്റി സേവനം നൽകുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് ആരോഗ്യവകുപ്പ്. ദീർഘകാലമായി ഉടമസ്ഥ തർക്ക വ്യവഹാരങ്ങൾ നിലനിൽക്കെ സർക്കാർ പെട്ടെന്ന് ഒഴിപ്പിക്കൽ നടത്തരുതെന്ന് സുപ്രീംകോടതി. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ സർക്കാർ പതിച്ചു നൽകിയ 40.65 ഏക്കറുമായി ബന്ധപ്പെട്ട കേസിൽ ഈ മാസം 25 ഇറക്കിയ വിധിയിലാണ് സുപ്രീംകോടതിയുടെ

0: നിരീക്ഷണം.
1: ആഴ്ച വൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിരാശ പടർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇനി രാജ്യത്തിനായി കളിക്കില്ലെന്ന് മെസ്സി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു. ഇത്തവണ ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് തോറ്റെങ്കിലും രാജ്യത്തിനായി എല്ലാം നേടിയാണ് മെസ്സി കളമൊഴിയുന്നത്. 6 ലോകകപ്പുകളിൽ അർജന്റീന കുപ്പായത്തിൽ നിറഞ്ഞാടിയ താരം ഖത്തറിൽ 2022 നടന്ന ലോകകപ്പിൽ അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ചു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് തർക്കപരിഹാര കോടതി പുറപ്പെടുവിച്ച വിധി ഇന്ത്യ തള്ളി. കോർട്ട് ഓഫ് ആർബിട്രേഷൻ സംവിധാനം നിയമവിരുദ്ധമായി രൂപവൽക്കരിച്ചതാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. സിന്ധു നദീജലം പങ്കുവെക്കലുമായി ബന്ധപ്പെട്ട് 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട കരാർ പൂർണ്ണമായും നിലവിലുണ്ടെന്നും ഇത് മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്ക് നിയമസാധുതയില്ലെന്നും കരാർ വ്യവസ്ഥകൾ ഇന്ത്യ പാലിക്കണമെന്നുമാണ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ വിധിച്ചത്. ഈ വിധിയാണ് ഇന്ത്യ തള്ളിയത്. ലോകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ഉൾപ്പെടുന്ന തുകയുടെ 1% മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് തിരിച്ചുപിടിക്കാനാവുന്നതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേംബ്രിഡ്ജിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള 43rd അന്താരാഷ്ട്ര സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെ പ്രസംഗിച്ച വേദിയിലെ ശുദ്ധീകരണത്തിൽ BJP ജാതീയ മനോഭാവമാണ് വെളിപ്പെടുന്നതെന്ന് വിമർശനമുയർത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ജാതീയത ആരോപിച്ച് കേസെടുത്ത ഉത്തരാഖണ്ഡ് പോലീസ് നടപടി വൻ വിവാദത്തിലേക്ക്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തടയൽ നിയമം കൂടി ഉൾപ്പെടുത്തിയാണ് കേസ്. കടുത്ത രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നാണ് ആരോപണം. വിമർശനത്തിന് രാഷ്ട്രീയ മറുപടി നൽകുന്നതിന് പകരം രാഹുലിന്റെ പേരിൽ വിചിത്രമായ വാദങ്ങൾ നിരത്തി കേസെടുത്തു എന്നും ആക്ഷേപമുണ്ട്. ജാതി വിവേചനം ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെ ജാതീയതയാകുമെന്ന ചോദ്യവും ഉയരുന്നു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെക്കാൻ കേന്ദ്ര തീരുമാനം. ദേശീയ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് മുൻപ് സെൻസസ് നടത്തരുതെന്നാവശ്യപ്പെട്ടുയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. മുട്ടിൽ മരം വിൽപ്പന കേസ് സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി തള്ളി. വയനാട്ടിൽ കേസ് നടക്കുന്നതിനാൽ ചോറ്റാനിക്കര കോടതിയിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ആവശ്യം. കുറ്റപത്രം വായിക്കുന്നതിനായി കേസ് 7 വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. വന്യജീവികളുടെ ഉടമസ്ഥരായിട്ടാണ് സർക്കാരിന് കാണുന്നതെന്നും അവ വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് സർക്കാരിനാണ് പൂർണ്ണ ബാധ്യതയെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. 2001 വയനാട് ശ്യാമപ്പാറ പഞ്ചായത്ത് റോഡിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്കറിയയുടെ കുടുംബത്തിന് കീഴ്ക്കോടതികൾ വിധിച്ച 2,00,000 രൂപയുടെ നഷ്ടപരിഹാരം ചോദ്യം ചെയ്ത് വനം വകുപ്പും സർക്കാരും നൽകിയ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭാര്യയാണെങ്കിലും 18 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ ശാരീരിക ബന്ധം പോക്സോ പ്രകാരമുള്ള കുറ്റമാണെന്ന് ഹൈക്കോടതി. ഭാര്യയാണോ അല്ലയോ എന്നത് പരിഗണിക്കേണ്ട വിഷയമല്ലെന്നും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. പോക്സോ കേസും ബലാത്സംഗ കേസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ 27-കാരൻ നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഡോക്ടർമാരിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്ന് ഹൈക്കോടതി. ഇവർക്ക് മറ്റു മെഡിക്കൽ വിദ്യാർത്ഥികളെപ്പോലെ സ്റ്റൈപ്പൻഡിന് അർഹതയുണ്ടെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. തിരുവനന്തപുരം കീഴാറ്റിങ്ങൽ സ്വദേശി എസ് മുരുകൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്.
1: ആഴ്ച വൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: പുസ്തകം വായിക്കുന്നതിന് പണം ലഭിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പുതിയ സൈബർ തട്ടിപ്പ്. തലസ്ഥാനത്തെ മലയോര മേഖലകളിലും കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളിലും ഉള്ളവർക്കാണ് പണം നഷ്ടമായത്. പലരിൽ നിന്നായി 1 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. വിതുര പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇത് തങ്ങൾക്ക് കൈമാറിയതായും റൂറൽ സൈബർ പോലീസ് അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ വിദേശ ബന്ധമുണ്ടോ എന്നതടക്കം അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. മുങ്ങി നടക്കുന്ന പ്രതികളെയും സ്ഥിരം ക്രിമിനലുകളെയും പിടികൂടാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഗ്രിപ്പിൽ കണ്ണൂർ ജില്ലയിൽ 1 മാസത്തിനുള്ളിൽ അറസ്റ്റിലായത് 3 കൊലക്കേസ് പ്രതികളും കാപ്പ കേസിൽ ഉൾപ്പെട്ട 2 ഗുണ്ടുകളും. കൊല നടത്തിയ ശേഷം മറുനാട്ടിലേക്ക് രക്ഷപ്പെട്ട് രൂപവും വേഷവും പേരും മാറി വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞവരെയാണ് പോലീസ് പിടികൂടിയത്. കണ്ണൂർ പോലീസിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഒളിവിൽ കഴിയുന്ന 3 കൊലക്കേസ് പ്രതികളെ 1 മാസത്തിനുള്ളിൽ പിടികൂടിയത്. സംസ്ഥാനത്തെ 17 നദികളിൽ അഴിഞ്ഞുകൂടിയ മണൽ നീക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. മണൽ ഓഡിറ്റ് പ്രകാരം ഖനനയോഗ്യമെന്ന് കണ്ടെത്തിയ 1.7 കോടി ടൺ വാരാനുള്ള നടപടിയാണ് ഉണ്ടാവുക. ഡിസംബറോടെ

0: തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, വയനാട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവില്ല. പട്ടികയിൽ ഇല്ലാത്ത ബാക്കി പുഴകൾ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവും. അവയുടെ മണൽ ഓഡിറ്റ് നടന്നു വരികയാണ്. പ്രളയ സാധ്യത മുൻകൂട്ടി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഭോട്ടെകോശി നദീതടത്തെ വിഴുങ്ങിയ ഹിമാലയൻ പ്രളയത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് കാലാവസ്ഥാ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നേപ്പാൾ. ആഗോള ഹരിതഗൃഹവാതക പുറന്തള്ളലിൽ ഈ രാജ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങുന്ന നേപ്പാളിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഇതിനായി ഐക്യരാഷ്ട്രസഭയെ സമീപിക്കും. സെപ്റ്റംബർ 8 നടക്കുന്ന UN പൊതുസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ ആവശ്യമുന്നയിക്കാൻ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം. ഇത് ജീവകാരുണ്യ സഹായമല്ലെന്നും നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമാണെന്നും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഗ്രാറ്റുവിറ്റി നിയമപരിധിയിൽ നിന്ന് KSRTCയെ ഒഴിവാക്കി സർക്കാർ 2013 പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെയാണ് KSRTC അപ്പീലിൽ ചോദ്യം ചെയ്തത്. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 18 അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ PSEക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പ്രിയദർശിനി പദ്ധതിക്ക് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കും. ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ സ്വാഗതാർഹമാണെന്നും നിരക്ക് സംബന്ധിച്ച് സ്വകാര്യ ബസ്സുടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രിയെ തിരഞ്ഞെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ കാലയളവിൽ വ്യോമസേനയുടെ വെസ്റ്റേൺ കമാൻഡ് മേധാവിയായിരുന്നു അദ്ദേഹം. കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് 18 നടത്തും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 7-ാം തീയതി അതത് കോളേജ് ക്യാമ്പസുകളിൽ പ്രസിദ്ധീകരിക്കും.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള അധികാരം നഷ്ടമാകും. 2 സർവകലാശാലാ നിയമങ്ങളും UGC ചട്ടമനുസരിച്ച് ഭേദഗതി ചെയ്യാൻ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയായി. കഴിഞ്ഞ വർഷത്തെ VC നിയമന ഹർജികൾ തീർപ്പാക്കാൻ ഇരു കൂട്ടരും ഒപ്പിട്ട ധാരണാപത്രം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. പ്രവർത്തനങ്ങളിൽ വൻ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്ന രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ശക്തമാവുന്നു. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ കോടതി മുറിക്കു മുന്നിൽ ഒരു വിഭാഗം അഭിഭാഷകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അശ്ലീല ഉള്ളടക്കങ്ങളുള്ള ആപ്ലിക്കേഷനുകളെന്ന വ്യാജേന പ്രചരിക്കുന്ന ആൻഡ്രോയിഡ് ആപ്പുകൾ വഴി സാമ്പത്തിക തട്ടിപ്പുകൾ കൂടുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങളും ലിങ്കുകളും ഉപയോഗിച്ചാണ് ആപ്പുകൾ പ്രചരിക്കുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഭാഗമായ NCTAU അറിയിച്ചു. പ്രമുഖ യുവ ഹരിയാൻവി ഗായകനും യൂട്യൂബറുമായ അങ്കിത് ബല്യാനെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികളെ ഉത്തർപ്രദേശ് പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചു. സുമിത്, മോഹിത് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരുടെയും തലയ്ക്ക് 50,000 രൂപ വീതം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 139.29 ഗ്രാം MDMA പിടിച്ച കേസിലെ 2 പ്രധാന പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ MDMA ലഹരി ശൃംഖലയുടെ അന്താരാഷ്ട്ര കണ്ണികളിൽ ഒരാളായ ഖാന സ്വദേശി വിക്ടർ ദസാബ, സംസ്ഥാനത്തിന് പുറത്തെ മുഖ്യ ഇടനിലക്കാരിലൊരാളായ അഹമ്മദാബാദ് ലാംബ സ്വദേശിനി റിയാഖാൻ എന്ന സാത്തി ഷേഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മദ്രാസ് റെജിമെന്റിന് കീഴിൽ സെക്കന്ദ്രാബാദിലുള്ള സൈനിക ആയുധപ്പുരയുടെ പൂട്ടുപൊളിച്ച് തോക്കുകളും വെടിയുണ്ടകളും മോഷ്ടിച്ചു. 24 മണിക്കൂറും സൈനിക പാറാവുള്ള 3 കവാടങ്ങളും വലിയ മതിലുകളും നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ആയുധപ്പുരയിൽ നിന്ന് ആയുധമോഷണം നടന്ന അങ്കലാപ്പിലാണ് സൈനിക താവളം. നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്തം ആഭ്യന്തര വളർച്ചയിൽ 7.8% മുന്നേറ്റം പ്രകടമായത് ജനങ്ങളുടെ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും ഈ നേട്ടം ഏറെ മികവുറ്റതാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ മോദി പറഞ്ഞു. എന്നാൽ ഇത് വെറും കണക്കുകൊണ്ടുള്ള അഭ്യാസമാണെന്നും മോദി സർക്കാരിന്റെ അടയാളമായ വ്യാജ ഇന്ത്യ പദ്ധതി തടസ്സമില്ലാതെ തുടരുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കണ്ണൂർ വിമാനത്താവളത്തിൽ ഓഹരി വാഗ്ദാനം ചെയ്ത് 2 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പാലാ MLA മാണി സി കാപ്പന് 1 വർഷം തടവും 5 കോടി 30 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തടവ് 1 വർഷമായതിനാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല. 4 ചെക്ക് കേസുകളിലായിട്ടാണ് വിധി. പിഴ 1 മാസത്തിനകം നൽകിയില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് ജഡ്ജി SA ഖലാനെ ഉത്തരവിൽ പറഞ്ഞു. പിഴസംഖ്യ പൂർണ്ണമായും നൽകുന്നതുവരെയുള്ള കാലം 9% പലിശയും നൽകണം. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മാണി സി കാപ്പന്റെ അഭിഭാഷകൻ പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: PM-SRI പദ്ധതി നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ശക്തമായ എതിർപ്പ്. PM-SRI-യിൽ LDF സർക്കാർ ഒപ്പിട്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ആയുധമാക്കിയിരുന്നു. ഭരണത്തിലെത്തിയപ്പോൾ അതിനു വിരുദ്ധമായ നിലപാട് ഉണ്ടാകരുതെന്ന അഭിപ്രായമാണ് കൂടുതൽ അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. സ്കൂൾ കരിക്കുലം തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി ആദ്യം ചർച്ചയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ച നടക്കേണ്ടത് CPI CPM സെക്രട്ടറിമാർ തമ്മിലാണ്. വിവാദ FCRA ബിൽ പരിശോധിക്കുന്ന 31 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയെ പ്രഖ്യാപിച്ചു. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമാണ് സമിതിയിലുള്ളത്. BJP അംഗം ഡോക്ടർ സഞ്ജയ് ജയ്സ്വാളാണ് ചെയർമാൻ. കേരളത്തിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ, ആന്റു ആന്റണി, C. സദാനന്ദൻ എന്നിവരും ലക്ഷദ്വീപിലുള്ള ഹംദുള്ള സയ്യിദും സമിതിയിലുണ്ട്. ഭാഷാസ്നേഹികൾക്കുള്ള പ്രേരണാ സ്രോതസ്സായി തുഞ്ചൻ പറമ്പിനെ മാറ്റുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് C. സദാനന്ദൻ MP. തിരൂർ തുഞ്ചൻ പറമ്പ് സന്ദർശിച്ച ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ മെയ്തി കുക്കി വംശീയ കലാപത്തിൽ ഇതുവരെ 306 പേർ കൊല്ലപ്പെട്ടെന്നും 49 പേരെ കാണാതായെന്നും ആഭ്യന്തരമന്ത്രി ഗോവിന്ദദാസ് കോന്തൌജം നിയമസഭയിൽ പറഞ്ഞു. August 31 വരെയുള്ള കണക്കാണിതെന്ന് BJP MLA സപാരഞ്ജൻ സിംഗ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനകം ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വിവറും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം. വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനാൽ രാത്രിയിലെ വൈദ്യുതി നിയന്ത്രണം തുടരും. വിപണിയിൽ വൈദ്യുതി കിട്ടാനില്ല. ഇതിനു പുറമെ കേന്ദ്ര നിലയങ്ങളിൽ നിന്ന് കിട്ടുന്നതിലും കുറവുണ്ടായി. ഹരിയാനയിലെ ഹത്നി കുണ്ട് ബാരേജിൽ യമുന നദിയിൽ കരസേനാ ബോട്ട് മറിഞ്ഞ് കാണാതായ 2 സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. ഒരു സൈനികന്റെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് ബാരേജിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശ് അതിർത്തിയിൽ നിന്നും മറ്റൊരാളുടെ മൃതദേഹം അപകട സ്ഥലത്തു നിന്ന് 150 കിലോമീറ്ററിലേറെ അകലെ ജിന്ദ് ജില്ലയിലെ ഹൻസി ബ്രാഞ്ച് കനാലിൽ നിന്നുമാണ് കണ്ടെത്തിയത്. പരാജയങ്ങളും സുരക്ഷാ പരിശോധനകളും മൂലമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ISRO GSLV-ക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ ആകാശ കണ്ണാകാൻ പോകുന്ന GSAT-1A ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ഇത്തവണ ലക്ഷ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം ലഭിച്ചു. പക്ഷാഘാതം വന്ന ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കാണിച്ചായിരുന്നു ജാമ്യാപേക്ഷ നൽകിയത്. അതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. ആരോഗ്യനില സംബന്ധിച്ച വാദങ്ങൾ പരിഗണിച്ച ശേഷമാണ് വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് ജാമ്യം അനുവദിച്ചത്. കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ലാബ് ഫാർമസി സൗകര്യത്തോടെ അടിയന്തര മെഡിക്കൽ റൂം തുടങ്ങുന്നു. പദ്ധതി നടപ്പാക്കാനായി 10 സ്റ്റേഷനുകളിൽ ടെൻഡർ വിളിച്ചു. തീവണ്ടി യാത്രക്കിടെ അത്യാഹിതങ്ങൾ നേരിട്ടാൽ അടിയന്തര ആരോഗ്യ സംരക്ഷണം നൽകുകയാണ് ലക്ഷ്യം. വൈദ്യുതി വാങ്ങലിൽ KSEB-ക്ക് വൻ സാമ്പത്തിക ബാധ്യത. വൈദ്യുതി ക്ഷമ പരിഹരിക്കാൻ ഈ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ 1190 കോടി രൂപയുടെ വൈദ്യുതിയാണ് വാങ്ങിയത്. ഹ്രസ്വകാല കരാറുകളിലൂടെയും പവർ എക്സ്ചേഞ്ചിൽ നിന്നുമാണ് വില കൂടിയ വൈദ്യുതി വാങ്ങൽ. ഇതുവഴിയുള്ള അധിക ബാധ്യത ജനങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. US ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ ഇറാനെ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിച്ചാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. സഹായികൾക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ കിർഗിസ്ഥാനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. എൽനിനോ പ്രതിഭാസം കൺമുന്നിൽ വൻതോതിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഇത് ചൂട് സംബന്ധിച്ച സകല മുൻകാല റെക്കോർഡുകളും തകർക്കുമെന്നും വരും മാസങ്ങളിൽ ഭൂമിയെ കടുത്ത വരൾച്ചയിലേക്കും പ്രകൃതി ദുരന്തത്തിലേക്കും തള്ളിവിടുമെന്നും UN കാലാവസ്ഥാ ഏജൻസിയായ WMO വ്യക്തമാക്കി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയിലേക്ക് നയിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇതോടെ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി

0: അത് നൽകി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലെ തുടർ നടപടി തടസ്സപ്പെടും. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി നടപ്പാക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പഞ്ചായത്തുകളും പ്രവർത്തനത്തിൽ പങ്കാളികളാകും. മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയിൽ വിപുലമായ ബോധവൽക്കരണം, സർവേ പ്രവർത്തനം, പ്രചാരണ പരിപാടികൾ, സ്ക്രീനിംഗ് ടെസ്റ്റുകൾ, പ്രതിരോധ മാർഗങ്ങൾ, സഹായ സാധ്യതകൾ എന്നിവ നടത്തുന്നതാണ്.
1: വില കുത്തനെ കയറുന്ന സാഹചര്യത്തിൽ പഞ്ചസാര സംഭരിക്കുന്നതിന് നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ. സെപ്റ്റംബർ 15 മുതൽ സംഭരിക്കാവുന്ന പഞ്ചസാരയുടെ അളവ് 4000 ക്വിന്റലിൽ നിന്ന് 2000 ക്വിന്റലായാണ് കുറച്ചിരിക്കുന്നത്. നവംബർ 30 വരെ നിയന്ത്രണം ബാധകമായിരിക്കും. H1B വിസ ഉടമകളുടെ പങ്കാളികളെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H4 എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം നീക്കം തുടങ്ങി. നിയമം നടപ്പിലായാൽ 1000 കണക്കിന് H4 വിസ ഉടമകൾക്ക് US നിയമപരമായി ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. ഇന്ത്യക്കാരെയാകും തീരുമാനം കൂടുതൽ ബാധിക്കുക. H1B വിസ ഉടമകളുടെ പങ്കാളികളിൽ മിക്കവരും H4 തൊഴിൽ പെർമിറ്റിലാണ് ജോലി ചെയ്യുന്നത്. കാനഡയിലെ ഉപരിപഠനത്തിനായി സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇനി കൂടുതൽ സാമ്പത്തിക ശേഷി തെളിയിക്കണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുന്ന തീരുമാനം ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായി. ക്യൂബെക് ഒഴികെയുള്ള കനേഡിയൻ പ്രവിശ്യകളിൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി ഒരു വർഷത്തെ ജീവിത ചെലവിനായി കുറഞ്ഞത് 23,448 കനേഡിയൻ ഡോളർ കൈവശമുണ്ടെന്ന് തെളിയിക്കണം. വ്യോമസേനയിൽ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലേക്ക് ആദ്യമായി വനിതാ ഉദ്യോഗസ്ഥ. ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് എയർ വൈസ് മാർഷൽ ശക്തി ശർമ്മ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫായി ചൊവ്വാഴ്ച ചുമതലയേറ്റു. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ അനന്തരവൾ ദൃഷ്ടി മുഖർജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 28 വയസ്സായിരുന്നു. പശ്ചിമബംഗാളിലെ ബിർഭൂം ജില്ലയിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയയുടെ വേരറുക്കാൻ ലക്ഷ്യമിട്ട് പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന് ഇനി വേഗം കൂടും. ജില്ലകളിലെ ഡാൻസ് ഓഫ് സംഘങ്ങളുടെ ഉപയോഗത്തിനായി 84 വാഹനങ്ങളാണ് ആഭ്യന്തര വകുപ്പ് വാങ്ങുന്നത്. ജില്ലാതലത്തിലും റേഞ്ച് തലത്തിലുമുള്ള നാർക്കോട്ടിക് കൺട്രോൾ യൂണിറ്റുകളെയും ശക്തിപ്പെടുത്തും. ഇവർക്കായി 24 വാഹനങ്ങൾ വാങ്ങും. പ്രമുഖ കോൺഗ്രസ് നേതാവും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് മുൻ അധ്യക്ഷനും പ്രഥമ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ദേശീയ കായിക ദിനാചരണത്തിൽ കേരള സർവകലാശാലയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കടക്കം പോലീസുകാരുടെ മർദ്ദനമേറ്റു. കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥികളെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
2: കേരളത്തിലെ ശ്രീരാമകൃഷ്ണാശ്രമങ്ങളിലെ സന്യാസിയും കർമ്മയോഗിയുമായിരുന്ന സ്വാമി ഗോലോകാനന്ദ സമാധിയായി. ലയണൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണത്തിന് SIT രൂപവൽക്കരിക്കുന്നതിനുള്ള നിയമവശം പരിശോധിക്കുന്നു. കായിക വകുപ്പിന്റെ പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായും GST ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ കോടതിയെ കുറ്റപ്പെടുത്തി സർക്കാർ ആദ്യമിറക്കിയ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിന്റെ പകർപ്പ് അതേ ദിവസം തന്നെ പ്രതികളുടെ കൈവശം എത്തിയതിൽ വിമർശനം തുടർന്ന് ഹൈക്കോടതി. പ്രതികൾക്ക് അയച്ചുകൊടുത്തത് ഏത് മാർഗത്തിലാണെന്ന് ഒരാഴ്ചക്കകം വ്യക്തമാക്കാൻ ജസ്റ്റിസ് ബദറുദ്ദീൻ വിജിലൻസിനോട് നിർദ്ദേശിച്ചു. വാഹനാപകടങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഹർജി ഫയൽ ചെയ്യാൻ വൈകിയെന്നതിന്റെ പേരിൽ മാത്രം തള്ളരുതെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ഉറപ്പാക്കുക എന്ന നിയമലക്ഷ്യം സാങ്കേതിക കാരണങ്ങളാൽ നിഷേധിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് PM മനോജ് വ്യക്തമാക്കി. മോട്ടോർ അപകട ക്ലെയിം ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ ആലപ്പുഴ സ്വദേശി സന്തോഷ് കുമാർ ഫയൽ ചെയ്ത അപ്പീൽ അനുവദിച്ചാണ് നിരീക്ഷണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. രാഹുലിന്റെ ഇന്ത്യൻ പൌരത്വവും റായ്ബറേലി MP സ്ഥാനവും ഹർജിയിൽ ചോദ്യം ചെയ്തിരുന്നു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡും കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗവും അടച്ചിട്ട് ഒരു വർഷത്തിലേറെയായെന്ന് റിപ്പോർട്ടുകൾ. ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളെ മെഡിക്കൽ വാർഡിലാണ് ഇപ്പോൾ പ്രവേശിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർമ്മാണം പൂർത്തിയാകാത്ത മാഹിയിലെ മീൻപിടുത്ത തുറമുഖം 67 കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അറിയിച്ചു.

0: ഉപയോഗിച്ചു. മലയോര മേഖലയിലെ കുടിയേറ്റ പൈതൃക റോഡായ കൂട്ടുമുഖം ചുണ്ടക്കുന്ന് ചെമ്പേരി അരീക്കൽ പൈതൽമല റോഡ് നവീകരണത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി. മട്ടന്നൂർ പഴശ്ശി കനാലിൽ കാര തെളുപ്പ് പ്രദേശത്തെ അണ്ടർ ടണൽ തകർന്ന് വെള്ളം കയറിയ വീടുകൾക്ക് നാശമുണ്ടായ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായധനം നൽകണമെന്ന് വി കെ സനോജ് MLA മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. മട്ടന്നൂർ നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂരിനെ ബീക്കൺ ടൗണായി പ്രഖ്യാപിക്കും. ഇരിട്ടി റോഡ് ജംഗ്ഷൻ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് ജംഗ്ഷൻ വരെയുള്ള പ്രദേശമാണ് ആദ്യഘട്ടത്തിൽ ബീക്കൺ ടൗണായി പ്രഖ്യാപിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഇതിന്റെ പ്രഖ്യാപനം നടത്തും.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഇത്തവണത്തെ ഓണാഘോഷത്തിൽ കോടി നേടി കുടുംബശ്രീ ജില്ലാ മിഷൻ. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലയിലാകെ ഓണം വിപണനമേള, ഓണക്കിറ്റ്, ഓണസദ്യ വിതരണം എന്നിവ നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാമായി ആകെ 3 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ നേടിയത്. ഇതിലേറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാനായത് ഓണം വിപണനമേളയിലൂടെയാണ്. 2 കോടിയിലധികം രൂപയാണ് ഇതിലൂടെ കുടുംബശ്രീ നേടിയത്. റെയ്ഡ്കോയുടെ പ്രതിസന്ധി മറികടക്കാൻ ടെൻഡറില്ലാതെ സാധനങ്ങളും സേവനങ്ങളും നൽകാനുള്ള അനുമതിക്കായി ഭരണസമിതി സമ്മർദ്ദം ചെലുത്തണമെന്ന വാദം പ്രായോഗികമല്ലെന്ന് ചെയർമാൻ M.സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ വയോധികനെ അടിച്ചുകൊന്ന കേസിലെ പ്രതിയെ വിശാഖപട്ടണത്ത് വെച്ച് കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടി. ആലപ്പുഴ സ്വദേശി റോബിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ June 25 കേസിനാസ്പദമായ സംഭവം. ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും September 15 നൽകണം. ഹജ്ജ് പോളിസി 2027 വകുപ്പ് 21 പ്രകാരം ആരോഗ്യവാന്മാരായ തീർത്ഥാടകർക്ക് മാത്രമായി യാത്ര നിജപ്പെടുത്തുന്നതിനായി 2 ഘട്ട മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ ആദ്യഘട്ട പരിശോധനയും യാത്ര പുറപ്പെടുന്ന തീയതിയോട് അനുബന്ധിച്ച് 2 ഘട്ട പരിശോധനയും നടത്തും. മഹാരാഷ്ട്രയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടികയിൽ 2.68 കോടി വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടു. വോട്ടർമാരെ ഒഴിവാക്കിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. BJP വോട്ട് ചോരി ആയോഗും തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമെന്നും അവരുടെ ആത്യന്തിക ലക്ഷ്യം BJP ജയം ഉറപ്പുവരുത്തുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
6: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്ക് എന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്താ പ്രശ്നം?
4: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
6: ആഹാ, അങ്ങനെ പറഞ്ഞാ?
7: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
6: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
8: മതി.
7: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
6: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
7: അതെന്താ?
6: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്, 26

0: വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്, മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.

ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിലെ ഗാനങ്ങൾ വെള്ളിത്തിരിയിലൂടെ നമ്മുടെ മനസ്സിലേക്കെത്തും. കഥാപാത്രങ്ങളുടെ മുഖവും കഥയുടെ സന്ദർഭങ്ങളും ദൃശ്യങ്ങളുടെ സൗന്ദര്യവും ഗാനങ്ങൾക്ക് മറ്റൊരു ജീവൻ നൽകും. എന്നാൽ ചില ഗാനങ്ങൾക്ക് ആ ഭാഗ്യം ലഭിക്കാറില്ല. സിനിമ പൂർത്തിയാകാതെ പോകാം, വെള്ളിത്തിരയിലെത്താതെ പോകാം. പക്ഷേ നല്ല സംഗീതത്തിന് വെള്ളിത്തിരിയുടെ സഹായം എല്ലായ്പ്പോഴും ആവശ്യമില്ല. കാലത്തെ അതിജീവിച്ച് സംഗീതം മാത്രം ജീവിച്ചിരിക്കുന്ന ചില അപൂർവ ഗാനങ്ങളുണ്ട്. അത്തരമൊരു സംഗീത സഞ്ചാരമാണ് ഇന്നത്തെ ഗാനതരംഗം. 1979 പുറത്തിറങ്ങാതെ പോയ ദേവദാസി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. മലയാള സംഗീത ലോകത്തിന് നിരവധി അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച മഹാസംഗീത സംവിധായകൻ സലിൽ ചൗധരിയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത്. വാക്കുകൾക്ക് കവിതയുടെ ചിറകുകൾ നൽകിയ മഹാകവി ONV കുറുപ്പ് വരികൾ രചിച്ചു. സലിൽദായുടെ സംഗീത ഭാവനയും ONV കാവ്യലോകവും ഒന്നിച്ചപ്പോൾ വെള്ളിത്തിരയിൽ എത്താതിരുന്നിട്ടും ഇന്നും സംഗീത പ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്ന ചില ഗാനങ്ങൾ പിറന്നു അപ്പോൾ. നിലാവിന്റെ മൃദുത്വവും കാത്തിരിപ്പിന്റെ നിശബ്ദതയും പ്രണയത്തിന്റെ നേർത്ത സ്പർശവും ഒത്തുചേർന്ന ഒരു മനോഹര ഗാനം തന്നെയാവട്ടെ ആദ്യം. ഇനി വരൂ തേൻ നിലാവേ. തേൻ നിലാവിനെ വിളിക്കുന്നത് പോലെ തോന്നുന്ന ഈ ഗാനത്തിൽ പ്രണയത്തിന്റെ ഒരു കാത്തിരിപ്പുണ്ട്. നിലാവ് ഇവിടെ വെറും ഒരു പ്രകൃതി പ്രതീകമല്ല, മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു സ്നേഹ സാന്നിധ്യമാണ്. സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ ONV വരികൾക്ക് മൃദുവായൊരു സംഗീതഭാവം ലഭിക്കുമ്പോൾ സബിത ചൗധരിയുടെ ശബ്ദം ഗാനത്തിന് കൂടുതൽ സൗന്ദര്യം നൽകുന്നു. കാത്തിരിപ്പിന്റെ മാധുര്യം നിറഞ്ഞ ഗാനത്തിലേക്ക്.

ഒരു സിനിമയുടെ ദൃശ്യങ്ങളില്ലാതെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഓരോ ശ്രോതാവും സ്വന്തം മനസ്സിൽ അതിനൊരു ദൃശ്യം സൃഷ്ടിക്കും. അതായിരിക്കും സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ദേവദാസിയിലെ ഗാനങ്ങൾക്ക് ഇന്നും അത്രയും ശക്തിയുണ്ട്. കേൾക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ കഥയും ഓരോ ദൃശ്യവും സൃഷ്ടിക്കാൻ കഴിയുന്ന ഗാനങ്ങൾ. ഇനി കേൾക്കാം നൃത്തത്തിന്റെ ചലനവും സംഗീതത്തിന്റെ വൈവിധ്യവും ഒത്തുചേരുന്ന ഒരു മനോഹര ഗാനം, മാനസേശ്വരി മനോഹരി. ഗാനത്തിന്റെ പേരിൽ തന്നെയുണ്ട് ഒരു പ്രത്യേക സംഗീതഭാവം, മനസ്സിന്റെ അതീശ്വരിയായ ഒരാളെ സങ്കല്പിക്കുന്ന കാവ്യഭാവം. ഒ എൻ വിയുടെ വാക്കുകൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം നൽകുന്ന വൈവിധ്യം ഈ ഗാനത്തെ വേറിട്ടൊരു അനുഭവമാക്കുന്നു. ഗാനത്തിന്റെ സംഗീതഘടനയിലും ഭാവത്തിലും ഒരു നൃത്താത്മകത നമുക്ക് അനുഭവിക്കാം. മലയാള സംഗീതത്തിലെ അതുല്യ പ്രതിഭയായ എസ് ജാനകിയുടെ ശബ്ദത്തിൽ ഈ ഗാനം കൂടുതൽ മനോഹരമാകുന്നു. നമുക്ക് ജാനകിയമ്മയും കൂടി ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് മനസ്സിന്റെ സംഗീതവേദിയിൽ വിരിയുന്ന മാനസേശ്വരി മനോഹരി എന്ന ഗാനം കേൾക്കാം.

സംഗീതത്തിന് ഭാഷയുടെ അതിരുകളില്ല. അതുപോലെ തന്നെ സലിൽ ചൗധരിയുടെ സംഗീതത്തിനും ഒരു പ്രത്യേക ലോകമുണ്ടായിരുന്നു. പല സംഗീതധാരകളിൽ നിന്നുള്ള സ്വാധീനങ്ങളെ സ്വന്തം സംഗീത ഭാഷയിലേക്ക് ചേർത്തുകൊണ്ട് ഓരോ ഗാനത്തിനും പുതുമ നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇനി കേൾക്കാൻ പോകുന്നത് ജീവിതത്തിന്റെ വേദനയും വിശപ്പും മനുഷ്യന്റെ നിസ്സഹായതയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം, ഒരു നാൾ വിശന്നേറെ തളർന്നേതോ. ഒരു ഗാനത്തിന്റെ ആദ്യ വരിയിൽ തന്നെ ഒരു ജീവിത ചിത്രം നമുക്ക് മുന്നിൽ തുറക്കപ്പെടാറുണ്ട്. ഈ ഗാനത്തിലും അത്തരമൊരു ശക്തമായ ദൃശ്യഭാവമുണ്ട്. വിശപ്പും തളർച്ചയും മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായതയും കാവ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്ന വരികൾ. ഒ എൻ വിയുടെ കവിതയിൽ മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ശക്തമായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ ഭാവത്തിന് സംഗീതത്തിന്റെ ആഴം നൽകുകയാണ് സലിൽ ചൗധരി. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം ഈ ഗാനത്തിലെ വികാരങ്ങളെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു. കേൾക്കാം മനുഷ്യ ജീവിതത്തിന്റെ നേർത്ത വേദനകളെ സംഗീതമാക്കിയ ഒരു നാൾ വിശന്നേറെ തളർന്നേതോ എന്ന ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ചില ഗാനങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കും, ചില ഗാനങ്ങൾ നമ്മെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും, ചില ഗാനങ്ങൾ നമ്മെ ചിന്തിപ്പിക്കും. സംഗീതത്തിന്റെ ഈ വ്യത്യസ്ത ഭാവങ്ങളാണ് ഒരു മികച്ച ഗാന സമാഹാരത്തെ സമ്പന്നമാക്കുന്നത്. ദേവദാസിയിലെ ഗാനങ്ങളിലും ഈ വൈവിധ്യം നമുക്ക് കാണാം. ഇനി കേൾക്കാം ഒരു ആത്മീയമായ ഭാവലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഗാനം. ഭക്തിയുടെ ഭാഷയിൽ പാദരേണുവിന് വലിയൊരു സ്ഥാനമുണ്ട്. ആദരവും സമർപ്പണവും ആത്മീയമായ അന്വേഷണവുമെല്ലാം ഈ പ്രതീകത്തിലൂടെ കവിതയിലെത്താറുണ്ട്. ONV യുടെ വരികളിലെ കാവ്യഗൗരവവും സലിൽ ചൗധരിയുടെ സംഗീതത്തിലെ ഗാംഭീര്യവും ഈ ഗാനത്തിൽ ഒന്നിക്കുന്നു. യേശുദാസിന്റെ ശബ്ദം ഈ ഗാനത്തിന്റെ ആത്മീയ ഭാവത്തിന് കൂടുതൽ ആഴം നൽകുന്നു. വാക്കുകൾക്ക് അപ്പുറത്തേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു സംഗീതാനുഭവം കേൾക്കാം.

സംഗീതം പലപ്പോഴും ഒരു ദേശത്തിന്റെ ജീവിതവും സംസ്കാരവും നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. നാടൻഭാവങ്ങളും ജനകീയതയും ആഘോഷവും ജീവിതത്തിന്റെ നിറങ്ങളുമെല്ലാം ഗാനങ്ങളിലൂടെ നമ്മളിലേക്ക് എത്താറുമുണ്ട്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം അത്തരമൊരു ജനകീയ സംഗീതഭാവം സമ്മാനിക്കുന്നതാണ്. പൊന്നലയിൽ അമ്മാനമാടി എന്ന് തുടങ്ങുന്ന ഗാനം. നാടൻ ജീവിതത്തിന്റെ ചലനവും ജനകീയമായൊരു ആഘോഷഭാവവും ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ വ്യത്യസ്തമായ സംഗീത ഘടനകൾ പരീക്ഷിക്കാനുള്ള താല്പര്യം നമുക്ക് ഈ ഗാനത്തിലൂടെ അനുഭവിക്കാം. ഒ എൻ വിയുടെ വരികളിലെ നാട്ടുമണ്ണിന്റെ ഗന്ധവും സംഗീതത്തിലെ ചടുലതയും ചേർന്നപ്പോൾ ഈ ഗാനം വേറിട്ടൊരു അനുഭവമായി മാറുന്നു. യേശുദാസ്, വാണി ജയറാം എന്നിവരുടെ ശബ്ദങ്ങൾ ചേർന്ന് ഈ ഗാനത്തിന് ആഘോഷത്തിന്റെ നിറം നൽകുന്നു. കേൾക്കാം.

വെള്ളിത്തിരയിലെത്താതെ പോയ ഒരു സിനിമ. പക്ഷേ അതിലെ സംഗീതം കാലം മായ്ച്ചു കളയാൻ കഴിയാതെ പോയി. അതുതന്നെയാണ് നല്ല സംഗീതത്തിന്റെ മഹത്വം, ഒരു സിനിമയുടെ വിധി. എന്തായാലും ഒരു നല്ല ഗാനം അതിന്റെ സ്വന്തം യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ക്ഷണത്തിന്റെ മാധുര്യവും ആകർഷണവും നിറഞ്ഞ ഒരു മനോഹര ഗാനം ഇനി കേൾക്കാം. വരൂ വരൂ നീ വിരുന്നുകാര എന്ന ഗാനം. ഒരു ക്ഷണം പക്ഷേ വെറുമൊരു വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതല്ല ഈ ഗാനം. അതിലൊരു നാടകീയതയുണ്ട്, ആകർഷണമുണ്ട്, സംഗീതത്തിന്റെ നേർത്ത ചലനങ്ങളിലൂടെ മനസ്സിനെ വിളിച്ചു വരുത്തുന്ന ഒരു ഭാവമുണ്ട്. എസ് ജാനകിയുടെ ശബ്ദത്തിലെ ഭാവവൈവിധ്യം ഈ ഗാനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. ഓരോ വരിക്കും കഥാപാത്രഭാവം നൽകാനുള്ള ജാനകിയമ്മയുടെ അസാധാരണമായ കഴിവ് ഇവിടെ നമുക്ക് അനുഭവിക്കാം. സലിൽ ചൗധരിയുടെ വ്യത്യസ്തമായ സംഗീത സംവിധാനവും ONV യുടെ മനോഹരമായ വരികളും ചേർന്ന ഇന്നത്തെ ഗാനതരംഗത്തിലെ അവസാന ഗാനം ഇതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, വെള്ളിത്തിരയിലെത്താതെ പോയിട്ടും സംഗീത ലോകത്ത് ഇന്നും ജീവിക്കുന്ന ഒരു അപൂർവ ചിത്രത്തിന്റെ ഗാനങ്ങളായിരുന്നു ഇന്ന് നമ്മൾ കേട്ടത്. ദേവദാസി സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും ദൃശ്യങ്ങളും നമുക്ക് പൂർണ്ണമായി പരിചിതമില്ലെങ്കിലും അതിലെ സംഗീതം നമ്മോട് സംസാരിക്കുന്നുണ്ട്. കവിത നമ്മെ സ്പർശിക്കുന്നു. ശബ്ദങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ മുഴങ്ങുന്നു. അതാണ് സംഗീതത്തിന്റെ ശക്തി. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ അവസാനിക്കുന്നു. പുറത്തിറങ്ങാത്ത ഒരു സിനിമയുടെ എന്നാൽ ഒരിക്കലും മായാത്ത സംഗീതത്തിന്റെ ഓർമ്മകളുമായി നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 ന്

ദിനത്തോടനുബന്ധിച്ച് ചെമ്മലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ധന്യ ടീച്ചറുമായുള്ള അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ചവൃത്താന്തം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര, മഹാഭാരതത്തിലെ അമ്മ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവേട്ടുകുന്ന്. മട്ടന്നോർ ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5, ചിങ്ങം 20, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 7.5 ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ISRO ബഹിരാകാശ കുതിപ്പ്. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ GSAT-1A വഹിച്ചുള്ള GSLV-F17 വിക്ഷേപണം പൂർണ്ണ വിജയം. തുടർച്ചയായ പരാജയത്തെ തുടർന്നുള്ള സുരക്ഷാ പരിശോധനകൾ കാരണം 7.5 ഇടവേളയ്ക്ക് ശേഷമായിരുന്നു വെള്ളിയാഴ്ചത്തെ വിക്ഷേപണം. വിക്ഷേപണം പ്രതീക്ഷിച്ചതിലും കൃത്യത കൈവരിച്ചെന്ന് ISRO ചെയർമാൻ Dr. V. Narayanan അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം ആളില്ല, ഗഗൻയാൻ ഉൾപ്പെടെ ISRO 6 വിക്ഷേപണങ്ങൾ കൂടി നടത്തുമെന്നും അദ്ദേഹം ശ്രീഹരിക്കോട്ടയിൽ പറഞ്ഞു. എയർ ഇന്ത്യയുടെ ഫുക്കറ്റ് ഡൽഹി വിമാനം പറക്കുന്നതിനിടെ 300 താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ മുഖ്യ പൈലറ്റ് സുദീപ് വസിഷ്ഠിനെ പിരിച്ചുവിട്ടു. സംഭവ സമയത്ത് സുദീപ് ലഹരി ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ നടപടി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നത് വെള്ളിയാഴ്ചയാണ്. പ്രധാന പൈലറ്റിന്റെ ശരീരത്തിൽ സൈക്കോ ആക്റ്റീവ് ലഹരി വസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചെന്നാണ് AAIB റിപ്പോർട്ടിലുള്ളത്. പൈലറ്റിനെതിരെ അടിയന്തര നടപടി വേണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോട് AAIB ആവശ്യപ്പെട്ടിരുന്നു. ദേശീയപാത 66 കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ വാഹനാപകടത്തിൽ 8 മരിച്ചു. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ചു കയറുകയായിരുന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ 3 ബൈപ്പാസ് റോഡിന്റെ തുടക്കത്തിലാണ് അപകടം. മരിച്ചവരെല്ലാം തമിഴ്നാട് സ്വദേശികളാണെന്ന് സംശയിക്കുന്നു. 8 പുരുഷന്മാരാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതിയുടെ ടണലിൽ 9 കുടുങ്ങിക്കിടന്ന 2 രക്ഷാപ്രവർത്തകർ പുറത്തെത്തിച്ചു. Trishuli-3 ജലവൈദ്യുത പദ്ധതിയുടെ ടണലിൽ നിന്നാണ് 2 പുറത്തെത്തിച്ചത്. ദുരന്തത്തിൽ ആകെ മരണം 1326. നേപ്പാളിൽ 1295 ചൈനയിലെ ടിബറ്റ് മേഖലയിൽ 31 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5000 കാണാതായവരിൽ 277 ഇന്ത്യക്കാരുമുണ്ട്.

വെള്ളിയാഴ്ച ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളം ഉൾപ്പെടെ ഒട്ടേറെ സ്ഥലങ്ങൾ വെള്ളത്തിലായി. ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 9 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഉച്ചകഴിഞ്ഞ് 3:30 നും 4:30 നും ഇടയിലാണ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടത്. 400-ലേറെ വിമാനങ്ങളുടെ സർവീസ് വൈകി. ജന്തർമന്തർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ദളിത് വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ തലയടിച്ചു പൊട്ടിച്ച സ്വതന്ത്ര ഭരദ്വാജ് പോലീസ് പിടിയിൽ. ഡൽഹി പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെ CJP പ്രതിഷേധത്തിന് പിന്നാലെ 72 മണിക്കൂറിനുള്ളിൽ ഭരദ്വാജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഡൽഹി പോലീസ് ഉറപ്പു നൽകിയിരുന്നു. നടപടിയുണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ഭരദ്വാജിനെ ബുലന്ദ്ഷഹറിലെ ധമ്രനാര ഗ്രാമത്തിൽ നിന്നാണ് പിടികൂടിയത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ തീർത്ഥയാത്ര 2027 ഏപ്രിൽ 23 തുടങ്ങും. May 8 വരെ ഹജ്ജ് സർവീസ് നടത്തുന്നതിന് വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനം 8 April തുടങ്ങുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ മാറ്റങ്ങളുണ്ടാകുമെന്നും ഇവ ഉടൻ പ്രകടമാകുമെന്നും പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റ റിട്ടയേർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെത്തി ട്രസ്റ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്ര നടത്തിപ്പിനെക്കുറിച്ച് പഠിക്കുകയാണെന്നും ഇതിനുശേഷം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും മിശ്ര പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ധാരാശിവ് ജില്ലയിൽ ദേശീയ വനിതാ ഗുസ്തി താരം കുട്ടികളോടൊപ്പം ജീവനൊടുക്കി. വാന്താൽ ഗ്രാമം സ്വദേശിനിയായ അശ്വിനി മനോഹർ പോൾ, മക്കളായ അഗിഞ്ച്യ, ക്രാന്തി എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ കമ്പനിയായ ടാറ്റ കെമിക്കൽസിനോട് രാജ്യത്തുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങാൻ കെനിയൻ സർക്കാർ ആവശ്യപ്പെട്ടു. കമ്പനി രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണിത്. പ്രാദേശികമായി ഗ്ലാസും കെമിക്കലുകളും നിർമ്മിക്കുന്നതിന് ധാതുക്കൾ സംസ്കരിക്കുന്നതിന് പകരം കമ്പനി സോഡ ആഷ് നേരിട്ട് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്തതെന്ന് കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ വ്യക്തമാക്കി. ടാറ്റ കമ്പനി പ്രകൃതി വിഭവങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോവുകയല്ലാതെ പ്രദേശത്തിന് വേണ്ടത്ര സംഭാവന നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. ലോഹങ്ങളെപ്പോലെ വൈദ്യുതി കടത്തിവിടാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കായ ചാലക പോളിമറുകൾ വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ സമ്മാനം നേടിയ ജപ്പാൻ ശാസ്ത്രജ്ഞൻ ഹിഡകി ഷിറകാവ അന്തരിച്ചു. ടോക്കിയോയിലെ യോക്കോഹാമയിലെ ആശുപത്രിയിൽ 24 August അന്ത്യം. ഇന്ന് അധ്യാപക ദിനം. സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങളും പ്രഥമശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരങ്ങളും മന്ത്രി എൻ ഷംസുദ്ദീൻ സമ്മാനിക്കും. കണ്ടംകുളം മുഹമ്മദ് റഹ്മാൻ സ്മാരക ഗോൾഡൻ ജൂബിലി ഹാളിലാണ് ചടങ്ങ്. മികച്ച അധ്യാപികയ്ക്കുള്ള പുതുച്ചേരി സർക്കാരിന്റെ റീജിയണൽ അവാർഡിന് ചെമ്പ്ര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക AV സിന്ധു അർഹയായി. സ്വച്ഛതയും പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തി നൽകുന്ന സ്വച്ഛ് ഏവം ഹരിത വിദ്യാലയ റേറ്റിംഗ് കാറ്റഗറി 1 2025-26 മാഹി ചെമ്പ്ര ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിന് ദേശീയ തലത്തിൽ 2nd rank ലഭിച്ചിരുന്നു. AV സിന്ധുവിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടപ്പിലാക്കിയ മാതൃകാ പ്രവർത്തനങ്ങളാണ് ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വർഷം തോറും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. കുട്ടികൾ കുറയുന്നതുമൂലം ഓരോ വർഷവും നഷ്ടപ്പെടുന്നത് സർക്കാർ എയ്ഡഡ് മേഖലകളിലെ 1000 അധ്യാപക തസ്തികകൾ. 2023-24 36,43,642 കുട്ടികളാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിലായി പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്നത്. 2024-25 കുട്ടികളുടെ എണ്ണം 35,77,837 2026-27 34,11,198 കുറഞ്ഞു. 3 കൊണ്ട് 232,444 കുട്ടികളാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിലായി കുറഞ്ഞത്. സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നതുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. ഇസ്ലാമിലും ഖുറാനിലും ഒരു തരത്തിലുള്ള ലിംഗവിവേചനവുമില്ലെന്ന് അദ്ദേഹം പാളയം പള്ളിയിൽ പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടി. എന്തെങ്കിലും പറഞ്ഞ് ഇസ്ലാമിനെ യാഥാസ്ഥിതികമാക്കി ചിത്രീകരിക്കാൻ വെമ്പൽ കൊള്ളുന്നതാണ് സമീപനമെന്നും കാന്തപുരത്തിന്റെ പേര് പരാമർശിക്കാതെ വിമർശിച്ചു. കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ലെന്നും ഞങ്ങൾ ആരും പിന്തുണക്കുന്നില്ലെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും നിയമസഭാ മുൻ സ്പീക്കറുമായ AN ഷംസീർ പറഞ്ഞു. കാന്തപുരം ലോക മുസ്ലിം ഭൂപടത്തിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണെന്നതിൽ തർക്കമില്ലെന്നും സ്ത്രീകൾ മുഖ്യധാരയിൽ വരാൻ പാടില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നത്തെ കാലത്ത് നടത്താൻ പറ്റിയതല്ലെന്നും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിൽ നിന്ന് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ രക്ഷിച്ച് തെരുവു നായ്ക്കൾ. വെള്ളിയാഴ്ച പുലർച്ചെ 2 കോയമ്പത്തൂർ തുടിയല്ലൂരിന് സമീപം NGGO റെയിൽവേ മേൽപ്പാലത്തിനടുത്താണ്

0: സംഭവം. യുവാവിനെ തുടിയല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശബരിമല ദർശനത്തിന് അനുമതി തേടി ട്രാൻസ്ജെൻഡർ വ്യക്തി നൽകിയ ഹർജിയിൽ മറുപടി നൽകാൻ ശബരിമല സ്ത്രീപ്രവേശ വിഷയത്തിലെ സുപ്രീംകോടതി വിധി വരുന്നതുവരെ സമയം അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. 9 ബെഞ്ചിന്റെ വിധി ഒക്ടോബർ ആദ്യവാരം പ്രതീക്ഷിക്കുന്നതായും അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED കണ്ടുകെട്ടിയ സ്വത്തിന്മേലുള്ള അനിശ്ചിതത്വം പരിഹരിക്കാൻ സഹകരണ വകുപ്പ് ഇടപെടും. ED കൈമാറാൻ തയ്യാറായ 128 കോടിയുടെ വസ്തുക്കൾ കരുവന്നൂർ ബാങ്ക് ഏറ്റെടുത്ത് ലേലം നടത്തി പണം സ്വരൂപിക്കാൻ സഹകരണ വകുപ്പ് ഉടൻ ഉത്തരവിറക്കും. ഇതിന് നടപടി ആരംഭിച്ചു. നോയിഡ തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത ആകൃതി ചൗധരിയെ ദേശസുരക്ഷാ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കിയ നടപടി അഹമ്മദാബാദ് ഹൈക്കോടതി റദ്ദാക്കി. നടപടിയെടുത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ആകൃതിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ജസ്റ്റിസുമാരായ അതുൽ ശ്രീധരൻ, ആച്ചൽ സച്ദേവ് എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു. ദേശീയ ആരോഗ്യ ദൗത്യം ജീവനക്കാരെ പിരിച്ചുവിടാൻ സംസ്ഥാനത്ത് നീക്കം തുടങ്ങി. ജോലി നഷ്ടമാകുന്നവരുടെ പട്ടിക ഈ മാസം അവസാനത്തോടെ പുറത്തുവരും. നിലവിലെ ജീവനക്കാരുടെ കരാർ കാലാവധി 2 മാസത്തേക്ക് മാത്രം നീട്ടിയതിനു പിന്നാലെയാണ് പിരിച്ചുവിടൽ നീക്കം. ജില്ലയിൽ നിലനിർത്തേണ്ട ജീവനക്കാരുടെ പട്ടിക ഈ മാസം 15 കൈമാറാൻ ജില്ലാ പ്രോഗ്രാം മാനേജർമാരോട് സംസ്ഥാന മിഷൻ ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ചിത്രം പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ചിറയൻകീഴ് MLA രമ്യ ഹരിദാസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി. സംഘർഷ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തനിക്ക് മർദ്ദനമേറ്റുവെന്നാരോപിച്ച് രമ്യ ഹരിദാസ് ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം MLA ആക്രമിച്ചുവെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സജിത്ത് മുട്ടപ്പലം ആരോപിച്ചു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ ചിറയൻകീഴിലാണ് സംഭവം. മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. പ്രൊജക്ട് ബീക്കൺ ടൗണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. 2 ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൗണാക്കി മാറ്റും. ഇതിനുള്ള സർവേ ഉൾപ്പെടെയുള്ള നടപടി തുടങ്ങി. ശുചീകരണ പ്രവൃത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. 1 മാസത്തിനുള്ളിൽ ഇവ പൂർത്തിയാക്കിയ ശേഷം ഗാന്ധിജയന്തി ദിനത്തിൽ ബീക്കൺ ടൗണിന്റെ പ്രഖ്യാപനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിന്റെ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. ആദ്യ സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് തോൽപ്പിച്ചു. 2rd സെമിയിൽ കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെ 36 റൺസിനും തോൽപ്പിച്ചു. ഇന്ന് രാത്രി 8 മണിക്കാണ് കിരീട പോരാട്ടം. ക്രിക്കറ്റിൽ വീണ്ടുമൊരു ഇന്ത്യ പാക് പോരാട്ടം. വനിതാ ഏഷ്യാകപ്പിലാണ് അയൽക്കാർ നേർക്കുനേർ വരുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് ദുബായിലാണ് മത്സരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നാട്ടിലെ പാട്ട് ഇനി മുതൽ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9:15. മറക്കാതെ കേൾക്കുക നാട്ടിലെ പാട്ട്.
4: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6.

0: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ നിങ്ങളോടൊപ്പം ഉള്ളത് സൂര്യ ഇടവനെയാണ്. ഇന്നത്തെ താരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഇന്നത്തെ താരം ആരാണെന്ന് അതിനു മുന്നേ അറിയാം. ഇന്നത്തെ താരം നമ്മുടെ മുകേഷ് ചേട്ടനാണ്. മുകേഷ് ചേട്ടൻ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്, അതുപോലെ ഒരുപാട് ഇതാ പറയേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ ഇൻ ഓൾ എന്നെല്ലാം പറയുന്ന കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു അഭിനേതാവാണ് മുകേഷ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും അതുപോലെ കൂടുതൽ സിനിമകളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പ്രശസ്ത നാടക നടനും നാടക സംവിധായകനുമായ ഒ മാധവന്റെ മകനാണ് മുകേഷ്. മുകേഷ് ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. 1982 പുറത്തിറങ്ങിയ ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്.
2: എന്തു പറ്റി നിനക്ക്?
3: ഒന്നുമില്ല.
2: നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ.
3: ചേച്ചിക്ക് തോന്നുന്ന
2: ഒന്നുമല്ല. എന്റെ ഉണ്ണിയെ കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന് പറയണ. നീ
3: ചേച്ചി വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട.
2: അയ്യോ, എന്റെ ഉണ്ണിക്ക് എന്താ പറ്റി ദൈവമേ? ഭാഗ്യം എന്തു പറ്റിയെന്ന് ചേച്ചിയോട് പറയാം. മോനെ മോനെ, ഭാഗ്യം നമ്മുടെ ഉണ്ണി മിണ്ടുന്നില്ല. മോനെ ഉണ്ണി,
3: ആരും കരയരുത്, കരയരുത്, എനിക്കൊന്നുമില്ല. ചിറ്റയിടത്തെ ആരതിക്കുട്ടിയെ മോഹിക്കാൻ ഈ ഡ്രൈവർ രാമനുണ്ണിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അവള് പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? ഞാൻ ആരാ? വെറും ഇസ്പയുടെ 7-ാം കൂലി. അവളന്ന് പറഞ്ഞില്ലേ അവളുടെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണർ ആണെന്നൊക്കെ? അവൾ പറഞ്ഞത് സത്യമാ. അവളുടെ ഭാവി വരൻ സിറ്റി കമ്മീഷണറാ. അതൊരിക്കലും ഞാനാവില്ലല്ലോ. ഞാനാര്? ലെവൽ വെറും ഡബിൾ. അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ലാത്രേ. ചിരിച്ചതും കൊഞ്ചിക്കൊഴിഞ്ഞതും ഒക്കെ വെറുതെ നേരം പോക്കിന്. നേരം പോക്കിന് വേണ്ടി അവളുടെ മുറിയിൽ ഒരുപാട് കളിക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലൊരു കളിക്കോപ്പ് ഞാനും. നമ്മുടെയൊക്കെ സ്നേഹത്തിന് ഒരർത്ഥമേ ഉള്ളൂ ചേച്ചി. അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊന്നും രാമനുണ്ണിക്ക് മനസ്സിലാവില്ല. രാമനുണ്ണി വെറും മണ്ടൻ.
1: പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത നിരവധി ഹാസ്യ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. 1989 സിദ്ദീഖ് ലാൽ സംവിധാനം ചെയ്ത റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര ജീവിതത്തിൽ വഴിത്തിരിവായത്. നെടുപൊടി വേണു, ലിസി, ജഗദീഷ് തുടങ്ങിയവരോടൊത്ത് മുകേഷ് അഭിനയിച്ച മുത്താനം കുന്ന് പി ഒ എന്ന ചിത്രം വളരെ നല്ല പ്രശംസ പിടിച്ചുപറ്റി.
4: ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൂടാ എന്നാണ്.
5: അത് ഞാൻ വേറൊരു പേരിൽ ഈ കുട്ടിക്ക് ഒന്ന് രണ്ട് കത്ത് എഴുതിയിട്ടുണ്ട്.
4: അതെന്തിന്?
5: അത് പിന്നെ ഈ കുട്ടിയുടെ ചാരിത്രം പരീക്ഷിക്കാൻ. ഇവളും വേറൊരുത്തനുമായി പ്രേമമാണോ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് അവന്റെ പേരിലാണ് ഞാൻ ആദ്യം കത്തെഴുതിയത്. ഇപ്പൊ വീണ്ടും ഇതേ കൈപ്പടയിൽ തന്നെ കത്തെഴുതിയാൽ ആകെ കുഴപ്പമാവും. അതുകൊണ്ടാ.
4: അപ്പൊ കുട്ടിയുടെ പേരെന്താ?
5: പേരോ? പേര് പേരെഴുതണ്ട. എന്റെ കരളയെന്ന് എഴുതിക്കും.
4: അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ ആശാനെ?
5: ആണോ? എന്നാ പിന്നെ എന്റെ പൊന്നെ എന്ന് കാച്ചിക്കും.
4: എന്റെ പൊന്നെ,
5: എന്റെ പൊന്നെ, നമ്മൾ തമ്മിൽ ആദ്യം കണ്ട നിമിഷം തന്നെ, ആദ്യം കണ്ട നിമിഷം തന്നെ നല്ല ഉരുട്ടി എഴുതണം. നന്നായിരിക്കണം കണ്ടു കഴിഞ്ഞ. ആദ്യം കണ്ട നിമിഷം തന്നെ, ആദ്യം കണ്ട നിമിഷം തന്നെ എന്റെ മനസ്സ് ഞാൻ തന്നു കഴിഞ്ഞു. ആ ഹൃദയം എനിക്ക് തരില്ലേ? തന്നില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല.
4: അത്രയും വേണോ?
5: വേണം. കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. എഴുത്. എന്നെ സ്നേഹിക്കുന്നു എന്നെഴുതി അറിയിക്കുക.

0: അതുവരെ എനിക്ക് മനസമാധാനമുണ്ടാവില്ല. കളിച്ചത് എന്ന് സ്വന്തം ദിലീപ് കുമാർ.
1: ഏക്കോ
0: ഏൽക്കണം.
1: അഡ്രസ്?
0: അഡ്രസ് അഡ്രസ് ഞാൻ എഴുതിക്കളാം, ഞാൻ എഴുതിക്കളാം.
1: അപ്പോ കൈപ്പട?
0: അത് പിന്നെ വലിയ അക്ഷരത്തിലില്ല, അറിയത്തില്ല. സമയം ഒരുപാടായി, അപ്പൊ ഇറങ്ങല്ലേ. ശരി, അതിങ്ങ വന്നേ, അങ്ങോട്ട് വന്നേ.
2: ഏത്? ഞാൻ സോർട്ട് ചെയ്തോ.
0: അതല്ല, അതിനകത്തൊരു കത്ത് വേറെയാ. അങ്ങോട്ട് വന്നേ.
2: ഏതെന്ന് പറ
0: കെ പി അമ്മണിക്കുട്ടി, കെ ജെ ഹൗസ്. അതിങ്ങ വന്നേക്കൂ.
2: കെ പി അമ്മണിക്കുട്ടി, കെ ജെ ഹൗസ്. ഇത് ഞാൻ കൊടുത്തോളാം. എന്താ?
0: വേണ്ട, അത് അത് ഞാൻ കൊടുത്തോളാം.
2: ഈ കത്ത് മാത്രം സ്വയം ഡെലിവറി ചെയ്യേണ്ട കാര്യം? എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല.
0: മര്യാദ കത്തെഴുതാ നല്ലത്.
2: ആ, ചുമ്മാ പേടിപ്പിക്കാതെ ആശാനെ. ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ വെളിയിലാക്കും.
0: ആരാ വെളിയിലാ നമുക്ക് കണ്ടറിയാം. മിസ്റ്റർ ദേവാനന്ദ്, ദിലീപ് കുമാറിനോട് കളി വേണ്ട.
2: കാണാമെടാ,
0: കാണാം.
3: 1990 മുകേഷ് നായകനായി പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രം കേരളത്തിലെ പ്രേക്ഷകർക്ക് ചിരിയുടെ ഒരു പുത്തൻ അനുഭവം പകർന്നു നൽകി. ഇതിന്റെ തുടർച്ചയായി 2 ഹരിഹർ നഗർ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്നീ രണ്ട് ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുകേഷ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മലയാള ചലച്ചിത്ര അഭിനേതാവായ മുകേഷ് 1957 മാർച്ച് 5 പ്രശസ്ത നാടക അഭിനേതാക്കളായിരുന്ന ഒ മാധവന്റെയും വിജയകുമാരിയുടെയും മകനായി കൊല്ലം ജില്ലയിലെ പട്ടത്താണ് ജനിച്ചത്. പട്ടത്താനം ഇൻഫൻസ് ജീസസ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുകേഷ് കൊല്ലം SN കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും നേടി. നാടക അഭിനേതാക്കളായിരുന്ന തന്റെ മാതാപിതാക്കൾക്കൊപ്പം നാടകവേദികളുമായുള്ള പരിചയം മുകേഷിന് അഭിനയത്തിന്റെ ബാലപാഠങ്ങളായിരുന്നു. പഠനശേഷം നാടകാഭിനയവുമായി ജീവിതം ആരംഭിച്ച മുകേഷിന് നാടകത്തിലുള്ള അഭിനയ മികവ് സിനിമയിലേക്ക് വഴി തുറക്കുന്നതിൽ സഹായകരമായി. 1990 മുകേഷ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചത്. അവയിൽ ഭൂരിഭാഗവും കോമഡി സിനിമകളായിരുന്നു. ഇൻ ഹരിഹർ നഗർ, കൗതുക വാർത്തകൾ, ഗോഡ് ഫാദർ എന്നിവയാണ് 1990 മുകേഷിന്റെ ഹിറ്റ് സിനിമകൾ. മുകേഷ് മോഹൻലാൽ, മുകേഷ് ജയറാം, മുകേഷ് ജഗദീഷ് എന്നീ കൂട്ടുകെട്ടിൽ ധാരാളം സിനിമകൾ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഹിറ്റുകളായിരുന്നു. പിന്നീട് അദ്ദേഹം നായക സ്ഥാനത്ത് നിന്ന് മാറി സ്വഭാവ വേഷങ്ങളിൽ കേന്ദ്രീകരിച്ചു. വിനോദയാത്ര, ഉദയനാണ് താരം എന്നീ സിനിമകളിലെ സപ്പോർട്ടിംഗ് റോളുകൾ പ്രേക്ഷക പ്രീതി നേടിയവയാണ്.
4: നമസ്കാരം സർ, കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. UKG പഠിക്കുന്ന എന്റെ ഇളയ മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനിയുള്ള കാലം കുട്ടികളെ നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിക്കണം സർ. ഹോ, 2 ആഴ്ചയായി, ഞാൻ ഇടം വലം തിരിഞ്ഞിട്ടില്ല.
5: ഈ മാസം കുട്ടികളെ പഠിപ്പിക്കല്, കഴിഞ്ഞ മാസം ഭർത്താവിന്റെ അമ്മയുടെ അസുഖം, അതിനു മുമ്പ് വേളാങ്കണ്ണി തീർത്ഥയാത്ര, ശമ്പളം കിട്ടാറാവുമ്പോ കേറി വന്ന അറ്റൻഡൻസ് ഒരുമിച്ച് ഒപ്പിടുന്ന ഈ ഏർപ്പാട് ഇനി വേണ്ട. ഒരു രാജിക്കത്തെഴുതി തന്നിട്ട് എവിടെ വേണേലും പൊയ്ക്കോ.
4: ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സർ.
5: കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ.
4: കണ്ടാ പിന്നെ എങ്ങനെ തോന്നും?
5: നിങ്ങൾ ആദ്യം എക്സ്പ്ലനേഷൻ എഴുതി തന്നിട്ട് പോ.
4: ദേഷ്യം വരുമ്പോ സാറിന് ഒരു പ്രത്യേക ഭംഗിയാ. അയ്യോ, ദേ മൂക്ക് ചോന്നു.
5: എക്സ്പ്ലനേഷൻ എഴുതി തരുന്നുണ്ടോ ഇല്ലയോ?
4: സാറ് പറഞ്ഞ ഞാൻ എന്ത് എഴുതി തരും?
5: സാരി നേരെ ഇട്.
4: ഷോ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ?
5: നേരൊന്നില്ല.
6: ആരോട്
5: എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ.
6: അതെ അതെ, പാവം.
5: എന്തോന്നു?
6: അല്ല, ബോധമില്ലാത്ത സ്ത്രീയെ.
5: ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളു, ഒന്നും നടന്നിട്ടില്ല ഇവിടെ.
6: അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാ തന്നെ എന്തു അളിയാ?
5: നീ വിചാരിക്കുന്ന പോലെ
6: ഞാൻ അതിനെന്ത് വിചാരിച്ചു? നല്ല ജിലേബി.
5: എന്താടാ അർത്ഥം വെച്ചുള്ള ഒരു എളി? കുറെ നേരം ആയല്ലോ.
6: ഒന്നുമില്ല.
5: എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ 3rd റാങ്ക് ആയിരുന്നു എനിക്ക്. നിന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്.
6: അളിന് വെറുതെ തോന്നണതാ.

0: ഞാനതൊക്കെ എപ്പോഴേ മറന്നു.
1: മറന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ലടാ. വിമല എറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച്
0: വേണ്ടളിയാ.
1: നീ കണ്ടോടാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക് വിമലേ.
0: വേണ്ടളി, എനിക്ക് കാണണ്ട.
1: കാണണം, കണ്ടു പഠിക്കണം. ഏയ് വിമലേ,
2: എന്താ?
0: ഏയ് ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല.
1: ഏയ് ഞാൻ പറയാം, ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ
2: നടക്കും.
1: ബോംബ് അല്ലെന്ന്, നമ്മുടെ ഓഫീസിലെ മോളി
2: വർഗീസില്ലേ,
1: കാര്യമല്ലെന്ന്, അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കൊഴഞ്ഞൊരു വരവ്. എന്തിനാ?
0: എന്റെ ചേച്ചി ഒന്നുമില്ല ചേച്ചി, ഇതേ പോയി ജോലി ചെയ്തേച്ചി.
2: നീ മിണ്ടാതിരിക്കേ, ഷാജിട്ടൻ പറ.
1: ഞാൻ പറയാം, ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് അവക്ക് ഒന്നിച്ച് ഒപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ. അപ്പൊ എന്നെ വശീകരിക്കാൻ ഒരു ശ്രമം, നെഞ്ചത്തുനിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെയിട് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെ ദാ തോളിൽ തുമ്പി ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പൊ വാതിലും തുറന്നു ഇവൻ. ഇവൻ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പൊ തുടങ്ങിയാ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലൊരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാവല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലയോടാ പോലെ. എന്താടാ ഇത്? മോളി വർഗീസ്, മോളെ, വിമലേ, വിമലെ, ഞാൻ പറയുന്നു നിങ്ങക്ക്,
3: രണ്ടായിരത്തി ഏഴിൽ കഥ പറയുമ്പോൾ എന്ന സിനിമ നിർമ്മിച്ച് നിർമ്മാണ രംഗത്ത് പ്രവേശിച്ചു. മലയാളത്തിൽ ഇതുവരെ ഏകദേശം 300 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്ത 1985 പുറത്തിറങ്ങിയ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന വാണിജ്യ വിജയം എന്ന് തന്നെ പറയാം. മോഹൻലാലിനൊപ്പം അദ്ദേഹം ഈ സിനിമയിൽ ഒരു സഹനടന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മോഹൻലാലുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സഹകരണമായിരുന്നു ഇത്. 1980s അവസാനത്തിൽ അവർ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. നിന്നിഷ്ടം എന്നിഷ്ടം, അടിവേരുകൾ, ഹലോ മേഡിയ റോങ് നമ്പർ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്നിവ ഉദാഹരണങ്ങളാണ്.
4: ഞാൻ അമ്മയ്ക്കൊരു കത്ത് എഴുതാ, നീ എപ്പോ എഴുതുന്നുണ്ടാലും എനിക്ക് പേടിയാ. പഴയ കേസ് ഓർമ്മ വരും. എന്താ അമ്മയടുത്ത് പെട്ടെന്നൊരു സ്നേഹം?
5: ഏ, അത് കല്യാണ തീയതി നിശ്ചയിക്കാൻ.
4: ആരുടെ?
5: എന്റെ. പിന്നെ അല്ലാതാരുടെ?
4: അപ്പൊ ഞാൻ അറിഞ്ഞ നേര് തന്നെ. നീ അവളെ വിട്ടാ?
5: ആരാരെ വിട്ടു?
4: ഗാഥ.
5: എടാ, അവളുമായിട്ടുള്ള കല്യാണ തീയതി നിശ്ചയിക്കാനായി ഈ എഴുത്ത് എഴുതുന്നത്.
4: അപ്പൊ അവള് പറഞ്ഞു ഇന്ന് കാലത്ത് 10 മണിക്ക് അവളുടെ കല്യാണമാണ്.
5: ഏ, എപ്പ പറഞ്ഞു?
4: ഇന്നലെ പറഞ്ഞു.
5: എന്നിട്ട് എന്താ നീ ഇതുവരെ പറയാത്തത്?
4: ഞാൻ ഇന്നലെ ആ വെള്ളത്തിന്റെ പുറത്തങ്ങ് മറന്നുപോയി.
5: ഏ,
4: നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവള് വേറെ കല്യാണം കഴിക്കുന്നതെന്നാണല്ലോ എന്നോട് പറഞ്ഞു.
5: എവിടെ വെച്ച കല്യാണം?
4: ചർച്ചില്.
5: ഏത് ചർച്ചില്?
4: ചർച്ച് റോഡിലുള്ള ഏതോ ഒരു ചർച്ച്.
5: ചർച്ചിന് പേരിലടാ.
4: ഏതോ ഒരു സെയിന്റിന്റെ പേര് പറഞ്ഞു. അവിടെ ഒരുപാട് പള്ളിയുണ്ടേ.
5: നിനക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ അവളെ വെറുതെ ഒന്ന് വരട്ടാൻ വേണ്ടിട്ട് ഒരു ജാട കാണിച്ചല്ലേ. ആ കുഴപ്പമല്ലോ. ഈ കല്യാണം നടക്കാൻ പാടില്ല.
4: പാടില്ല എന്ന് പറഞ്ഞ മണി പോകുമ്പോ നമുക്ക് ഇനി 15 മിനിറ്റ്.
5: എനിക്ക് അറിഞ്ഞൂടാ ഈ കല്യാണം നടക്കാൻ പാടില്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം.
4: എളുപ്പിറങ്ങ്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇതോ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ നോക്കാം വാ.
5: അമ്മച്ചി, ഇവിടെ എവിടെയെങ്കിലും കല്യാണം നടക്കണം? നീ സത്യം തന്നെ പറയണം.
4: സത്യം?
5: ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്.
4: അതല്ലേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്.
5: ചേട, ഇത് എവിടെ നോക്കിയാലും പള്ളികൾ തന്നെ, പക്ഷെ ഒന്നിനും കല്യാണം ഇല്ല. വാ വാ, അങ്ങോട്ട് പോ.
3: സ്നേഹമുള്ള സിംഹം, ശ്യാമ, തനിയാവർത്തനം, സംഘം, മഹായാനം, നായർ സാബ് തുടങ്ങിയ വിജയ ചിത്രങ്ങളിലൂടെ 1980s അവസാനത്തിൽ മമ്മൂട്ടിയുടെ സഹകഥാപാത്രങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. 1988 മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച സിനിമകളായിരുന്നു ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ ചാക്കോയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ചാക്കോ എന്ന കഥാപാത്രം കാലക്രമേണ ഒരു ആരാധന പദവി നേടിയിട്ടുണ്ട്. 1989, 2004, 2005, 2022 CBI പരമ്പരയുടെ തുടർച്ചകളിൽ ചാക്കോ എന്ന കഥാപാത്രത്തെ അദ്ദേഹം വീണ്ടും അവതരിപ്പിച്ചു.
6: അണിമംഗലം പ്രേതക്കേസ്, പെൺകുട്ടി, CBIയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ. പുലിവാലി കേസാ സാറേ, നമുക്ക് വേണ്ട. പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് കേസുകൾ, ആത്മഹത്യാ കേസുകൾ. പക്ഷേ ഈ ഭൂതപ്രേത പിശാചികൾ പ്രതിയായിട്ടുള്ള കേസ്

0: അതും അന്വേഷിക്കണം. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി, സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി.
1: ദൈവത്തിന്റെ കോടതിയോ? എന്ത് പറ്റി സ്വാമിക്ക്? ഫയല് പഠിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവേ.
0: പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യാൻ എന്താ കാരണം?
2: സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സാ. പക്ഷെ ആ ആവേശം തുടർന്നുണ്ടായില്ല, കോഓപ്പറേഷൻ ഉണ്ടായില്ല. ഇനിയുള്ളത് ഓഫ് ദ റെക്കോർഡ്സ്. പത്മനാഭ സാർ ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് കാല് ഫ്രാക്ചറായി, ഒന്നര മാസം ഒറ്റക്കിടപ്പ്. അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാം, തലനാരിടയ്ക്കല്ലേ രക്ഷപ്പെട്ടത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കൂ സാർ. പോലീസ് ആയാലും സി ബി ഐ ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ? മുന്നറിയിപ്പ് അപ്പം ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. നമുക്കിത് വേണ്ട സാർ.
0: നമുക്കിത് വേണം സാർ. അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു.
2: അയ്യോ, ഞാനോ? ഞാനൊന്നും ഉണ്ടായിരുന്നില്ല.
0: എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും. മാത്രമല്ല, ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാ. എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്നേ?
2: കൃത്യം ഡേറ്റ് പറഞ്ഞില്ല, വേണം വേഗം ജോയിൻ ചെയ്യാൻ പറയും.
0: എന്നാ വേഗം ജോയിൻ ചെയ്യട്ടെ. വിക്രം കൂടി ആവുമ്പോ ഇറ്റ് വിൽ ബി എ ഗുഡ് ടീം.
2: പക്ഷെ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല സാർ. വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട ഒന്ന് രണ്ട് കേസുകൾ ഞാൻ ആകെ പെട്ടിരിക്കുക.
0: പേടിച്ചിട്ടാണോ?
2: ഹേയ്, പേടിയൊന്നുമല്ല, എമർജൻസി.
0: എന്നാൽ ഈ കേസാണ് ഇപ്പൊ ഏറ്റവും വലിയ എമർജൻസി, റൈറ്റ്
2: സാർ?
0: വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറി വിട്ട് പുറത്തു വരില്ല.
2: എന്തായിരിക്കും സാർ കാരണം?
0: അതറിഞ്ഞ കേസ് തീർന്നില്ലേ? അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം. സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ ഒന്ന് തിരക്കണം. ഭൂരിപക്ഷം തുണകളായിരിക്കും, എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടാതിരിക്കും.
2: ആ വീട്ടിലും പോയി അന്വേഷിക്കണം സാർ.
0: തീർച്ചയായിട്ടും.
2: ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് സാർ.
0: അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം. ഇപ്പൊ ഏതായാലും ചാക്കോ ധൈര്യമായിട്ട് പോകും.
2: അതാണ് സാർ ഇല്ലാത്തത്.
0: എന്ത്
2: ധൈര്യം?
3: ഈ അണിമംഗലത്തേക്കുള്ള വഴി ഏതാ?
4: താനാറാണ്.
3: അത് പറഞ്ഞാലേ വഴി പറയുള്ളൂ.
4: അതല്ല, കുറച്ചു കാലമായിട്ട് അങ്ങോട്ടുള്ള വഴി പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂ. താൻ ഇതിൽ ഏതിൽ പെടും? മന്ത്രവാദിയോ അതോ പോലീസോ? പോലീസുകാരനല്ലേ? തനിക്ക് പോലീസിലല്ലേ ജോലി?
3: പോലീസോ? ഞാനോ? ഞാൻ ജാതി, ജാതി കച്ചവടക്കാരൻ. ഈ അണിമംഗലത്തിൽ നല്ലതിലും ജാതി കൊടുക്കാനുണ്ടെന്ന് കേട്ട ശരിയാണ്.
4: ജാതി കച്ചവടം അല്ലേ തനിക്ക്? കണ്ടാലും തോന്നും. ഓരോ കാര്യം പറയട്ടെ, ഓരോ ജാതിക്കൊക്കെ വേണ്ടേ? സ്വന്തം ജാതി മാറ്റി പറയരുത്. തന്നെ കണ്ടാൽ അറിയാമല്ലോ താൻ ഒരു പെറും കള്ളനാണ്.
5: 1989 തിയേറ്ററുകളിൽ 200 ദിവസം ഓടുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറുകയും ചെയ്ത ബ്ലോക്ക് ബസ്റ്ററായ റാംജി റാവു സ്പീക്കിംഗിൽ അദ്ദേഹം അഭിനയിച്ചു. ഈ ചിത്രം മുകേഷിന് ഒരു പ്രധാന ബ്രേക്ക് നൽകി. റാംജി റാവു സ്പീക്കിംഗ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നായി പ്രേക്ഷകരും നിരൂപകരും ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഈ ചിത്രത്തിന് ഇപ്പോഴും വലിയൊരു ആരാധകരുണ്ട്. ഈ ചിത്രത്തിലെ കമ്പിളി പൊതപ്പ് എന്ന സംഭാഷണം ഇന്നും നിരവധി മലയാളികൾ ഏറ്റു പറയുന്നുമുണ്ട്.
6: ഒന്ന് ഫോൺ ചെയ്തോട്ടെ.
7: ലോക്കലാ?
8: ഹലോ, കസ്തൂർബ ശരണാലയം.
9: ഹലോ, ഇത് 35452.
8: യെസ്.
9: സരസ്വതി അമ്മ, സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കട്ട.
7: ഹലോ
8: സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ.
7: ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കട്ടയെന്നാ. അമ്മയ്ക്ക് സുഖമല്ലേ?
8: സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്?
7: എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് ഞാനങ്ങ് എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ?
8: കിട്ടി.
7: വരുമ്പം കൽക്കട്ടയിൽ നിന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്?
8: ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി.
7: വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ.
8: ഇല്ല സരസ്വതമ്മ, എനിക്കൊരു കാര്യം പറയാൻ. കട്ടിയല്ലേ മോനെ, വെക്കല്ലേ. മേട്ടൻ എന്തോന്നാ പറയാനുണ്ടെന്ന്. ഹലോ.
7: ഹലോ, മേട്ടൻ ചേച്ചിയാണോ?
8: പിന്നെ കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കുറച്ച് കമ്പിളി പുതപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ?

0: എന്ത് പോക്രത്തിലോടാ നീ പറയുന്നത്? അവർ കമ്പളി പതപ്പായ കമ്പളി പതപ്പായ അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ നിന്ന് കേട്ടല്ലോ.
1: ഓഹോ ചേട്ടൻ കേട്ടാ?
0: ആ
1: എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം.
2: അതുപോലെ തന്നെയായിരുന്നു മലയാള സിനിമയിലെ വന്ദരം എന്ന ചിത്രം മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച. നമുക്ക് തോന്നുന്നു മുകേഷും മോഹൻലാലും നല്ലൊരു കോംബോ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിരുന്നത്. 1990s തുടക്കത്തിൽ പ്രിയദർശന്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി അക്കരെ അക്കരെ അക്കരെ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു നീണ്ട അതിഥി വേഷം ചെയ്തു. അതുപോലെ തന്നെ റാംജി റാവു സ്പീക്കിങ്ങിന്റെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് നിരവധി പ്രധാന വേഷങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ചിത്രം പിന്നീട് പുറത്തിറങ്ങി. അത് വാണിജ്യ വിജയമായിരുന്നു. ചെറിയ ലോകവും വലിയ മനുഷ്യനും എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിലെ ഹാസ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിലെ നിർണായക ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് ഇനി ഹരിഹർ നഗറിനെ അദ്ദേഹം വീണ്ടും സിദ്ദിഖ് ലാലുമായി സഹകരിച്ചത്. ഈ ചിത്രം 100 തിയേറ്ററുകളിൽ ഓടിയിരുന്നു. ഇതൊരു ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. ഈ ചിത്രം മുകേഷിനെ വ്യവസായത്തിൽ ഒരു മികച്ച നായകനായി സ്ഥാപിച്ചു.
3: അവൾ വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേറെ റെഡിയായിക്കോ
4: മഹാദേവ. നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ, അത് ശരിക്കും ഇടിക്കുന്ന കാര്യമില്ലല്ലോ.
3: ഏ ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടി ആയിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ എന്നവള് തീരുമാനം.
5: ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ നോ കോംപ്രമൈസ്,
4: നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ത് പോകൃത്തിലവ് കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം.
3: വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. ഇടാ അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ. അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം.
5: ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കും.
2: 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ക്ലാസിക് കോമഡി ചിത്രമായിരുന്നു ഗോഡ് ഫാദർ. അതിൽ അദ്ദേഹം തകർത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിൽ 417 പ്രദർശിപ്പിച്ചു ഈ സിനിമ. ഗോഡ് ഫാദർ മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും കൂടുതൽ കാലം ഓടുന്ന ചിത്രമായി മാറുകയും ചെയ്തു.

0: എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? ഇനി ഇളയച്ചനായിട്ട് അടിവെച്ചാണോ? എങ്കി അതെന്റെ കുഴപ്പം കൊണ്ടല്ല. മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ? ഇനി അവനല്ല, ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല.
1: രാമഭദ്രൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല. രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ. എന്റെ ഈ പ്രേമവും സ്നേഹമൊക്കെ വെറും കള്ളത്തരമാ. ഞാൻ രാമഭദ്രനെ ചതിക്കായിരുന്നു, എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ. പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പൊക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക, എന്റെ ഈ പ്രതികാരം പകരം വീട്ടിലൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം. വരട്ടെ.
0: ഒന്നേ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നെന്നോ? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക്! എന്റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി പറഞ്ഞൊന്ന് ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു. അതിനുവേണ്ടിയാ ഞാൻ അടുത്തത്. അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്തെ കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനുമില്ല അവസാനിപ്പിച്ചേക്ക. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണമെന്ന്. ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും 1000 മടങ്ങ്. 1000 മടങ്ങ്. ഗുഡ് ബൈ.

0: മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ?
1: ഉറങ്ങുന്നോ? ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നു?
0: ഇതെന്ത് പറഞ്ഞു? ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്.
1: നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്മനി.
0: അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല? നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ല. പിന്നെന്താ
1: അങ്ങനെ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ?
0: കുഴപ്പമായ
1: കുഴപ്പമായി എന്നാ തോന്നുന്നത്.
0: അല്ലാ

0: എന്താ പിശാച്ച പുറകെ കൊണ്ടൊന്ന് പേടിപ്പിക്കുന്നത്?
1: പേടിപ്പിച്ച ഞാനാണോ? നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ?
0: സമാധാനിപ്പിക്കുന്നു ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു, അപ്പോഴാണ് അയാൾ പുറകെ കൊണ്ടൊന്ന് ഒരു സമാധാനിപ്പീര്.
1: ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം, ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം.
0: അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും, എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്.
1: എന്നാ ഒരു കാര്യം ചെയ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ, ആലോചനയ്ക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്.

0: അയ്യോ, ഈ പാതിരാത്രിയില് ഹോസ്റ്റലിനകത്ത്
1: ഒറ്റ മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു, ഇതുവരെ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. ഐ ലവ് യു മാലു, ഐ റിയലി ലവ് യു.

0: മാലൂനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാലൂനും തന്നെ എനിക്കത് കേൾക്കുകയും വേണം.
1: രാമദ്ര
0: ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്.

0: ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ ഒന്ന് കാണണല്ലോ.
1: എക്സ്ക്യൂസ് മീ, എനിക്ക് മാലുവിനെ ഒന്ന് കാണണം.
2: മാലുവിനെ?
1: അതെ,
2: മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആളൊന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം?
1: ഏയ് ഒന്നുമില്ല,
3: ഏയ് ഒന്നുമില്ല, വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലൊന്നും അറിഞ്ഞാണോ?
2: രാമഭദ്ര, മാലു മനപ്പുറം പോയതാ. രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാൻ. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്.
4: എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ, ഞാൻ പിടിച്ച് വിഴുങ്ങു. ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും.
3: ആനപ്പാറയിലോ എങ്ങനെ പോകുന്ന?
4: നീ വാ.
3: ആക്ച്വലി എന്താ പ്രോബ്ലം?

0: ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. നീ ഇവിടെ നിന്ന്, ഞാൻ പോയച്ചു വരാം.
1: ഞാൻ കൂടെ വരാം.
0: നീ എന്തിനാ
1: ഒരു ധൈര്യത്തിന്?
0: എനിക്ക് ധൈര്യ കുറവൊന്നുമില്ല.
1: എനിക്കുണ്ട്, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യ കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. മൂട്ട് തല്ലി പൊട്ടിക്കണ.
0: ചാട് ചാട്. മുറുക പിടിച്ചോളൂ.
1: മോളെ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാ മതി. വിസില്
0: അപ്പോ
1: നിന്റെ വീട്ടിലറിയിക്കാം.
2: 1991 പുറത്തിറങ്ങിയ ഒരു കോമഡി ചിത്രമായിരുന്നു

0: ഇരിക്കില്ല രാജ്യത്ത് എന്ന ചിത്രം. അദ്ദേഹം ഇതിലൊരു മാനസിക രോഗിയെ തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു മൂക്കില്ല രാജ്യത്ത്. ഗോൾ, വിനോദയാത്ര, ബോയ്ഫ്രണ്ട്, കയ്യൊപ്പ്, നാലു പെണ്ണുങ്ങൾ, കഥ പറയുമ്പോൾ എന്നീ ചിത്രങ്ങളിലെ രസകരമായ സഹകഥാപാത്രങ്ങളുമായി അദ്ദേഹം തിരിച്ചെത്തി. മോഹൻലാലിന്റെ പല കോമഡി ചിത്രങ്ങളിലും അദ്ദേഹം ഭാഗമായിരുന്നു. അവയിൽ മിക്കതും പ്രിയദർശൻ സംവിധാനം ചെയ്തവയാണ്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് 2007 മികച്ച ചിത്രത്തിനുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച മുകേഷ് ഇന്നും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായി മാറുകയാണ്. മുകേഷ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇന്നും ഓർമ്മ വരുന്നത് കമ്പിളി പൊതപ്പ് എന്ന ഒരു എന്താ പറയണത് ഒരു സംഭാഷണമാണ്. മുകേഷിന്റെ ഭൂരിഭാഗം എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ വൻ വിജയം നേടിയ സിനിമകളായിരുന്നു. ഇന്ന് താരസ്വരത്തിൽ മുകേഷിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത താരസ്വരത്തിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു.
2: നീ കളിക്കലേ?
3: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
4: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 1414.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
5: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
6: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
5: ഫോൺ 9496 420 880 8111 933 600. സിഎം വിസ്താര.
6: സിഎം വിസ്താര നെല്ലൂന്നി.
7: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
7: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
8: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
7: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
8: കോക്കനട്ട്.
7: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
8: ഫോൺ 9188951780.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492-471-400-7025-9000-18.
2: ബിജുട്ട, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.

0: നാളെ ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കൊറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി ഏക്കെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടിവിഎസ് വാഹനങ്ങൾക്ക് എകെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
6: വളയം

0: റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി നെല്ലൂന്നിയിൽ നിന്ന് വളയത്തിലേക്ക് ഒരതിഥിയെ കൂടി പരിചയപ്പെടുത്തുകയാണ്.
1: പേര് ഷൈജു, ഷൈജു തോട്ടത്തി.
0: തോട്ടത്തി എന്ന പേര് മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമാണ്, പലരിലൂടെയും അറിയപ്പെടുന്ന ഒരു പേരാണ്. തോട്ടത്തി തറവാട്ട് പേരാണോ?
1: തറവാട്ട് പേരാണ്.
0: നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി?
1: ഞാൻ ഡ്രൈവറാണ്, സ്വന്തം വണ്ടിയാണ്, ടിപ്പറ് ജില്ലി എംസാന്റെ ഇങ്ങനത്തെലായിട്ട്.
0: എത്ര കാലമായി ഈ ഒരു മേഖലയിൽ?
1: വണ്ടി ഫീൽഡിൽ വന്നിട്ട് ഒരു 12-13 കൊല്ലത്തോളം.
0: എന്താ ശരി, അതിനു മുമ്പെയോ?
1: അതിനു മുന്നേ ഇങ്ങനെ ചെറുതായിട്ട് ബാംഗ്ലൂർ കുറെ കാലം ഉണ്ടായിരുന്നു.
0: ബാംഗ്ലൂർ എന്തായാലും ജോലി?
1: ബാംഗ്ലൂരും ഡ്രൈവർ തന്നെയാണ്.
0: അങ്ങനെ
1: അവിടെ കമ്പനിയുടെ ഡ്രൈവറായിട്ട്.
0: ഡ്രൈവറായി. ഇപ്പോ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ജോലിയാണ് തെരഞ്ഞെടുത്തത്, ഡ്രൈവിങ്ങിനോട് ചെറുപ്പത്തിലുള്ള താല്പര്യമാണോ?
1: അങ്ങനെയല്ല, ഓട്ടോമാറ്റിക്കലി ഓരോ ഫീൽഡിലേക്ക് അങ്ങനെ വന്ന് കൂടുതൽ, അത്രേ ഉള്ളൂ.
0: വീട്ടിലിറക്കിയാ?
1: വീട്ടിൽ അമ്മയുണ്ട്, ഭാര്യ, രണ്ട് മക്കള്, ഞാൻ.
0: പേര് പറയാ?
1: എന്റെ പേര് ഷൈജു, ഭാര്യയുടെ പേര് സൗമ്യ, മോളെ പേര് നിയ, ചെറിയോളെ പേര് നിധിയ.
0: അമ്മ?
1: അമ്മ നളിനി. അച്ഛൻ കെ സി മണി എന്നാണ്, മരണപ്പെട്ടിട്ട് ഒരു 10-15
0: വർഷമായി. ഭാര്യ ഇവിടെ എവിടെയാ?
1: ഭാര്യ ഇവിടെ കൊടകില്.
0: കൊടകിലാണ്?
1: ആ, കൊടക്.
0: കൊടകിൽ നിന്നൊരു പെണ്ണിനെ ജീവിത പങ്കാളിയാക്കാനുള്ള ആ സെലക്ഷന്റെ കാരണം?
1: ആ സമയത്ത് നാട്ടിൽ അന്വേഷിച്ചിരുന്നു, പെൺകുട്ടി കുറച്ച് ടൈറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഡ്രൈവർമാർക്ക് പൊതുവേ ഒരു പെണ്ണുകാരെല്ലാവർക്കും ഒരു ഇതിന്റെ കാഴ്ചപ്പാട് കുറവാണ്. അതുകൊണ്ട് എൻ്റെ ഒരു കസിനി അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അവര് പറഞ്ഞു ഇങ്ങോട്ട് നല്ല കുട്ടിയുണ്ട്, അവിടെ പോയി, അവിടുന്ന് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നു, അവിടെ പോയില്ല ജീവിതം.
0: നാട്ടില് ഒരുപാട് പെണ്ണ് കണ്ട?
1: ആ സമയത്ത് കണ്ടിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പെണ്ണെ കാണാൻ പോകുന്നത് ഒരു ബ്രോക്കർ എടുക്കാൻ പോയി, അവരൊരു 3-4 പെണ്ണെ കാണിച്ചിരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കുട്ടിയെ നമ്മൾ നോക്കും, നമ്മൾ അവരെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ത് കഴിച്ചാൽ. അങ്ങനെ അങ്ങനെ പോയിരുന്നു, കുറെ കുട്ടികളെ കണ്ടു.
0: ഡ്രൈവർ എന്ന് പറയുമ്പോൾ ശരിക്കും വിവാഹാലോചന നടക്കുന്ന സമയത്ത് ഒരു താല്പര്യക്കുറവ് എന്തുകൊണ്ടായിരിക്കും അത്? പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഡ്രൈവറാണോ എന്നാൽ പെണ്ണില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ചിന്തിക്കാൻ എന്തായിരിക്കും കാരണം?
1: അതെന്താ പറയല്, പിന്നെ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ അവര് കുറച്ച് തരികിടി ഉണ്ടാവുന്നോ അങ്ങനെ എന്തൊക്കെയാണല്ലോ തോന്നിച്ചോ. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ അവർക്കൊന്നുമില്ല, അവർ നല്ല വരുന്നോ അല്ല, അവർ പെൻഷൻ അവരൊന്നും പറ്റിക്കഴിഞ്ഞാൽ പെൻഷനോടെ ജീവിക്കാം, ഇവർക്ക് ഒന്നും പറ്റിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു.
0: ഇതൊരു അപകടം പിടിച്ച ജോലിയാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കും.
1: ഏയ്,
0: നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവല്ലോ ഡ്രൈവർമാർ, അവരെല്ലാവരും അങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ?
1: അങ്ങനെ നമുക്ക് ഒരു വിവാദത്തോട് അങ്ങനെ ഒരു തോന്നില്ല. നമ്മളെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ സർക്കാർ ജോലിക്കാരുണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, അങ്ങനെ പിന്നെ വാർപ്പിൻ്റെ പണിക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചാൾക്കാർ ചില
0: തരത്തിൽ എല്ലാ മേഖലയിലുള്ളവരിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല.
1: അയ്യോ, ഒരിക്കലുമില്ല.
0: പക്ഷെ എന്നാൽ പോലും കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഒരു മനപ്രയാസം ഉണ്ടായോ അതിന്? അതുകൊണ്ട്
1: മനപ്രയാസം നമുക്ക് പങ്കാളി നമ്മളെ തലയിരുത്താണല്ലോ,
0: അതുകൊണ്ട് അതെവിടെയോ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവാണ്.
1: പൂർണ്ണമായിട്ട് മലയാളിയാണ്,
0: മലയാളിയാണ്
1: അവരുടെ ഫാമിലി മൊത്തം മലയാളിയാണ് എല്ലാമാണ്. അവൾ അവളുടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ്. അവിടെ ഞാൻ ഇപ്പം വന്നതിന് ശേഷം ഞാൻ വീട് സ്കൂളിൽ കയറ്റിയില്ല, പിന്നെ വീട്ടു പണി എല്ലായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആകുമ്പോൾ ആ 2 ആഴ്ച കൂടുമ്പോൾ പാഞ്ഞ് പാഞ്ഞ് പോകണം, അവിടെ ആകുമ്പോൾ 6 മാസം കൂടുമ്പോൾ പോയാൽ മതി.
0: അങ്ങനെ പോയാൽ മതി,
1: സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി നമുക്കൊരു ഇതാക്കാം.
0: പോയാൽ കുറച്ച് നാളവിടെ നിൽക്കുമോ? അടിച്ചു പൊളിച്ച്
1: ഒരു 2

0: ഒരു കലാകാരനാവണമെന്നോ കായിക താരമാകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചു?
1: ഇല്ലില്ല, അങ്ങനെ ആഗ്രഹിക്കണം. നമ്മളെ അമ്മയെല്ലാം അധ്വാനം ചെയ്യിക്കുന്നല്ലേ, അവർക്ക് ആ ഒരു മോഹം നമ്മോട് വരുമ്പോൾ നമ്മളെ മോഹത്തേക്ക് പോവാന്ന്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ചിന്താതില്ല, അവരൊന്നും സ്കൂളിൽ കൊണ്ടേ വിടുക പഠിപ്പിക്കുവാന്ന് ഉള്ളത്. അപ്പോൾ ഇപ്പാണ് ഈ മൊബൈലും കാര്യങ്ങളും ഇന്റർനെറ്റ് എല്ലാം വരുമ്പോൾ നമ്മളെ മനസ്സിലൊരാശയം വരുന്നത്, മക്കളെ ഇങ്ങനെ എത്തിക്കണം, ഇങ്ങനെ ചെയ്യിക്കണം. അതിനുവേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്.
0: ഇപ്പൊ മക്കളെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പരമാവധി
1: പ്രോത്സാഹിപ്പിക്കാം.
0: നമുക്ക് സാധിക്കാതെ പോയത് ഒരു കാലഘട്ടത്തിൽ നമ്മളെ ജീവിത പശ്ചാത്തലം നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ അനുവദിച്ചില്ല. അത് നമ്മളെ മക്കൾക്ക് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു ധാരണയോട് കൂടി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ടൊന്നും പാടില്ല.
0: ഇല്ല, വെറുതെ എങ്കിലും ഒരു മൂളിപ്പാട്ട് ഇല്ല. ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ടായിരിക്കും പറയാ? പാട്ട് കേൾക്കുന്ന സ്വഭാവമുള്ള ആളായിരിക്കുമല്ലോ.
1: പാട്ട് കേൾക്കുന്ന സ്വഭാവം തന്നെയാണ്. പണ്ടത്തെ പാട്ടുകൾ കുറെ പാട്ടുണ്ട്, പക്ഷെ അതിപ്പോ മനസ്സിലിങ്ങനെ വരുന്നില്ല. ഒരുപാട് പാട്ടുണ്ട്.
0: കാരണം
1: ടച്ച് വിട്ടുപോയി നമ്മൾ.
0: അല്ല, അല്ലെങ്കിലും പെട്ടെന്ന് ഒരാളോട് ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറയുമെന്ന് ചോദിച്ചാല് ആർക്കും പറയാൻ പ്രയാസമായിരിക്കും. എന്നാലും ഏതെങ്കിലും ഒരു പാട്ട് ആലോചിച്ച് പറഞ്ഞോ, ആ പാട്ട് നമുക്ക് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കേൾക്കാം.
1: ഞാനും എന്റെ ആളും 40 പേരും എന്നുള്ള അതല്ല ഇഷ്ടപ്പെട്ട.
0: അത് അധികം പഴയതല്ല.
1: അല്ല, പഴയല്ല. അതാ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഈ ചിന്തിക്കുമൊന്നും മനസ്സിൽ ഓടില്ല.
0: പിന്നെ ഇപ്പോ എത്ര വണ്ടിയുണ്ട് സ്വന്തം?
1: ഒറ്റ വണ്ടിയല്ലോ, വണ്ടി ഒന്നേ ഉള്ളൂ.
0: പൂഴിയും
1: സ്വന്തമായിട്ട് നമ്മളൊരു കൂട്ടുകാരന്റെ കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയാണ്. അതിന്റെ കൂടെ ഞാൻ അവരും കൂടി ഒന്നിച്ചു പോകുന്നു.
0: അങ്ങനെ
1: കൺസ്ട്രക്ഷൻ വർക്കായിട്ട്
0: നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രയാസമാണോ ഇപ്പോ, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുവാണോ ചെയ്തത്?
1: ജീവിതം ഇപ്പോ നല്ല സുഖം കിട്ടുന്നത്. മക്കളും ഓളും എല്ലാം ആയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നല്ല രസമുള്ള ജീവിതമാണ്. അതെല്ലാവർക്കും ആ ഒരു ഭാഗ്യം കൊടുക്കണമെന്ന് നമ്മൾ പറയില്ല, കാരണം ആ ഒരു ജീവിതം നല്ല സുഖം തന്നെയാണ്.
0: എല്ലാവരും ഒരുമിച്ച് യാത്രയൊക്കെ പോവാ?
1: ഒരുപാട്
0: അങ്ങനെ
1: മക്കളെ കൂടെ എപ്പോ
0: ഉണ്ടായിട്ടുണ്ട്. ടൂർ പോവാ?
1: ഓ, എല്ലടി, ഊട്ടി ഊട്ടി എല്ലാം, മൈസൂര്, ബാംഗ്ലൂർ, എല്ലാ സ്ഥലത്തും പോകും.
0: കുടുംബത്തിന്റെ കൂടെയാണ് യാത്രകളൊക്കെ.
1: ഓക്കെ,
0: തിയേറ്ററിലൊക്കെ പോയി സിനിമ ആണോ?
1: ഓ,
0: കാണാറുണ്ട്.
1: അത് അത്യാവശ്യമായിട്ട്.
0: വളരെ അപൂർവ ആളുകളാണ് ഇതിന് ഈ തരത്തിൽ മറുപടി പറയുന്നത്. ഇല്ലെങ്കിൽ ഭൂരിഭാഗം ആളും പറയുന്നത് അങ്ങനെ പോകാറില്ല, ടിവിയിലൊക്കെ കാണും, അങ്ങനെയാണ് മറുപടി. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, അത്യാവശ്യം കുടുംബത്തെ കൂട്ടി തിയേറ്ററിലൊക്കെ പോയി സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് വരുന്ന ഒരാളാണ്. ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, വളരെ നല്ല തീരുമാനമാണ്. ഒരു അഭ്യർത്ഥന കൂടി ഉള്ളത്, കലാകാരികളാണ് കുടുംബത്തിലുള്ളത്, അവരെയൊക്കെ കൂട്ടി റേഡിയോ മലബാറിന്റെ സ്റ്റുഡിയോയിൽ വന്ന് കുറച്ച് കൂടുതൽ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: ഹായ്, നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: എന്റെ പേര് ജിജേഷ്, മട്ടന്നൂർ കൊടവളിപ്പുറം ആണ് താമസം.
0: എത്ര വർഷമായി ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: ഡ്രൈവിംഗിലേക്ക് വന്നിട്ട് 10-12 വർഷമായി.
0: ഏത് വാഹനത്തിലായിരുന്നു തുടക്കം?
1: തുടക്കം കാർ ഓടിക്കുമായിരുന്നു, അതിനുശേഷം ഓട്ടോ ഓടിക്കും. വാഹനങ്ങൾ പൊതുവെ എല്ലാം ഓടിക്കും, ജെ സി ബി ഒഴിച്ച് ബാക്കിയൊക്കെ ഓടിക്കും.
0: എല്ലാ വാഹനവും
1: ഓടിക്കും.
0: ഇപ്പൊ ഒരു വാഹനം ഓടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഏത് വാഹനമാണ്?
1: ഓട്ടോ ആണ്.
0: എത്ര വർഷമായി ഈ ഓട്ടോ മേഖലയിലേക്ക് കടന്നു?
1: ഓട്ടോ മേഖലയിലേക്ക് 6 വർഷമായി.
0: എങ്ങനെ പോകുന്നു?
1: അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ ഓട്ടോറിക്ഷനെ കൊണ്ട് പറയാൻ. അല്ലാതെ കൂടുതൽ അങ്ങനെ സമ്പാദിക്കാനൊന്നും ഇല്ല.
0: എന്നാലും ഒരു കുടുംബം കഴിഞ്ഞു പോകേണ്ട വരുമാനം നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്നും തരുന്നുണ്ട്.
1: പൊതുവേ കുറവാണ്, ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോവാന്നല്ലാതെ അങ്ങനെ സമ്പാദിക്കാനൊന്നും പറ്റില്ല.
0: ഈ ഒരു മേഖല ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അങ്ങനെ എന്തെങ്കിലും നേരിടുന്നുണ്ടോ?
1: പ്രതിസന്ധി പെട്രോൾ ഡീസലിനെ പറ്റി മെയിനായിട്ട്, അത് പിന്നെ സ്പെയർ അതൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇപ്പം നമ്മൾ എടുക്കുന്നത് ഇലക്ട്രിക്കിന്റെ ഓട്ടോയിലേക്ക് മാറിയിട്ടുണ്ട്. അത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ.
0: തീർച്ചയായിട്ടും, കാരണം എല്ലാവരും EV എന്നൊരു വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അത് തന്നെ.
0: മാത്രമല്ല, സോളാറിന്റെ എനർജിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്.
1: അതെ അതെ.
0: ചേട്ടന്റെ വീട്ടിൽ എങ്ങനെയാണ് സോളാർ?
1: സോളാർ ഇല്ല, തുടങ്ങിയില്ല. അതിനുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം കറണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
0: അപ്പൊ ഈ ഒരു വാഹനം വന്നതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്?
1: ഇല്ല, അതൊന്നുമില്ല, അങ്ങനെ കൂടുതലൊന്നുമില്ല. അതിനുള്ള സജ്ജീകരണങ്ങൾ അവർ കമ്പനിക്കാർ ചെയ്തു തരുന്നുണ്ട്. അപ്പോ തുടങ്ങുന്നുള്ളൂ, നോക്കാം.
0: കൂടുതലായിട്ട് ഏത് മേഖലയിലാണ് വണ്ടി വെച്ചിട്ട് ഓടാറുള്ളത്?
1: അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ, മട്ടന്നൂർ ടൗണിൽ നിന്നാണ് ഓടലുണ്ടായിരുന്നത്. ഇപ്പം പിന്നെ അങ്ങനെ കുറവാണ്.
0: അധികാളും നമ്മുടെ ഫോൺ വഴിയുള്ള
1: ഫോൺ വഴി മാത്രമാണ് കൂടുതലും കിട്ടുന്നത് പണി.
0: അധിക പേരും അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. കാരണം അധിക നേരം ടൗണിൽ വന്നിട്ട് ലൈനിൽ നിന്നിങ്ങനെ കാത്തിരുന്ന്
1: ഒരു ഓട്ടം കിട്ടുന്നത് 30 രൂപ ആയിരിക്കും. എന്നിട്ടും 2 മണിക്കൂർ ആദ്യം ലൈനിൽ വെച്ചിട്ടാകുമ്പോൾ പിന്നെ ഒരു പണി കിട്ടുക. അതിനൊന്നും നല്ലത് ഫോൺ പണി തന്നെയാണ്.
0: ഇപ്പൊ നിങ്ങൾ ഒരു ലൈനിൽ വെച്ച വണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കോള് വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് എടുത്തു പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക്
1: ഇല്ല, അത് പ്രശ്നം ബുദ്ധിമുട്ട് ഇല്ല, അതൊന്നും പ്രശ്നമല്ല. അവര് അങ്ങനത്തെ ഇതിനൊന്നും പ്രശ്നങ്ങളാക്കൂല. ഫോൺ പണിയാണ് നല്ലത് ലൈനിൽ വെക്കുന്നതിലും കൂടുതൽ,
0: കാരണം നമ്മുടെ സൗകര്യത്തിന് പോയിട്ട് വരാം.
1: അതെ അതെ,
0: അതെല്ലാം തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
1: അതെ അതെ അതെ.
0: മറിച്ച് നമ്മളൊരു സ്ഥാപനത്തിന്റെ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഓടണം, കൃത്യസമയത്ത് വാഹനം പാർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്.
1: അത് മാത്രമല്ല, അവരത് പറയുന്ന കറക്റ്റായിട്ട് കേൾക്കും വേണം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു വേറെ ഒരു ബുദ്ധിമുട്ട് വരും.
0: അതെ അതെ.
1: അതുകൊണ്ട് സ്വന്തം വണ്ടി തന്നെ നല്ല ഓട്ടോ.
0: ഈ ഒരു ഇലക്ട്രിക് വാഹനം എടുത്തിട്ട് എത്ര വർഷമായി?
1: ഇലക്ട്രിക് എടുത്തിട്ട് വർഷമൊന്നുമല്ല, 2-3 മാസം ആയാലും.
0: പുതിയ വാഹനമാണ്?
1: പുതിയ വാഹനമാണ്. അതിന് മുന്നേ ഒരു മഹീന്ദ്രന്റെ, അത് വളരെ മോശമായിരുന്നു. അവരെ സർവീസ് ഇതും ഒക്കെ മോശമായിരുന്നു, അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ തുടങ്ങിയുള്ളൂ, 2 മാസം ആയാലും.
0: അപ്പൊ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്?
1: ആ, പ്രശ്നമൊന്നുമില്ല.
0: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ ഭാര്യ, 3 മക്കളുണ്ട്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
1: ഭാര്യ പ്രിയ, മകൻ പാർവൺ 10-ാം ക്ലാസ് പഠിക്കുന്നു, പിന്നെ പാർത്ഥിവ് 4-ാം ക്ലാസ് പഠിക്കുന്നു, പാർവതി 1-ാം ക്ലാസ് പഠിക്കുന്നു.
0: ഇവരൊക്കെ ഏതൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്?
1: മൂത്ത മകൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂള്, 2-ാമത് പാളാട് UP സ്കൂള്, പിന്നെ പാർവതി ശ്രീശങ്കര വിദ്യാപീഠം
0: മട്ടന്നൂര്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാ യാത്ര ചെയ്യുന്നത്? ചേട്ടൻ
1: കൊണ്ടുപോകുന്നു?
0: സ്കൂൾ ബസ് തന്നെയാണ്.
1: സ്കൂൾ ബസ്സിന്.
0: വൈഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്?
1: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. PSC ഒക്കെ ടൈം ആകാനായി ഏകദേശം, അതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ. അതിന്റെ നടുക്ക് കുറച്ചെറിയൊരു സുഖമില്ലാണ്ടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് അതിൽ ബുദ്ധിമുട്ടി അങ്ങനെ.

0: ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പം വണ്ടി എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എടുക്കുന്നു.
1: അങ്ങനെ ലേറ്റ് ആയിട്ടാണോ വണ്ടി എടുക്കുന്നത്? അങ്ങനെ നൈറ്റ് ഓട്ടം അങ്ങനെയൊക്കെ?
0: നൈറ്റ് ഓട്ടം കുറവാ. നൈറ്റ് ഓട്ടം പിന്നെ അങ്ങനെ ആരും അങ്ങനെ ഓട്ടോ ഉള്ളത് കൊണ്ട് അങ്ങനെ വിളിക്കില്ല. പിന്നെ ട്രാവലർ ഒക്കെ ഉണ്ട്. പിന്നെ അത് പിന്നെ രാത്രി എടുക്കില്ല, പകൽ എടുക്കലുണ്ട്.
1: നമ്മുടെ വിളിപ്പുറത്ത് എത്തുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഓട്ടോ എന്നൊക്കെയാണ് പറയുന്നത്.
0: അതെ, തീർച്ചയായിട്ടും.
1: ആ ഒരു നല്ലൊരു കാലഘട്ടത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ രാത്രിയൊക്കെ ഓടുന്ന സാഹചര്യം,
0: ആര് വിളിച്ചാലും പോവും, അങ്ങനെ ഇതൊന്നും നോക്കാറില്ല. എന്തായാലും എനിക്ക് ഏത് സമയത്താലും പോകും, എനിക്ക്
1: ശരീരം
0: അവതണ്ണൊക്കെ പോകും, അതിനൊന്നും ഒരു പ്രശ്നമില്ല.
1: ഈ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? കാരണം വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ചിലവര് പറയാറുണ്ട്.
0: അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൃഗങ്ങൾ കുറുകെ ചടന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ആക്സിഡന്റ് ഒന്നും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ ഇത് കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല.
1: അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.
0: ഉണ്ടാവാതിരിക്കട്ടെ. വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും, പിന്നെ വണ്ടിക്ക് ചെറിയ തകരാറൊക്കെ ഉണ്ടായിട്ട് അവിടെ വെച്ചിട്ടും വേറെ വണ്ടി വിളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്.
1: അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും സംഭവങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കാനുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇവിടുന്ന് ഓടിയത് നടുവില്, ചെമ്പേരി നടുവിൽ ഓടിയ ആടെ വണ്ടീന്റെ ഒരു എന്തോ ഒരു സാധനം പൊട്ടിപ്പോയി. അവിടെ വെച്ച് ആൾക്കാരെ വേറെ വണ്ടിയിൽ കയറ്റി ഞാനും ആ വണ്ടിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടം. സങ്കടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി, അത്രേ ഉള്ളൂ. എന്റെ ബുദ്ധിമുട്ടല്ല.
1: ഏത് സമയത്തായിരുന്നു
0: അത്? രാത്രി 7:30 ആ സമയത്തായിരുന്നു. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്.
1: വണ്ടിയാകുമ്പോൾ ചിലപ്പം
0: ഉണ്ടാവും അല്ലേ? ആ അതൊക്കെ ഉണ്ടാവും. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള സങ്കടം നമുക്ക്, അത്രേ ഉള്ളൂ.
1: കാരണം യാത്രക്കാരുടെ സംതൃപ്തിയാണല്ലോ നമ്മുടെ
0: വിജയം.
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്
0: അല്ലേ?
1: ഈ ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഉണ്ടാവല്ലോ, എന്താണ് നിങ്ങൾ ആ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്?
0: എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം പാട്ടാണ്. അത് എല്ലാ സമയത്തും, അത് ഇന്ന സമയമൊന്നുമില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ പക്ഷെ ഇപ്പോ അത് പറ്റുന്നില്ല, കാരണം ഇലക്ട്രിക് ആയതുകൊണ്ട് സൗണ്ട് ഇല്ല വണ്ടിക്ക് പാടാൻ പറ്റില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ആരും ഇല്ലാത്ത സമയത്ത് വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആളെയൊക്കെ ഇറക്കിയിട്ട് വരുമ്പോ ഒക്കെ ഫസ്റ്റ് അതാണ്,
1: പാട്ടാണ്.
0: പാട്ട്,
1: പാട്ട്, അങ്ങനെയുള്ള പാട്ടുകളാണ്.
0: എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ പഴയ പാട്ടിനോട് താല്പര്യം.
1: കൂടുതലായിട്ട് ആരുടെ പാട്ടുകളാണ് കേൾക്കുക?
0: ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ളത് എം ജി സിർമാരുടെ ആയിരുന്നു. പക്ഷെ എനിക്ക് പാടാൻ പറ്റുന്നതൊക്കെ യേശുദാസിനോടാണ് എന്റെ പാട്ടുകളാണ് കൂടുതൽ കുറച്ച് ഇഷ്ടങ്ങൾ.
1: പക്ഷെ ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്.
0: എത്താൻ പറ്റില്ല, ശ്വാസം ഇട്ടുപിടിക്കും വന്നാലും പറ്റില്ല.
1: അപ്പൊ ഈ ഒരു അവസരത്തില് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒരു രണ്ടുപേരെ ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരാവോ?
0: കഴിയുന്നത് പോലെ ചെയ്യാം. ഓക്കെ. ഗംഗാതരംഗം.

0: കാശീപുരപതി ഭജ വിശ്വനാഥം.
1: ശിവഭക്തനാണെന്ന് തോന്നുന്നു.
2: തീർച്ചയായിട്ടും.
1: വേദികളിൽ പാടിയിട്ടുണ്ടോ?
2: പാടം തള്ളിവിടൽ നിവശങ്ക
1: ഒരു ടെൻഷൻ ആണല്ലേ ആ ഒരു സമയം.
2: ഇത് തന്നെ ഫസ്റ്റാ സത്യം പറഞ്ഞാൽ.
1: ഓക്കെ, ഇവിടുന്ന് നമ്മളെല്ലാ വേടിയും മാറ്റിയിട്ട് ഇവിടുന്ന് വിടുള്ളൂ.
2: ഓക്കെ,
1: അപ്പോ ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ റേഡിയോയിലൂടെ വെച്ചു തരുന്നവരായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?

0: സമൂഹം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ളൊരു ഗാനം
1: സുരേഷ് ഗോപി.
0: അപ്പൊ ഈ ഒരു പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേട്ടാലോ?
1: ഓ, തീർച്ചയായിട്ടും, വളരെ സന്തോഷം.
0: നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു,
1: ബൈ ബൈ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ,

0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

പിറന്നേ കോടി പറന്നേ ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തെരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ് നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട് രുചിയുടെ മാജിക് അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ ബർഗർ സാൻഡ്വിച്ചസ് തന്തൂരി ചിക്കൻ തന്തൂരി പ്ലേറ്റ് ചിക്കൻ ടിക്ക പെരി പെരി കാന്താരി കാലിമിർച്ചി അൽഫാം അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ് ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം അച്ഛാ.

0: നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanet,
1: phone 9496420880,
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.

0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900018.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഷിബിന പ്രകാശ് എഴുതിയ ഓലച്ചൂട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരം. പങ്കെടുക്കുന്നവർ സൗമിനി, ഗീത, ശ്രീജ, അഷിത, ഷിബിന പ്രകാശ്.

0: വെള്ളരിക്കണ്ടത്തിലൂടെ നടന്നു നീങ്ങുന്ന ആ ഓലച്ചൂട്ടിന്റെ വെട്ടം ദൂരെ നിന്നും മിന്നായം കണ്ട നാരായണി അയൽവക്കക്കാരിയും കൂട്ടുകാരിയുമായ മീനാക്ഷിയെ നീട്ടി വിളിച്ചു.
1: എണേ മീനാക്ഷിയേ, ഇനിയും കഴിഞ്ഞില്ലേ ഇന്റെ ചമയപ്പെടലേ? ദേ കോരനാർമത്തെ ചീരു മക്കളെല്ലാം അങ്ങ് പോയേ.
2: ഓ ഇതാണേ ഇറങ്ങാറായി. ആടെ ഇരിക്കാൻ മന്തിരിപ്പായി എടുത്തിനാ നാരായണി?
1: ആ മന്തിരിപ്പായി എടുത്തിന്.
2: എന്തെന്നാപ്പാ തിരക്ക് കൂട്ടുന്നേ? നാടകം തുടങ്ങണ്ടിക്കയില് മണി 10 കഴിയൂലേ.
1: ഈ വേഗം ഇറങ്ങൂടി.
2: ഇതാണേ ഞാൻ ഇറങ്ങി. മോന്തി ആങ്കിലും മോന്ത വെളുക്കാൻ ഇച്ചിരി മണമുള്ള വെണ്ണീറ്റും പൊടി ഇടട്ടെ. കുരിപ്പിങ്ങൾ ഇത് ഏത് മാളത്തിലാ കൊണ്ടുപോയി ചെരുതീന്? ഒരു സാധനം വെച്ചാൽ വെച്ചെടുത്ത് കാണൂല, കണക്കായിന്.
1: ചൂട്ടുകെട്ട് വെട്ടി വെച്ചിനെ, അത് എൻ്റെ തീയം പോകുമ്പോൾ അങ്ങ് എടുത്തു പോയി കളഞ്ഞ്. ഇനി വരുമ്പോൾ ഒരു ചൂട്ടുകെട്ടും കൂടി ഇങ്ങ് എടുക്കണേ.
2: ചില്ലറ പൈസ എടുക്കണോന്ന് വെച്ചാൽ അതും ഇല്ല. ഐസ് വേണം, ബലൂണ് വേണോന്നറിഞ്ഞ് പിള്ളേറുള്ളതും വെറുക്കി കീശയിലാക്കീന്. പശുമണ്ടി വിറ്റ് കിട്ടി 5 രൂപ ഉണ്ട്. അത് ഞാനിങ്ങ് എടുത്തിന്. എനിക്കൊരു ചേരട്ട കയ്യിൽ വേണമെന്നുണ്ട്. ചോറ് വളമ്പുന്ന കയ്യിലിൻ്റെ ചണ പൊട്ടിപ്പോയിനേനു.
1: ഇങ്ങ് എടുത്തോ, ചില്ലറ പൈസ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടിയോ എന്നൊക്കെ വാങ്ങി കൊടുക്കാലോ.
2: ചൂട്ട വലുതന്നെ ഉണ്ട്. ആ പാലം കഴിഞ്ഞുള്ള തോട്ടും കണ്ടീൻ്റെ അടുക്ക് എൻ്റെ എല്ലാ കൊല്ലം അവിടെ ഇരുന്ന് പോവും. ഊരിപ്പോയിട്ട് ആ പാലം കഴിഞ്ഞുള്ള തോട്ടും കണ്ടീൻ്റെ അടുക്ക. നടുവിൻ്റെ വേദനയൊന്നും മാറിയിട്ടില്ല നാരായണി, ഇപ്പോൾ ഉണ്ട്.
1: എൻ്റെ അപ്പ എൻ്റെ തീയനല്ലേ വരുന്ന്? ഒരു മാത്രം കുടലും 2 മാത്രം തലയിലും വെച്ചിട്ടല്ലേ വരുന്ന്? അടിയാടി വരുന്നുണ്ട്. ഒരു എത്തുമ്പോഴത്തേക്കൊരുക്കി ഇരുന്ന് അങ്ങ് ഇറങ്ങണേനു.

0: ഇപ്പൊ ആണെങ്കിൽ അന്തിയായാല് കണ്ണിന് നപ്പും കുറവാ. എന്റെ മഞ്ഞളെല്ലാം കളിച്ചാ നാരാണി?
1: മഞ്ഞള് കളിച്ചിട്ടണേ, ശിവരാത്രിയും വാവെല്ലാം കഴിഞ്ഞിട്ട് കിളക്കാന്നാ തീയൻ പറഞ്ഞേ.
0: കല്യാണീന്റെ പുരക്ക് കരണ്ട് കിട്ടി, ഇനി അറിഞ്ഞിനാ?
1: ഞാൻ അറിഞ്ഞിനണേ, മംഗലപ്പുര പോലെ ഇണ്ടണേ. ഓള മോക്ക് ഇത് 9-ാം മാസാ.
0: അല്ലല്ലോ, അലമ്പും ഇല്ലാണ്ട് പള്ളേന്ന് പുറത്താക്കിയാ മതിയേനു.
1: അതല്ലേ പറയുന്ന.
2: നിങ്ങൾ നടന്നോളിയും പിള്ളേരെ സുഖവും മക്കളും വന്നിട്ടുണ്ടേനു. ഓർക്ക് ഞാൻ ചോറ് കൊടുക്കട്ടെ, ചോറും വെച്ചിച്ച് വരാന്ന് നിക്കല. അല്ല ആടെ നിക്ക്, ഞാനും പേര് നിങ്ങളെ പരാം. കുറച്ചേരം ആടെ നിക്ക. ആ ചൂട്ട് എങ്ങോട്ട് കാണിച്ചറിഞ്ഞേ? എനിക്കത് ഇറങ്ങുമ്പം വല്ലാത്ത പാടാന്ന്. ആട് നിന്നാണ് മിന്നുന്ന്, ഒരു മിന്നൽ കാണുന്നുണ്ടല്ലോ. വാ നമുക്കൊന്ന് നോക്കാം, എന്തോ ഒരു മിന്നൽ കാണുന്നുണ്ട്.
1: മീനാക്ഷി.

0: പുറത്താ.
1: മോള് ഭക്ഷണം എല്ലാം കഴിച്ചാ?
2: ആ കഴിച്ചു. ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാലോ?
1: വേണം മീനാച്ചി, ഒരുപടി തിന്നിട്ട് പോകാം. എന്നാല് എപ്പോഴും കിട്ടുന്ന ഒരു നല്ലൊരു ചോറല്ലേ, നമുക്കൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ദുബായിക്കാരന്റെ വീടല്ലേ, എന്തെങ്കിലും ഉണ്ടാവും, തിന്നിട്ട് പോകാം.
3: ആണേ, ഓള കൈമ്പല് സെന്റു അത്തറുമെല്ലാം ഉണ്ടാവും.
1: എന്റെ തീയൻ പറഞ്ഞിനാണേ ഈ നാടിയെ പണിക്കൂയി, ഒരു കടലാസിൽ മുട്ടായി പൊറിഞ്ഞ് കൊടുത്തിന് പോലു, എന്തൊരു രസാ പോലു. ഞാനൊരു കൂട്ടം കുടിയുടെ വന്നിട്ട് പിള്ളറ മുമ്പ് ഇങ്ങനെ പറയലായി നിങ്ങള്.
2: അഞ്ച് മിനിറ്റ് റെഡിയായി വരാം. ഓക്കെ. ഞാൻ റെഡിയാ.
1: ആ മീനാച്ചി, ഞാൻ ചൂട്ടിയൊന്ന് ആഞ്ഞു വീശിയാട്ടെ, ആ വെളിച്ചത്തിൽ നമുക്ക് അങ്ങ് പോകാലോ.
4: ചൂട്ട വലുതന്നെ ഉണ്ടണേ, ഇത് നല്ല വലിയ ചൂട്ടിയാ, കെട്ടുപോകൊന്നുമില്ല, നല്ല വെളിച്ചം ഇല്ല. ഇതാ വീശുമ്പോ നോക്കിയാ.
2: ഓക്കെ, ടോർച്ചുണ്ട് എന്റെ അടുത്ത്, നമുക്ക് പോകാം.
1: ഓ, നിങ്ങളങ്ങന്ന് കൊണ്ടുവന്നായിരിക്കും അല്ലേ?
2: ആ ചേട്ടനങ്ങ് പുറത്തായിരുന്നു, ഞാനവിടെ ആയിരുന്നു. ചുമ ഇവിടത്തെ നാടൊന്നും പിടിക്കുന്നില്ല.
1: അതെല്ലാം കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും മോളെ. നിങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ വന്നിയാ, അല്ലെങ്കിൽ ലീവിന് വന്നിയാ?
2: ഇല്ല, ഒരു മാസം, അടുത്ത മാസം പോകും. നമുക്കങ്ങ് പോയാലോ?
1: ഓ എന്നാ ശരി, നമുക്ക് പോകാം. അല്ലെ മക്കളെ,
2: നാടകം ഭയങ്കര ഇഷ്ടാണ്.
1: എണേ, ഒരുക്കി അങ്ങോട്ട് കാണിച്ച ആ കുമാരന്റെ വീടിയൊക്കെ ഒരു പുകയില വാങ്ങട്ടെ. ഇന്നലെ ഒരു പുകയില കൊണ്ട് നിൽക്കുന്നത് ആയിരം വെച്ചൂടെ കയച്ചിട്ട്. ഒക്കെ അങ്ങോട്ട് കാണിക്ക്.
4: നോക്കി നടക്കേ, ഇവിടെ ഒരു കണ്ടുറാണി ഉണ്ട്. നോക്കണേ നാരാണി, ഇതാ എന്റെ കൈവാണെങ്കിൽ പിടിച്ച ഇങ്ങ കാടുന്നോ.
1: എന്നെ കയ്യങ്ങ് പിടിച്ചാട്ടെ.
4: കാടുന്നു
1: എന്റെ അപ്പാ, അടുപൊട്ടി.
2: നീ കൊറേ ദൂരമുണ്ടാ?
3: ഇല്ലപ്പ, അതിന്റെ അടുത്ത് തന്നെയാ. ഇനി ആ പാട്ട് കേൾക്കുന്നില്ലേ, അത് തന്നെയാന്ന്.
2: ഓക്കെ.
1: നമുക്ക് വേഗം നടക്കാം, ഈ പെണ്ണിനി വരുമ്പത്തേക്കുട്ടിയൊന്നും നടന്നിട്ടൊന്നും ശീലവും ഇല്ല. ടോർച്ചെല്ലാം നല്ലോണം അടിച്ചിട്ട് നടന്നോ കേട്ടാ.
3: മോക്കത്ര മോളെ മക്കള്,
2: രണ്ടുപേര്
3: പഠിക്കുന്ന ആ കുട്ടികള്.
2: ആ പഠിക്കുന്നു.
1: എന്റെ പേരെന്തേനും കുട്ടി പറഞ്ഞേ?
2: സുമലത.
1: എന്റെ നാടെടിയാ? ചെറുവാഞ്ചേരിയ. അച്ഛനും അമ്മയും ഇല്ലേ?
2: ആ ഉണ്ട്.
3: എന്നാ പിന്നെ നമുക്ക് വർത്താൻ പറഞ്ഞോണ്ട് അങ്ങ് പോകാം. അല്ലേ നാരാണി?
1: പോകാം അങ്ങ്. പാട്ടും കൂട്ടരം തുടങ്ങി നിൽക്കാനൊന്നും ഇനി സ്ഥലവും ഉണ്ടാവില്ല.
4: നടന്നോ മീനാച്ചി, നടക്ക്.
1: നല്ലോണം ചൂട്ടിയൊന്ന് വീശണേ.
4: ഞാൻ മുമ്പിൽ നടക്കാം, ചൂട്ടാന്റെ വെളിച്ചത്ത് നീങ്ങ നടന്നു.
5: പഴയകാലത്തെ ഓർമ്മകളുമായി അവർ അങ്ങനെ ആ ഓലച്ചൂട്ടത്തിന്റെ വെളിച്ചത്തിൽ നടന്നു നീങ്ങി. അഷിത,
6: സൗമിനി പ്രഭാകരൻ,
7: ശ്രീജ പ്രദീപൻ,
8: ഗീതാ സി.

ഷിബിന പ്രകാശ് എഴുതിയ ഓലച്ചുട്ട് എന്ന കഥയുടെ നാടകാവിഷ്കാരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് സൗമിനി, ഗീത, ശ്രീച, അഷിത, ഷിബിന പ്രകാശ്. സർഗജാലകത്തിൽ അടുത്തതായി നന്ദാത്മജൻ കൊതിയേരി എഴുതിയ കവിത ഉയരെ പറക്കട്ടെ, ആലപിക്കുന്നത് സുവർണ കാങ്ങിലേരി.

അതിലെങ്ങും വാനിലുയർന്നു പറക്കട്ടെ. അമരസ്മരണകൾ നിറയും ഭൂമിയിൽ ത്യാഗസുഗന്ധം വീശും കാറ്റിൽ. അമരസ്മരണകൾ നിറയും ഭൂമിയിൽ ത്യാഗസുഗന്ധം വീശും കാറ്റിൽ സ്നേഹത്തിൻ്റെ ഗീതം പാടും ഭാരതനാട്.

0: നന്ദാത്മജൻ കൊതേരി എഴുതിയ ഉയരെ പറക്കട്ടെ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് സുവർണ കാഞ്ഞിലേരി. സർഗജാലകത്തിൽ ഇനി അജിതൻ ചിറ്റാട്ടുകര എഴുതിയ കഥ കുഴിഞ്ഞുവീണ സ്വപ്നങ്ങൾ, അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: അമ്പലം വഴി പോകുന്ന വണ്ടി എട്ടരക്കുണ്ടെന്ന് വടക്കേല ദേവയാനി പറഞ്ഞപ്പോൾ തിടുക്കത്തിൽ കുളിച്ചൊരുങ്ങി പുറപ്പെടുകയായിരുന്നു. കുടയുടെ കാര്യം അപ്പോൾ ഓർത്തതേയില്ല. ഇടവപ്പാതിയാണ്. എങ്കിലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ ആകെ മൂടിക്കെട്ടിയിരിക്കുന്നു. മഴ പെയ്യുമോ എന്തോ? അമ്മ ആശങ്കയോടെ ആകാശത്താകെ കണ്ണോടിച്ചു. എങ്ങും കലങ്ങിയ മേഘങ്ങളാണ്. നീലമേഘം എവിടെയുമില്ല. കലങ്ങിയ മേഘങ്ങൾ സൂര്യമുഖത്തേക്ക് വരുമ്പോൾ മഴ പൊടിയാൻ സാധ്യതയുണ്ട്. എങ്കിലും ഭഗവാൻ തന്നെ നനയിക്കില്ലെന്ന് കരുതുന്നു. കുന്നു കയറിപ്പോകുന്ന ചെമ്മൺ പാത നേരെ അമ്പലത്തിലേക്കാണ്. തനിക്കൊപ്പം ബസ്സിറങ്ങിയവരൊക്കെ അമ്പലത്തിലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അവർക്കൊപ്പം നടന്നെത്താൻ ഏതായാലും തന്നെ കൊണ്ടാവില്ല. എങ്കിലും നടയടക്കുന്നതിന് മുൻപ് അങ്ങെത്തണം. ധൃതി പിടിച്ചു പോന്നതുകൊണ്ട് ചെരുപ്പിടാനും മറന്നു. വെളുപ്പാൻ കാലമായതുകൊണ്ട് കല്ലുകൾക്കൊക്കെ നല്ല മൂർച്ചയാണ്. നടക്കുമ്പോൾ കല്ലുകുത്തി കാലുകൾ നോവുന്നുണ്ട്. സുമി ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടാകുമോ? അമ്മ ഒരു നിമിഷം സംശയിച്ചു. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അവൾ 6 മണിക്കുള്ള ബസ്സിനല്ലേ അമ്പലത്തിലേക്ക് പുറപ്പെട്ടത്. അവളിപ്പോൾ ഒരുപക്ഷെ അമ്പലത്തിനുള്ളിൽ തൊഴാനായി നിൽക്കുകയാവും. തിരക്കുണ്ടെങ്കിൽ അതിന് സമയം പിടിക്കും. ഇന്ന് മലയാള മാസം 1-ാം തീയതിയോ വിശേഷ ദിവസമോ അല്ലാത്തതുകൊണ്ട് അത്ര തിരക്ക് കാണാൻ വഴിയില്ല. ഇനി ചിലപ്പോൾ ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ അവൾ മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാകുമോ? അമ്മ അങ്ങനെ സംശയിച്ച് തനിക്കെതിരെ പാത ഇറങ്ങി വരുന്ന മുഖങ്ങളിൽ മകളെ തിരഞ്ഞു. ഈയിടെയായി അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമവും അസ്വസ്ഥതയുമാണ്. ഭഗവാനെ, തൻ്റെ കുട്ടി എന്തേ ഇങ്ങനെയായിപ്പോയത്? പാണ്ഡുരോഗിയായ അമ്മയെ അവളും വെറുത്തു തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ അയ്യോ, അതോർക്കാൻ തന്നെ തനിക്ക് ഭയമാണ്. ഇല്ല, അങ്ങനെയൊന്നും അവൾക്ക് മാറാനാവില്ല. എല്ലാം തനിക്ക് വെറുതെ തോന്നുന്നതാവും. കടന്നു പോകുന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ അവൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും കണ്ണുനീരും അത്ര പെട്ടെന്ന് മറക്കാൻ അവൾക്ക് കഴിയുമോ? എന്തോ, എന്നിട്ടും ഉള്ളിലൊരു പടച്ചിൽ, നീറ്റൽ. കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെയൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. എന്നും മകളായിരുന്നു തൻ്റെ ഏക ആശ്വാസം. അവളുടെ കൊഞ്ചൽ മൊഴികൾ, കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, കുറുമ്പുകൾ, തൂവൽ സ്പർശമുള്ള മുത്തങ്ങൾ, വെറുപ്പ് നിറഞ്ഞ നോട്ടങ്ങൾക്കും കുത്തുവാക്കുകൾക്കും മുന്നിൽ തളർന്നു പോകുമ്പോൾ മകളായിരുന്നു വീണു പോവാതിരിക്കാൻ തുണയായത്. മകളായിരുന്നു ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ കണ്ണേറ് തട്ടിയതുപോലെ ആ സ്നേഹമുള്ള മുകുളങ്ങളും കരിഞ്ഞു കരിഞ്ഞ് ഇല്ലാതാവുകയാണോ? വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ടിൽ ഒരു പൊട്ട് കണക്കെ തെളിഞ്ഞു വന്ന വെള്ള നിറമായിരുന്നു തൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചത്. തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. കാലം ചെല്ലുന്തോറും അത് മേലാകെ പടരുകയായിരുന്നു. എന്നിട്ടും സേതുവേട്ടൻ പ്രതീക്ഷ കൈവിട്ടില്ല. പാണ്ഡുരോഗം തുടർച്ചയായ ചികിത്സ കൊണ്ട് മാറുമെന്ന് തന്നെ സേതുവേട്ടൻ വിശ്വസിച്ചു. അദ്ദേഹം തൻ്റെ ചികിത്സയ്ക്കും മരുന്നിനുമായി ധാരാളം പണം ചെലവഴിച്ചു. കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ പലിശക്കാരെ തേടി ചെന്നു. പക്ഷേ ഒരു മരുന്നിനും തൻ്റെ രോഗം മാറ്റാനായില്ല. ഒരു ദൈവത്തിനും തന്നെ രക്ഷിക്കാനായില്ല. തൻ്റെ ചുണ്ടുകൾ പൂർണ്ണമായും വെള്ള നിറമായി. തൻ്റെ കൈകാലുകളിലേക്കും അത് വ്യാപിച്ചു. ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ തന്നെ കണ്ട് അറക്കാനും വെറുക്കാനും തുടങ്ങി. പലരും ഒരു കുഷ്ഠരോഗിയെ കാണും പോലെയാണ് തന്നെ കണ്ടത്. പാണ്ഡുരോഗത്തിൽ നിന്നും ഒരിക്കലും മോചനമില്ലെന്ന തോന്നൽ തന്നെ നിരാശയിൽ

0: ും ദുഃഖത്തിലേക്കും വലിച്ചെറിഞ്ഞു. ജീവിതകാലം മുഴുവൻ ഒരു വൃത്തികെട്ട സത്വത്തെ പോലെ ജീവിക്കുന്നതിലും ഭേദം മരണമാണ് നല്ലതെന്ന് താൻ തീർച്ചപ്പെടുത്തി. പക്ഷേ വിധി തന്നെ അതിനും അനുവദിച്ചില്ല. മേലാകെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്താൻ ഒരുങ്ങുമ്പോഴാണ് മകൾ കൊച്ചരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് ഓടി വന്നത്. അവളുടെ പുറകെ സേതുവേട്ടനും ഉണ്ടായിരുന്നു. മണ്ണെണ്ണയിൽ കുളിച്ചു നിൽക്കുന്ന തന്നെ കണ്ട് സേതുവേട്ടൻ ഞെട്ടുകയും അമ്പരക്കുകയും ചെയ്തു. അദ്ദേഹം സ്വതി എന്ന് വേദനയോടെ വിളിച്ചുകൊണ്ട് തന്നെ മാറോട് ചേർത്ത് വിങ്ങിപ്പൊട്ടി. ആ സംഭവത്തിന് ശേഷം വീട്ടിലാകെ ഒരു മരണവീടിന്റെ മൂകതയായിരുന്നു. പരസ്പരം ആശ്വസിപ്പിക്കാനാവാത്തതിൻ്റെ നിസ്സഹായതയിൽ സേതുവേട്ടനും താനും വെന്തുരുകിയ ദിവസങ്ങളായിരുന്നു അത്. അതിനിടയിലാണ് പലിശക്കാർ സേതുവേട്ടനെ തേടി വരാൻ തുടങ്ങിയത്. തന്നെ ചികിത്സിക്കാനായി എടുത്തുകൂട്ടിയ കടങ്ങൾ പലിശക്കുമീത് പലിശയായി വളർന്നു കഴിഞ്ഞിരുന്നു. കുടം തുറന്നു വിട്ട ഭൂതത്തെ പോലെ സേതുവേട്ടനെ അത് വേട്ടയാടി. ഒടുവിൽ കടം വെട്ടാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ട് സേതുവേട്ടൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ സുമിക്ക് 7 വയസ്സാണ്. കൊച്ചുടുപ്പിട്ട് ഒരു ചിത്രശലഭം പോലെ പാറി നടക്കുന്ന പ്രായം. അവളായിരുന്നു തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. അവളെ പഠിപ്പിക്കണം, വളർത്തി വലുതാക്കി നല്ല നിലയിലെത്തിക്കണം. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തു. അറക്കുന്ന നോട്ടങ്ങളും വെറുപ്പ് നിറഞ്ഞ ഭാവങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് സഹിക്കാൻ ശീലിച്ചു. വെയിലും മഴയും കൊണ്ടു. മകളായിരുന്നു അവൾ, മാത്രമായിരുന്നു തൻ്റെ പ്രാണൻ. അവൾക്ക് തന്നോടും അങ്ങനെ തന്നെയായിരുന്നു. താൻ ചോറ് ഉരുളയാക്കി കൊടുത്താലേ അവൾ കഴിക്കൂ. തന്നോടൊപ്പം മാത്രമേ അവൾ ഉറങ്ങുകയുള്ളൂ. അവളുടെ സ്നേഹാധിക്യം കണ്ട് ഒരിക്കൽ താൻ ചോദിച്ചിട്ടുണ്ട്, മോൾക്ക് അമ്മയോട് വെറുപ്പ് തോന്നുന്നില്ലേ? എന്തിന്? അമ്മയുടെ മേലാകെ വെള്ള പാണ്ടല്ലേ? അത് അമ്മയുടെ കുറ്റമല്ലല്ലോ. എന്നാലും ഒരെന്നാലും ഇല്ല. പാണ്ഡുരോഗിയായാലും അമ്മ എന്നും എനിക്ക് അമ്മ തന്നെയാണ്. രോഗമുണ്ടെന്നതിൻ്റെ പേരിൽ അമ്മയെ അകറ്റി നിർത്താനൊന്നും ഞാൻ തയ്യാറല്ല. ആരൊക്കെ വെറുത്താലും അമ്മയോട് എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കില്ല. മകളുടെ ആ മറുപടി കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. ആനന്ദാശ്രുക്കളോടെയാണ് താനപ്പോൾ അവളുടെ മൂർധാവിൽ ചുംബിച്ചത്. അന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്ന മകളാണ് ഇന്നിപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ കോളേജിൽ നടന്ന രക്ഷാകർത്താക്കളുടെ മീറ്റിങ്ങിൽ അവൾ തനിക്കു പകരം മറ്റൊരു സ്ത്രീയെ അമ്മയുടെ വേഷം കെട്ടിച്ച് കൊണ്ടുപോകുമായിരുന്നു. ദേവയാനിയുടെ മകൾ രേവതിയാണ് തന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞത്. തനിക്കത് ആദ്യം വിശ്വസിക്കാനായില്ല. എന്നാൽ അവൾ തറപ്പിച്ചു പറഞ്ഞപ്പോൾ അതിൽ സത്യമുണ്ടെന്ന് തോന്നി. രേവതി ആ മീറ്റിങ്ങിൽ അവളുടെ അച്ഛനെയാണ് പങ്കെടുപ്പിച്ചത്. തൻ്റെ മകളോ ഒരു നാടക നടിയെ വാടക കെടുത്തു. മകളോട് അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല, രേവതി പറഞ്ഞത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്താനായി ചോദിച്ചു പോയതാണ്. അതിനവൾ പറഞ്ഞ മറുപടി കേട്ട് താൻ ഉരുക്കിപ്പോയി. അമ്മയുടെ പാണ്ഡുരോഗം വന്ന ശരീരം മറ്റുള്ളവരെ കാണിച്ച് അവർക്കെന്തിനു വെറുപ്പുണ്ടാക്കണം? മാത്രമല്ല, അമ്മയ്ക്ക് വെള്ളപ്പാണ്ടും വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ചെല്ലാനും മടിയാണല്ലോ. മകളുടെ വാക്കുകൾ അസ്ത്രങ്ങൾ പോലെയാണ് ഹൃദയത്തിൽ വന്ന് തറച്ചത്. എങ്കിലും അവൾ പറഞ്ഞതിനിൽ കാര്യമില്ലേ എന്ന് പിന്നീട് ചിന്തിച്ചപ്പോൾ സംശയിച്ചുപോയി. താനങ്ങനെ പൊതുചടങ്ങുകളിലൊന്നും പങ്കെടുക്കാറില്ലായിരുന്നു. പാണ്ടുള്ള ശരീരവുമായി ചെല്ലുമ്പോഴുള്ള ചിലരുടെ നോട്ടങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലെയുള്ള അവരുടെ കണ്ണുകളെ നേരിടാനുള്ള ത്രാണി തനിക്ക് പണ്ടേയില്ലായിരുന്നല്ലോ. എങ്കിലും മകൾക്കതിനെക്കുറിച്ച് തന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. ആര് കണ്ടാലും അറച്ചുപോകുന്ന പാണ്ഡുരോഗിയായ അമ്മയെ കോളേജിൽ പ്രദർശിപ്പിക്കാൻ പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും മനപ്രയാസം കാണും. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും അവൾക്കെല്ലാം തന്നോടൊന്ന് പറയാമായിരുന്നു എന്ന വിഷമം ബാക്കിയായി. ഇപ്പോൾ എല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ പാകപ്പിഴകൾ തോന്നുന്നു. രാവിലെ സുമി അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് കുളിച്ചൊരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് തനിക്കും അമ്പലത്തിൽ പോകണമെന്ന് തോന്നിയത്. മോളെ, ഇന്ന് ഞാനും ഉണ്ട് അമ്പലത്തിലേക്ക്, താൻ പറഞ്ഞു. എന്നാൽ അത് കേൾക്കാത്തതുപോലെയായിരുന്നു അവളുടെ ഭാവം. താൻ വീണ്ടും അത് പറഞ്ഞപ്പോൾ അവൾ തെല്ല് നീരസത്തോടെ തിരിഞ്ഞു നിന്നു. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് അമ്പലത്തിൽ വരുന്നുണ്ട്. അവരമ്മയെ കാണുന്നത് അമ്മക്കിഷ്ടമല്ലോ. അതുകൊണ്ട് പിന്നീടൊരിക്കൽ ഞാൻ അമ്മയെ കൊണ്ടുപോകാം, അവൾ പറഞ്ഞു. അവരെന്നെ കാണുന്നത് കൊണ്ട് എനിക്കിപ്പോൾ പ്രയാസമില്ല. മകളോടൊപ്പം അമ്പലത്തിൽ പോകാനുള്ള കൊതി കൊണ്ട് താൻ പറഞ്ഞു. അത് വേണ്ടമ്മേ, ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ ഒരു പാണ്ഡുരോഗിയാണെന്ന് അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് കേട്ടപ്പോൾ ഉള്ളിലൊരു മുള്ളു കോറി, മനസ്സ് പടഞ്ഞു. തൻ്റെ മകൾക്കും താനൊരു നികൃഷ്ട ജീവിയായി മാറുകയാണോ? ഓർത്തപ്പോൾ കണ്ണുകളിൽ അശ്രുകണങ്ങൾ പൊടിഞ്ഞു. മോൾക്കും അമ്മയെ കാണുന്നത് വെറുപ്പായി തുടങ്ങിയല്ലേ? അത്രയേ പറയാനായുള്ളൂ. അപ്പോഴേക്കും ഗദ്ഗദം വന്ന് തൊണ്ടയിൽ വിലങ്ങി, കണ്ണുകൾ അണപൊട്ടിയൊഴുകി. അപ്പോഴേക്കും അവൾ തെറ്റു മനസ്സിലാക്കുമെന്നും തൻ്റെ അടുത്ത് വന്ന് ക്ഷമാപണത്തോടെ അമ്മ കരയരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നും കരുതി. തുടർന്ന് തന്നെയും കൂടെ കൂട്ടുമെന്നും പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. എന്തു പറഞ്ഞാലുമുണ്ട് ഒരു കള്ളക്കരച്ചിൽ. ഇനിയെങ്കിലും അമ്മ ഈ പരിപാടി നിർത്തണം, മകൾ കവിളുകൾ വീർപ്പിച്ച് കടുത്ത സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ട് ഞെട്ടിപ്പോയി. തൻ്റെ മകൾ തന്നെയാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് വിശ്വസിക്കാനാവാതെ താൻ തളർന്നുപോയി. അവൾ പിന്നെ അവിടെ നിന്നില്ല. വേഗം വേഷം മാറി, യാത്ര പോലും പറയാതെ. അതുകൂടിയായപ്പോൾ ആകെ തകർന്നുപോയ താൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. ഒടുവിൽ എല്ലാ സങ്കടങ്ങളും ഭഗവാനോട് നേരിട്ട് പറയാനാണ് മകൾക്ക് പുറകെ താനും അമ്പലത്തിലേക്ക് തിരിച്ചത്. ആ യാത്ര ഇപ്പോൾ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. കുന്നിറങ്ങി വരുന്ന കാറ്റിനിപ്പോൾ ചന്ദനത്തിൻ്റെ ഗന്ധമാണ്. പൂജാമണിയുടെ അലയോലികളും കേൾക്കാനുണ്ട്. ഭഗവാനെ, അമ്മ ഒരു നിമിഷം നിന്ന് നെഞ്ചത്ത് കൈവച്ച് ധ്യാനനിമീലിതയായി. വീണ്ടും നടക്കാൻ തുടങ്ങവേ പെട്ടെന്നാണ് തൊഴുതു മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ സുമിയെ കണ്ടത്. അവളുടെ കൂടെ തനിക്ക് അപരിചിതനായ ഒരു ചെറുപ്പക്കാരനുമുണ്ട്. മകൾ അവനെ തൊട്ടുരുമിയാണ് നടക്കുന്നത്. സുമുഖനും സുന്ദരനുമായ അവൻ ആരാണാവോ? അവളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും അമ്മയ്ക്ക് അതത്ര പന്തിയായി തോന്നിയില്ല. ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നടക്കുന്നത് ആളുകൾ കാണുമെന്നുള്ള ഒരു വിചാരമെങ്കിലും അവൾക്ക് വേണ്ടേ? അമ്മ അതോർത്ത് തെല്ല അസ്വസ്ഥയായി. അപ്പോഴേക്കും മകളും അവനും തൊട്ടടുത്തെത്തിയിരുന്നു. ഒരു നിമിഷം അമ്മയുടെയും മകളുടെയും കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി. മകൾക്ക് പെട്ടെന്ന് ചെറിയൊരു ഞെട്ടലുണ്ടായി, ഒപ്പം പരിഭ്രമവും. അമ്മയ്ക്ക് ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയണമെന്ന് തോന്നി. അവളുമായി അല്പം പിണക്കത്തിലാണെങ്കിലും അവൻ ആരാണെന്നറിയാനുള്ള അവകാശം ഒരമ്മയായ തനിക്കുണ്ടല്ലോ. മോളെ, തന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്ന സുമിയെ നോക്കി അമ്മ വിളിച്ചു. അവളത് കേട്ടില്ലെന്ന മട്ടിൽ നടക്കവേ അമ്മ തെല്ലുറക്കെ വീണ്ടും അവളെ വിളിച്ചു. ആ വിളി ചെറുപ്പക്കാരനും കേട്ടെന്ന് മനസ്സിലായപ്പോൾ സുമിക്ക് നിൽക്കാതെ നിവൃത്തിയില്ലെന്നായി. അവളുടെ മുഖം പക്ഷേ വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അമ്മ മകളെ രൂക്ഷമായെന്ന് നോക്കി. ചെറുപ്പക്കാരൻ്റെ നോട്ടം അപ്പോൾ അമ്മയുടെ ശരീരത്തിലെ വെള്ളപ്പാണ്ടുകളിൽ ഓടി നടക്കുകയായിരുന്നു. ഒരുതരം അറപ്പ് അവൻ്റെ കണ്ണുകളിൽ ഊറിക്കൂടുന്നത് അമ്മ ഒട്ടൊരു വിഷമത്തോടെ കണ്ടു. ഇതാരാ സുമി? ചെറുപ്പക്കാരൻ ചോദിച്ചു. അവൾ അതിന് എന്തു മറുപടി പറയണമെന്നറിയാതെ കുറച്ചു നേരം പതറി നിന്നു. അന്നേരം ചെറുപ്പക്കാരൻ ചോദ്യം ആവർത്തിച്ചു. ഇതാരാണ്? സുമി അറിയുമോ? ഇത് അവളൊരു നിമിഷം നിന്ന് പരിങ്ങി. പിന്നെ എന്തോ പെട്ടെന്ന് മനസ്സിലുറപ്പിച്ച് നാടകീയമായ ഭാവത്തിൽ പറഞ്ഞു, ഇവര് എൻ്റെ വീടിനടുത്തുള്ളതാണ്. അമ്മ അത് കേട്ട് ഇടിവെട്ടേറ്റതുപോലെയായി. അവളുടെ വാക്കുകൾ ലാവാപ്രവാഹമായി അവരെ ചുട്ടു പൊള്ളിച്ചു. അവർ പൊട്ടിക്കരഞ്ഞുപോയി. സുമി ഒരു നിമിഷം കുറ്റബോധത്താൽ എന്നോണം തലകുനിച്ചു. എങ്കിലും അവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെടാനായി അവൾ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചു വിളിച്ചുകൊണ്ട് തിടുക്കത്തിൽ പറഞ്ഞു, വരൂ നമുക്ക് പോകാം അരുൺ. അരുൺ പക്ഷേ ആകെ അമ്പരന്നുപോയി. പെട്ടെന്നുള്ള അമ്മയുടെ കരച്ചിൽ അവനിൽ ചോദ്യചിഹ്നങ്ങളായി മാറി. ആ സ്ത്രീ എന്തിനാണ് പൊട്ടിക്കരഞ്ഞതെന്നറിയാനായി പിന്നെ അവൻ്റെ ശ്രമം. ആ സ്ത്രീ എന്തിനാണ് കരഞ്ഞത്? അവൻ സുമിയെ നോക്കി ചോദിച്ചു. അവൾ അതിന് മറുപടി പറയാനായി ആദ്യം ഒന്ന് പ്രയാസപ്പെട്ടു, പിന്നെ നിസ്സാരഭാവത്തിലെന്നോണം പറഞ്ഞു, ഓ അതിന് വട്ടാണ്. അങ്ങനെയാണോ? ചെറുപ്പക്കാരൻ ചിരിച്ചു. അവൾക്കും അപ്പോൾ ഒപ്പം ചിരിക്കാതിരിക്കാനായില്ല. അമ്മയ്ക്ക് തലകറങ്ങുന്നതുപോലെ തോന്നി. എങ്കിലും അതിനിടയിലും അവളൊന്ന് തിരിഞ്ഞു നോക്കണേ എന്നവർ പ്രാർത്ഥിച്ചു. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ ചെറുപ്പക്കാരനൊപ്പം നടന്നകലുകയായിരുന്നു. അമ്മയ്ക്ക് അത് കണ്ട് സങ്കടം സഹിക്കാനായില്ല. തൻ്റെ ജീവിതം മരുഭൂമിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് അവർക്ക് തോന്നി. പാണ്ഡുരോഗിയായ തന്നെ എല്ലാവരും വെറുക്കുന്നു. എല്ലാവരും മറപ്പോടെയാണ് തന്നെ കാണുന്നത്. എങ്കിലും താൻ ജീവന് തുല്യം സ്നേഹിച്ച മകളും തന്നെ കൈവിടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ലേ? ഭഗവാനെ, ഇനിയും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അമ്മയുടെ കണ്ണുകൾ പുഴകളായി. അന്നേരം അമ്പലത്തിൽ നിന്നും ശംഖുവിളി ഉയർന്നു. അമ്മ അമ്പലനടയിൽ കുഴഞ്ഞു വീണു. ആളുകൾ ഓടിക്കൂടവെ അമ്പലത്തിൻ്റെ ഗോപുരം മുകളിൽ ഇരുന്നിരുന്ന ഒരു ബലിക്കാക്ക ആകാശത്തിനു നേരെ പറന്നുയർന്നു.
1: അജിതൻ ചിറ്റാട്ടുകര എഴുതിയ കൊഴിഞ്ഞുവീണ സ്വപ്നങ്ങൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: പാരാകെ പഴമകളോറ്റും പാണങ്ങളുടെ നീക്കം.
1: പ്രിയ ശ്രോതാക്കളെ, നാട്ടിലെ പാട്ട് ഇനി മുതൽ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9:15. മറക്കാതെ കേൾക്കുക നാട്ടിലെ പാട്ട്.
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയിൽ നിന്നും വാർത്തകൾ ലഭ്യമല്ലാത്തതിനാൽ പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അറിയിപ്പിന് ശേഷം 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 പാട്ടും പൊരുളും. 5:45 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ധന്യ ടീച്ചറുമായുള്ള അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മണിക്ക് ആഴ്ചവൃത്താന്തം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 9 മണിക്ക് ചാരുകസേര, മഹാഭാരതത്തിലെ അമ്മ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ഇനി നാട്ടുവിശേഷം. കണ്ണൂർ വനിതാ ITIയിൽ മറ്റന്നാൾ രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടക്കും. പയ്യാവൂർ വെമ്പുവയിലെ അഗതി സംരക്ഷണ കേന്ദ്രമായ തെരേസ ഭവനിൽ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷം ഈ മാസം 9-ാം തീയതി നടക്കും. തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 8-ാം തീയതി രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കുഞ്ഞിമംഗലം തൃപ്പാണിക്കര ശിവക്ഷേത്രത്തിലെ പുത്തരി ഈ മാസം 8-ാം തീയതി നടക്കും. എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2005 മുതൽ 2019 വരെ +2 ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം നാളെ രാവിലെ 10:30 ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചേരും. കേരള പോസ്റ്റൽ സർക്കിൾ നോർത്തേൺ റീജിയന്റെ ടാക് അദാലത്ത് ഈ മാസം 9-ാം തീയതി പകൽ 11 മണിക്ക് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ നടക്കാവ് ഓഫീസിൽ നടക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് വിരമിച്ചവരുടെ സംഗമം ബാങ്കിന്റെ സ്ഥാപക ദിനമായ ഈ മാസം 12-ാം തീയതി രാവിലെ 10 മണിക്ക് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബ്രോഡ്ബീൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണവം മഹല്ല മുസ്ലിം ജമാഅത്ത് അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഫുറൂസ് ഇന്ന് മുതൽ 9-ാം തീയതി വരെ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ പ്രിയരാഗത്തിലേക്ക് സ്വാഗതം. പ്രിയരാഗത്തിൽ ആദ്യം 2021 പുറത്തിറങ്ങിയ എല്ലാം ശരിയാകും എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. BK ഹരിനാരായണന്റേതാണ് വരികൾ. സംഗീതം ഔസേപ്പച്ചൻ, ആസിഫ് അലി, സിദ്ദിഖ്, രജിഷ വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ.

0: റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400-7229-000-18.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞാ?
1: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, അന്നാബെൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 2021 പുറത്തിറങ്ങിയ സാറാസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ഗൗരി ലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജോപോൾ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
3: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111933600. സി എം വിസ്താര,
4: സിഎം വിസ്താര നെല്ലൂന്നി.
5: പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം. 2023 പുറത്തിറങ്ങാത്ത ഒരു ചിത്രമായിരുന്നു കാറൽ മാർക്സ് ഭക്തനായിരുന്നു. പുതുമുഖ നായികാ നായകന്മാരെ അണിനിരത്തി വിപിൻ എൻ വേലായുധനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ജ്യോതിഷ്ടി കാശി ഗാനരചന നിർവഹിച്ച് മണികണ്ഠൻ അയ്യപ്പ സംഗീതം പകർന്ന് സൂരജ് സന്തോഷ് പാടിയ ഗാനം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: ഇനി കേൾക്കാം വരയൻ എന്ന ചിത്രത്തിലെ ഗാനം. ജിജോ ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിജു വിൽസൺ, ലിയോണ ലിഷോയ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ വിജയരാഘവൻ, മണിയംപിള്ള രാജു, ആദ്യനാട് ശശി, ജോയി മാത്യു, ബിന്ദു പണിക്കർ എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിനു വേണ്ടി സനാ മൊയ്തൂട്ടി പാടിയ ഗാനം ഇനി കേൾക്കാം. BK ഹരിനാരായണന്റെ വരികൾക്ക് പ്രകാശ് അലക്സാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആ നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9422
3: പുറത്തിറങ്ങിയ കൊച്ചാൾ എന്ന ചിത്രത്തിനു വേണ്ടി പ്രദീപ് കുമാർ, നിത്യ മാമൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മ എഴുതിയ വരികൾക്ക് പി എസ് ജയഹരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കൃഷ്ണശങ്കർ, മുരളി ഗോപി, വിജയരാഘവൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേൾക്കാം. ഇല്ലാ മഴച്ചാറ്റിൻ കുളിർ ചൂടാറുണ്ടേ ഉള്ളം.
4: ഇറങ്ങടാ, കേറടാ.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: SK Doors, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരാഗത്തിൽ ഇനി കേൾക്കാം ടിറ്റോ പി തങ്കച്ചന്റെ ഗാനരചനയിൽ ജോയൽ ജോൺസ് സംഗീതം പകർന്ന് വിധു പ്രതാപും മൃദുല വാര്യരും പാടിയ ഗാനം. ചിത്രം അനുരാഗം. 2023 ഷഹാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഷീല, ഗൗരിജി കിഷൻ, ദേവയാനി, ലേനാകുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. പ്രിയരാഗത്തിൽ ഇനി കേൾക്കാം 2022 പുറത്തിറങ്ങിയ വിശുദ്ധ മെജോ എന്ന ചിത്രത്തിലെ ഗാനം. കിരൺ ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മാത്യു തോമസ്, ഡിനോയ് പൗലോസ്, ലിജോ മോൾ ജോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സുഹൈൽ കോയയാണ്. സംഗീതം ജസ്റ്റിൻ വർഗീസ്. കേൾക്കാം ഈ ചിത്രത്തിനു വേണ്ടി അദീഫ് മുഹമ്മദ് പാടിയ ഗാനം.

0: പറഞ്ഞ പണിയൊന്നുമില്ല.
1: എപ്പോഴും
0: ഇവിടെ കയറി ഇറങ്ങിയടക്കണോട് ചോദിച്ചതാ.
2: നിക്കടാ,
3: ഇതിനെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. നീയാണല്ലോ ഇപ്പൊ ജീനയുടെ കൂടെ സ്ഥിരം നടക്കുന്നവൻ. എന്താണ് നിന്റെ പേര്? ഇനി മേല നിന്നെ അവളുടെ കൂടെ കണ്ട, നിന്റെ വീട്ടിൽ കയറി
2: പാരിസരത്തോലും കണ്ടോരുന്ന്. കരഞ്ഞവൻ

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: ഇനി കേൾക്കാം. 2022 കെ ആർ പ്രവീണിന്റെ സംവിധാനത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സുരഭി ലക്ഷ്മി, വിഷ്ണു ഗോവിന്ദൻ, വിനോദ് തോമസ്, സാഗർ സൂര്യ, അതിഥി രവി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമയായിരുന്നു കുറി. ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, വിനോദ് തോമസ് സംഗീതം പകർന്ന് നജീം അർഷാദ് പാടിയ ഗാനം പ്രിയരാഗത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
5: പ്രിയ രാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം. ഇനി കേൾക്കാം KS ഹരിശങ്കർ പാടിയ ഗാനം. മനു മഞ്ജിത്തിന്റെ ഗാനരചനയിൽ ഉണ്ണി ഇളയരാജയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം കുറുക്കൻ. 2023 ജയലാൽ ദിവാകരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ഷൈൻ ടോം ചാക്കോ, മാളവിക മേനോൻ, ശ്രീനിവാസൻ, സുധീർ കരമന, അൻസിബ തുടങ്ങി നിരവധി അഭിനേതാക്കളാണ് കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ഇതിലെ ശുഭവിഭാതമായി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം പ്രിയരാഗത്തിലൂടെ.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: പ്രിയരാഗത്തിൽ ഇനി ലാൽ ജോസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. 2022 കബീർ പുഴമ്പുറത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഷാരിഖ്, ആൻ ആൻഡ്രിയ, ഭഗത് മാനുവൽ, ശശി കലിംഗ, ദേവി അജിത്, സാലു കൂറ്റനാട് എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. ജോ പോളിന്റെ ഗാനരചനയിൽ ബിനീഷ് മണിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അന്ന ബേബി, ഹരിത ബാലകൃഷ്ണൻ, രാധിക, സിദ് ശ്രീറാം, വിജയ് യേശുദാസ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിൽ സിദ് ശ്രീറാം, രാധിക, അന്ന ബേബി, ഹരിത ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് പാടിയ സുന്ദരി പെണ്ണെ

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക

0: ശോധന കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: പ്രിയ ശ്രോതാക്കളെ, നാട്ടിലെ പാട്ട് ഇനി മുതൽ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9:15. മറക്കാതെ കേൾക്കുക നാട്ടിലെ പാട്ട്. 2022 പുറത്തിറങ്ങിയ സിദ്ധി എന്ന ചിത്രത്തിനു വേണ്ടി മധുശ്രീ നാരായണൻ പാടിയ ഗാനം കേൾക്കാം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് രമേഷ് നാരായണനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. പയസ് രാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ IM വിജയൻ, അജി ജോൺ, രാജേഷ് ശർമ്മ, അക്ഷയ് ഉദയകുമാർ, ഹരിത ഹരിദാസ്, വേണു നെരിയാപുരം തുടങ്ങി നിരവധി പുതുമുഖ അഭിനേതാക്കളാണ് അണിനിരന്നിരിക്കുന്നത്. ഇതിലെ 1 മാത്രനിൻ എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം പ്രിയരാഗത്തിലൂടെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ മലബാർ പ്രിയരാഗം.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
2: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900180.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ല നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചേകവർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: എല്ലാവർക്കും നമസ്കാരം.
2: നമസ്കാരം.
1: 70s രണ്ടാം പകുതിയിൽ മലയാള ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായി തീർന്ന നടനാണ് എം ജി സോമൻ. ആദ്യകാലത്ത് ചെറിയ റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട സോമൻ വളരെ പെട്ടെന്ന് തന്നെ സഹനടനായും വില്ലനായും നായകനായുമൊക്കെ മലയാള സിനിമയിൽ ദീർഘകാലം തിളങ്ങി നിന്നു. പിന്നീട് 90s ക്യാരക്ടർ റോളുകളിലേക്കും അതുകഴിഞ്ഞ് വീണ്ടും വില്ലൻ വേഷങ്ങളിലേക്കുമൊക്കെ തിരിച്ചുപോയി. 1977 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ പഞ്ചാമൃതം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ സോമൻ സഹനടനായിരുന്നു. എസ് എൽ പുരം സദാനന്ദൻ തിരക്കഥാ സംഭാഷണം രചിച്ച ആ ചിത്രത്തിൻ്റെ കഥ അതിൻ്റെ സംവിധായകനായ ജെ ശശികുമാറിൻ്റേത് തന്നെയായിരുന്നു. ഇ കെ ത്യാഗരാജൻ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് നല്ലൊരു റേറ്റിംഗ് കിട്ടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ശ്രീകുമാരൻ തമ്പിയും ദേവരാജനും ചേർന്നൊരുക്കിയ മികച്ച ഗാനങ്ങളാണ്. ഇതിൽ വിധുബാലയും പ്രേംനസീറുമാണ് നായികാ നായകന്മാരെങ്കിലും ചിത്രത്തിലെ ഏറ്റവും മികച്ച ഗാനമെന്ന് പറയാവുന്ന ഒരു യേശുദാസ് പി സുശീല ഡ്യുവറ്റ് സഹനടനായ സോമനും ജയഭാരതിക്കും വേണ്ടി പാടിയതാണ്.

0: എന്നാൽ ഏതാനും ചില മാസങ്ങൾക്ക് ശേഷം ഹരി പോത്തൻ നിർമ്മിച്ച ഇതാ ഇവിടെ വരെ എന്ന കളർ ചിത്രത്തിലെ മുഖ്യ നടൻ സോമനായിരുന്നു. പത്മരാജൻ്റെ കെട്ടുറപ്പുള്ള കഥയും തിരക്കഥയും ഐ വി ശശിയുടെ സംവിധാനവും കൂടിയായപ്പോൾ ഇതാ ഇവിടെ വരെ ഒരു വൻ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറി. യൂസഫ് അലി കേച്ചേരിയുടെ അവിസ്മരണീയ രചനകൾക്ക് ഇവിടെയും സംഗീതം പകർന്നത് ദേവരാജൻ തന്നെ. വാസു എന്ന കെ പി ഉമറിൻ്റെയും കമലാക്ഷി എന്ന കവിയൂർ പൊന്നമ്മയുടെയും മകനാണ് വിശ്വനാഥൻ എന്ന സോമൻ. എന്നാൽ വിശ്വനാഥൻ്റെ കുട്ടിക്കാലത്ത് തന്നെ താറാവ് പൈലി എന്ന മധു അവൻ്റെ അച്ഛൻ വാസുവിനെയും അമ്മ കമലാക്ഷിയെയും കൊലപ്പെടുത്തുന്നു. അതിന് സാക്ഷ്യം വഹിക്കുന്ന വിശ്വനാഥൻ അപ്പോൾ തന്നെ നാടുവിട്ടുപോകുന്നു. അവൻ വളർന്ന് ഒരു ചിത്രകാരനായി മാറിയ ശേഷം പൈലിയോട് പ്രതികാരം ചെയ്യാനായി കുട്ടനാട്ടിലേക്ക് തിരിച്ചു വരുന്നു. പൈലിയെയും മകളെയും നശിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നതിനിടയിലും വിശ്വനാഥൻ ശിവരാമൻ നായർ എന്ന ശങ്കരാടിയുടെ മകൾ സുശീല എന്ന വിധുബാലയെ പ്രണയിക്കുന്നുമുണ്ട്. സോമന് വേണ്ടി യേശുദാസ് ആലപിക്കുന്ന വശ്യസുന്ദരമായൊരു ഗാനം.
1: വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി, കവിതയോ കവിയുമിന്ദ്രജാലമോ കറുത്ത കണ്ണിൽ.

1980 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചന്ദ്രബിംബം എന്ന ചിത്രത്തിൽ സോമൻ മധ്യവയസ്കനായ രാജശേഖരൻ നായരുടെ വേഷമാണ് ചെയ്യുന്നത്. കഥാകൃത്ത് രവി വിലങ്ങൻ തന്നെയാണ് ഗാനരചയിതാവും. സംഭാഷണം രചിച്ചത് വിജയൻ കരോടാണ്. രതിദേവി എന്ന ജയഭാരതിയാണ് രാജശേഖരൻ നായരുടെ ഭാര്യ. അവരുടെ മകൾ മിനി എന്ന വനിതാ കൃഷ്ണചന്ദ്രൻ്റെ ദുർമാർഗിയായ ഭർത്താവ്

ഗോപി എന്ന പ്രതാപ്പോത്തനാണ്. ഗോപിയുടെ ഉപദ്രവം സഹിക്കവയ്യാതെ രതീദേവി തന്നെ അയാളെ വെടിവെച്ചു കൊല്ലുന്നു. അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കൊന്നും ആർക്കും പരിഹാരം നിർദ്ദേശിക്കാനില്ലാത്തതുപോലെ സിനിമയുടെ ഒടുക്കം വരെ കഥ ഇഴഞ്ഞു നീങ്ങുകയാണ്. എങ്കിലും ഈ ചിത്രത്തിൻ്റെ മേന്മയായി അവകാശപ്പെടാവുന്ന ചുരുക്കം ചില ഘടകങ്ങളിലൊന്ന് ശങ്കർ ഗണേഷ് ഈണമിട്ട കുറച്ച് ഗാനങ്ങളാണ്. രാജശേഖരൻ നായരുടെയും രതീദേവിയുടെയും യൗവനദശയിൽ അവർ കമിതാക്കളായി പ്രത്യക്ഷപ്പെടുന്ന ഒരു ഫ്ലാഷ്ബാക്ക് രംഗത്തിന് വേണ്ടി യേശുദാസ് ആലപിക്കുന്ന ഗാനം മികവുറ്റതാണ്.

ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഏവർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. ഒരു നല്ല അധ്യാപകൻ പകർന്നു നൽകുന്നത് പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല, ജീവിതത്തെ പോസിറ്റീവായി കാണാനുള്ള കാഴ്ചപ്പാട് കൂടിയാണ്. ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന ഓരോ പാഠത്തിനുമപ്പുറം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന വഴികാട്ടി കൂടിയാണ് ഓരോ അധ്യാപകനും. ഈ അധ്യാപക ദിനത്തിൽ ഒരു അധ്യാപികയുടെ അധ്യാപന ജീവിതത്തിലെ ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കും നമുക്കൊരു യാത്ര പോകാം. കേരള സാംസ്കാരിക വകുപ്പും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രവും സംയുക്തമായി നൽകുന്ന ഈ വർഷത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡിനർഹയായ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപിക ശ്രീമതി ധന്യ ടീച്ചർ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: എന്നെ ടീച്ചർ ഒരു ബഹുമതിയായിട്ടാണ് വിളിക്കുന്നത്, ഒരു വലിയ പുരസ്കാരം. അധ്യാപന ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പകരുന്നൊരു ബഹുമതിയാണ് പുരസ്കാരമാണ്. അധ്യാപക പുരസ്കാരത്തിന് റേഡിയോ മലബാറിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് ടീച്ചറൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമുക്ക് സംസാരം തുടങ്ങാം.
1: എൻ്റെ പേര് ധന്യ. എൻ്റെ വീട് മട്ടന്നൂരാണ്, കല്ലൂർ അമ്പലത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപികയായി വർക്ക് ചെയ്യുന്നു.
0: പുരസ്കാരത്തിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞോളൂ.
1: ഇത് കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ, ശ്രീനാരായണ പഠന കേന്ദ്രം എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സെലക്ട് ചെയ്തതാണ്. അവരുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അവാർഡാണിത്.
0: സംസ്ഥാന തലത്തിലുള്ള അവാർഡാണല്ലേ?
1: സംസ്ഥാന തലത്തിലുള്ള
0: അധ്യാപക പുരസ്കാരങ്ങൾ, സംസ്ഥാന പുരസ്കാരങ്ങൾ, ദേശീയ പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മറ്റൊരു തരത്തിലുള്ള സംസ്ഥാന പുരസ്കാരമാണ്. ഗണിതശാസ്ത്ര അധ്യാപികയാണെന്ന് പറഞ്ഞു അല്ലേ? ഒരുപക്ഷെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതും ഏറെ ഇഷ്ടപ്പെടാത്തതുമായ ഒരു വിഷയമാണ് ഗണിതം. ടീച്ചർ എങ്ങനെയാണ് കണക്കിൽ കുട്ടികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ?
1: കുട്ടികളെ പറയുമ്പോഴെപ്പോഴും അറിയാം, ഗണിതം എന്ന് പറയുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്.
0: അതെ,
1: ചിലപ്പോഴവർക്കുണ്ടാവുന്ന ചെറിയ ക്ലാസ്സിൽ ഉണ്ടാവുന്ന ഒരു ഭയമായിരിക്കാം അവർക്ക് മുന്നോട്ട് വരുമ്പോഴുള്ള ആ ഗണിതത്തോടുള്ള ഒരു പേടി. ശരിക്കും അത് ഭയക്കാനുള്ള ഒരു കാരണമൊന്നും അല്ല, ദൈനംദിന ജീവിതത്തോട് അടുപ്പിച്ച് അതെ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അത് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. അത് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അതിനോടൊരു ഇഷ്ടം കൂടി വരികയാണ്
0: ചെയ്യുന്നത്. ശരിക്കും
1: ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു നല്ലൊരു സബ്ജക്റ്റ് അല്ലെ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗണിതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: ഏത് വർഷമാണ് സർവീസിൽ കയറുന്നത്? ഇതിനു മുമ്പ് മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ പഠിപ്പിച്ചു?
1: ഞാൻ 2006 ബി എഡ് ഒക്കെ കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഗസ്റ്റ് അധ്യാപികയായി പടിയൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു ഒരു വർഷം. 2007 ശ്രീശങ്കര വിദ്യാപീഠത്തിൽ സീനിയർ സെക്കൻഡറി അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നു തൊട്ട് അവിടെ

0: ആയിരുന്നു. 2015 വരെ ഞാൻ ശങ്കര വിദ്യാപീഠത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2015 ബാച്ച് വന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നത്. ഇപ്പൊ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു.
1: ഒരു 20 വർഷമായി അധ്യാപനത്തിലുണ്ടല്ലോ.
0: അതെ അതെ.
1: അണ്ണയുടെതും എയ്ഡനും ഒക്കെ പല സ്ഥലങ്ങളിൽ ഗസ്റ്റ് ആയിട്ടും പെർമനന്റ് ആയിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്.
0: അതെ അതെ.
1: എന്താണ് അധ്യാപനത്തോട് വലിയ താല്പര്യം ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ള രീതിയിലാണോ അധ്യാപനത്തെ കാണുന്നത്?
0: തൊഴിൽ എന്ന രീതിയിലല്ല. എനിക്ക് ചെറിയതാകുമ്പോഴേ ഒരു അധ്യാപികയാവുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം കൂടിയായിരുന്നു. നമ്മുടെ പല സാഹചര്യങ്ങളിലും അത് നടക്കുമോ എന്നുള്ളതൊക്കെ ഒരു
1: ആശങ്കയുണ്ടെങ്കിലും
0: അത് ദൈവാനുഗ്രഹം പോലെ അതിപ്പോഴും സാധിച്ചു.
1: നമ്മള് ചെമ്പിലോട് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിദ്യാലയമാണ്, ഒരുപാട് അധ്യാപകരൊക്കെ ഉണ്ട്. ടീച്ചർ നേരത്തെ പ്രവർത്തിച്ച ശ്രീശങ്കര വിദ്യാപീഠമാണെങ്കിലും ഒക്കെ ഒരുപാട് അധ്യാപകരും ഒരുപാട് വിദ്യാർത്ഥികളുമുള്ള വിദ്യാലയങ്ങളാണ്. ടീച്ചറുടെ ഒരു സ്പേസ് ഇത്ര സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ്, നിങ്ങൾ എന്ത് വ്യത്യസ്തതയാണ് നിങ്ങളുടെ അധ്യാപനത്തിലൊക്കെ ഉണ്ടായിരുന്നത്?
0: രണ്ടും രണ്ട് സിലബസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് CBSE സിലബസും അതുപോലെ സ്റ്റേറ്റ് സിലബസും. നമുക്കറിയാം CBSE സിലബസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കാഠിന്യം, സിലബസ് സെയിം ആണെങ്കിലും അവരുടെ ആ ഒരു പാറ്റേൺ, എക്സാം പാറ്റേൺ ആയാലും അതുപോലെ പഠനത്തിന്റെ രീതികളായാലും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടെ കണ്ടന്റ് ബേസ്ഡ് കൂടുതലായിട്ട് പഠിക്കുന്നത് CBSEയിലാണ് എന്ന് വിചാരിച്ച് മറ്റുള്ളത് കണ്ടന്റ് ഇല്ലാന്നല്ല, എങ്കിലും താരതമ്യേന കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളത് സ്റ്റേറ്റ് സിലബസ് ആണ്. ഇപ്പോഴ് കുറച്ചുകൂടെ ഈ ഒരു 2-3 വർഷങ്ങളായിട്ട് ഗണിതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായി അതൊരു CBSE നിലവാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഒരു പഴയകാലത്തെ അധ്യാപക സങ്കല്പവും പുതിയ കാലത്തെ ടീച്ചേഴ്സും ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രകടമായി തന്നെ നമുക്ക് കാണാൻ പറ്റും അധ്യാപനത്തിലും അതുപോലെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് അധ്യാപകരോടുള്ള സമീപനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ടീച്ചറുടെ അനുഭവം എന്താണ്?
0: നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുട്ടികളിൽ മേലെ ഒരു ആധിപത്യം പുലർത്താമായിരുന്നു. അവരോട് നമുക്ക് ഒരു
1: നിയന്ത്രണം
0: ഉണ്ടായിരുന്നു. അതൊരു വടിയെടുത്താൽ പോലും എടുക്കാൻ പാടില്ല എങ്കിലും ഞാൻ പറയാം,
1: എന്നാൽ
0: വടിയുണ്ടെങ്കിൽ അവർക്കത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ അതിലേക്കൂടെ പോകുമ്പോൾ അവർ അധ്യാപകരാണ് നമ്മൾ അത് അനുസരിക്കണം എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. അവരുടെ ന്യൂജൻ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾ അവരുടെ ലോകത്താണ്. നമ്മുടെ അധ്യാപകർ അവരുടെ ഒരു ഫ്രണ്ട്സ് അതുപോലെയാണ്. അല്ലാതെ അവരെ മേരെ അടിച്ചേൽപ്പിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ കുട്ടികൾ എന്ത് ചിന്തിക്കുന്നോ ആ ചിന്തയിലേക്ക് മാത്രമേ അവർ നീങ്ങുകയുള്ളൂ. ഇനിയിപ്പോൾ അത് അധ്യാപകരായിക്കോട്ടെ, കൂടുതൽ രക്ഷിതാക്കളായിക്കോട്ടെ, അവർ പറയുന്നതാണെങ്കിലും കൂടുതലും അവരുടെ കുട്ടികളുടേതായ ഒപ്പീനിയൻ. നമ്മൾ കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട്, അവർക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉള്ള കുട്ടികളായതുകൊണ്ടായിരിക്കാം അവരുടെ ആ ഒരു ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ താല്പര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്.
1: അധ്യാപകരൊരു
0: ഒരു സൈഡായി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും.
1: ഈ മാറ്റം അനുകൂലമായിട്ടാണോ ടീച്ചർ കാണുന്നത്?
0: ഇപ്പം നമ്മുടെ ന്യൂജൻ ആകുമ്പോൾ അവർ വളർന്നു വരുന്ന സാഹചര്യത്തോട് അധ്യാപകരായ നമ്മളും അങ്ങ്
1: സഹകരിക്കുക.
0: അതെ അതെ, സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്.
1: ടീച്ചർ പറഞ്ഞല്ലോ പുതിയ ജനറേഷനാണ്, അവർക്ക് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ അതേ രീതിയല്ല. അവർക്ക് അധ്യാപകരോടുള്ള ബഹുമാനം അല്ലെങ്കിൽ അതിലൊക്കെ കുറവ് സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടോ?
0: അവരുടെ കൂടെ നിൽക്കുന്നതാണെങ്കിൽ അവർക്ക് ഏറ്റവും സ്നേഹമാണ്. അവരോടൊന്ന് അകൽച്ച നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവർ കംപ്ലീറ്റ് നമ്മുടെ ശത്രുക്കളായിട്ട് മാറുകയാണ്. അത് അവരുടെ ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
1: ടീച്ചർ ഏത് വിഭാഗത്തിലാണ് ക്ലാസ് എടുക്കുന്നത്?
0: ഞാൻ ഹയർ സെക്കൻഡറി, +1 +2.
1: +1 കുറച്ചും കൂടി അഗ്രസീവ് സ്റ്റുഡന്റ് ആയിരിക്കും.
0: അവര് ആ ഒരു 10th കഴിഞ്ഞിട്ട് +1 വരുമ്പോൾ അവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവരുടെ സിലബസും കാര്യങ്ങളും കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സിലബസൊക്കെ, ഒരു ടൈം ഒക്കെ അവർക്ക് പിന്നെ അവരെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു മാസം അവരെ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നീട് നമ്മളുമായിട്ട് അത് സെറ്റായിട്ട് അങ്ങ്
1: പോകും. അതെ,
0: ആ ഏജന്റ് ആ ഒരു പ്രശ്നം തന്നെയാണ്. അവര് വലിയ ആൾക്കാരായി എന്ന് കുട്ടികൾക്ക് തോന്നുന്നതാണ്. ആ തോന്നുന്നതിന്റെ മാറ്റമാണ് ഉള്ളത്.
1: അധ്യാപനം കേവലം 10-4 മാത്രമുള്ള ഒരു പ്രവൃത്തിയല്ല ഇന്ന്. അധ്യാപകർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പം പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ചും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട്. പുരസ്കാരങ്ങൾക്കൊക്കെ പരിഗണിക്കപ്പെടുക, കേവലം ഈ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് തീർക്കുക എന്നുള്ള ഉപരിയായിട്ട് മറ്റ് പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സമഗ്രമായ വ്യക്തിത്വ വികസിത രൂപീകരണത്തിനൊക്കെ എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ടീച്ചറെ ഒരു അപ്രോച്ച് എന്താണ്?
0: എല്ലാ കുട്ടികളും പഠനത്തിൽ മുന്നിൽ വരണമെന്നില്ല. പക്ഷെ അവർ കഴിവില്ലാത്തവരാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല.
1: അവർ പലതരം
0: കഴിവുള്ളവരാണ്. പല മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികളാണ് കൂടുതലുള്ളത്. പഠനം മാത്രമല്ല ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത്. അവരുടെ ശാസ്ത്ര ലോകത്തേക്കുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട്, ശാസ്ത്രമേള

0: ആണ് നമ്മുടെ സ്കൂളുകളിൽ ശാസ്ത്രമേളകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കലാമേള, നല്ല കഴിവുള്ള കലാമേളകളിൽ പങ്കെടുത്ത് വിജയം ഉന്നത വിജയത്തിലെത്തുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കായികപരമായിട്ട് മുന്നിലേക്ക് വരുന്ന കുട്ടികളുണ്ട്. എല്ലാ ഫീൽഡിലേക്കും കുട്ടികൾ വളർന്നു വരുന്നു. ഇത് മാത്രമെന്നല്ല, ഇപ്പോഴേ AI വേൾഡിലാകുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ അതുമായിട്ടാണ് കുട്ടികൾ ഇപ്പം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും നമ്മൾ കുട്ടികളുടെ കൊണ്ടുവരിക എന്നതും കൂടെ നമ്മളൊരു അധ്യാപകർ ചെയ്യേണ്ടതുണ്ട്. സാറ് പറഞ്ഞതുപോലെ 10 മണി മുതൽ 4 മണി വരെ, നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ 8:30 മുതൽ 5 മണി വരെയാണ് ടൈമുള്ളത്. ഈ ഒരു ടൈമിൽ മാത്രമല്ല നമ്മൾ കുട്ടികളുമായി ഇടപഴകുന്നത്. അത് കഴിഞ്ഞാലും പണ്ടത്തെ പോലെയല്ല, പണ്ട് പേരൻസുമായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും കുട്ടികളുമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, നിരന്തരം പേരൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അത് ചിലപ്പോഴും നമ്മൾ ഈ വർക്കിംഗ് ടൈമിലായിരിക്കില്ല, അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ചിലപ്പോൾ ലേറ്റ് ആവുന്നത് വരെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ നടത്തേണ്ട ഒരു രീതിയിലേക്കൊക്കെയാണ് വരുന്നത്. ഇപ്പൊ കൂടുതൽ സമയവും നമ്മുടെ സ്കൂളിലെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഈ അധ്യാപകര്. നമ്മൾ പലപ്പോഴും പറയും അധ്യാപകർക്ക് വർക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ സമയവും അധ്യാപകര് കുട്ടികളുടെ കൂടെ തന്നെയാണ്. നമ്മുടെ സ്വന്തം കുട്ടികളെ പോലും മറന്നുകൊണ്ട് സ്കൂളിലെ കുട്ടികൾ എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പൊതുപ്രവർത്തനം കൂടെയാണ്. ഇപ്പം കുട്ടികളിലായി തന്നെ സംഘടന, ഒരു സന്നദ്ധ സംഘടനകളുണ്ടാവും. നമ്മുടെ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ NSS, അതിലേക്ക് ഒരുപാട് കുട്ടികളെ, ഒരു 50 കുട്ടികളോട് ഓരോ വർഷവും കടന്നു പോകുന്നുണ്ട്. അതുപോലെ റേഞ്ചർ റോവർ, സ്കൗട്ട് ആൻഡ് ഗൈഡിനുള്ള പുതിയ ഒരു ഇതാണ് റേഞ്ചർ റോവർ, അതിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പം SPC, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്, ഹയർ സെക്കൻഡറിയിൽ തന്നെ ഈ ഒരു 3 വകുപ്പുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കുട്ടികൾ വന്ന് അവരുടെ ആ ഒരു ഡിസിപ്ലിനും അവരുടെ ഒരു പ്രവർത്തനവും ഒക്കെ നമുക്ക് സ്കൂളിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് പുറത്തു വരുന്നത്. പല പല പല പൊതുപ്രവർത്തനങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ NSS ഭാഗമായിട്ടും സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമായിട്ടും ഒക്കെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളും അധ്യാപകരായ ഞങ്ങളും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അധ്യാപകരും നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പൊതുപ്രവർത്തനമായിട്ട്, സോഷ്യൽ സർവീസായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതെ, നമ്മുടെ NSS ഒരു ഭാഗമാണ്. കൂടാതെ എനിക്ക് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ CPO ആയിട്ടാണ് ഞാനിപ്പോൾ സ്കൂളിലുള്ളത്.
1: നമുക്ക് കുട്ടികള് ഒരുപാട് പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവർക്ക് സാമൂഹിക ബോധമുള്ളവരാക്കി മാറ്റുക. പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി മുതിർന്ന കുട്ടികളാണ്, അവർക്ക് സൊസൈറ്റി ആയിട്ടൊരു ബന്ധം നിലനിർത്താനുള്ള ഇടപെടലുകൾ നടത്തുക. ടീച്ചർ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, രക്ഷിതാക്കളുടെ ഒരു ആങ്സൈറ്റി ഏറ്റവും കൂടുതൽ ഈ മുതിർന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായിരിക്കും. പ്രത്യേകിച്ചും പുതിയ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളുടെയും മറ്റ് ഒരു അതിപ്രസരമുള്ള ഒരു കാലത്താണല്ലോ. ഒരു മെന്ററിങ് എന്നുള്ള രീതിയിൽ ഒരു സ്വന്തം മക്കളെ പോലെ തന്നെയാണ്, മക്കളെക്കാൾ കൂടുതലാണ് നമ്മുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികളെ നോക്കേണ്ടി വരിക. രക്ഷിതാക്കളായിട്ടുള്ള ഒരു ഇടപെടലുകൊണ്ട് കുട്ടികളുടെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിന്, സ്വഭാവ രൂപീകരണത്തിന് എന്ത് എത്രമാത്രം സഹായിക്കുന്നുണ്ട്?
0: കുട്ടികളെ രക്ഷിതാക്കളും, നമ്മുടെ ഇപ്പോൾ ഒരു പേരൻസ് മീറ്റിംഗ് വിളിക്കുന്നതാണെങ്കിലും മുന്നൊക്കെ പേരൻസ് മാത്രം ഇരുന്നു കൊണ്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ ആയിരുന്നു അവരോട് മാത്രം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കുട്ടികളും അറിഞ്ഞുകൊണ്ടാണ് പേരൻസ് മീറ്റിംഗ് ഒക്കെ നമ്മൾ നടത്താറ്. അപ്പൊ കുട്ടികൾ അറിയേണ്ട കാര്യം, രക്ഷിതാക്കൾ അറിയേണ്ട കാര്യം, അവർ രണ്ടുപേരുമുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ കൂടുതലായിട്ടും അധ്യാപകരായ നമ്മളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് പറയുന്നത് ഇങ്ങനെയാണ്, രക്ഷിതാക്കൾ കുട്ടികൾ പറയുന്നത് മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ, അവർ കേൾക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് അവർക്ക് ചില സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. രണ്ടു ഭാഗവും അല്ലേ, കുട്ടികളെപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ പ്രായം അങ്ങനെയാണല്ലോ അവരുടേത്. അവർ പറയുന്നതാണ് ശരി, അവരുടെ ചിന്തകൾ മാത്രമാണ് ശരി എന്നുള്ള ഒരു രീതിയിലാണ് കുട്ടികളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ നമ്മുടെ അധ്യാപകരും കൂടെ അതിൽ ഭാഗവാക്കായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പാരൻസിന് ചിലപ്പോൾ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കൂടുതലും നമ്മുടെ ഇപ്പം വലിയ കുട്ടികളായല്ലോ എന്ന് വിചാരിച്ചിട്ട് പാരൻസിൻ്റെ റോൾ അവിടെ കഴിയുന്നില്ല. ആക്ച്വലി അവർ നല്ലൊരു സമ്പർക്കം, കുട്ടികളുമായിട്ട് നല്ലൊരു സ്നേഹം പങ്കുവെക്കുക, സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ് നമ്മളിപ്പോഴും കാണുന്നത്. പാരൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുട്ടികളിൽ നല്ല പുരോഗതിയും നല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കൊരു മനസ്സിലാക്കി.
1: തീർച്ചയായും ഒരു സംസ്ഥാന പുരസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും ടീച്ചറുടെ പ്രവർത്തനങ്ങൾ. ടീച്ചർ മനസ്സിലാക്കിയ ആ വ്യത്യസ്തതയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വിദ്യാലയത്തിൽ നടത്തുന്നത്? നേരത്തെ SPC ചുമതല ഉണ്ടെന്ന് പറഞ്ഞു, അത് കൂടാതെ മറ്റെന്തെങ്കിലും?
0: ഞങ്ങളുടെ സ്കൂളിൽ ഞാനിപ്പോഴേ RDD റീജിയണൽ ഡയറക്ടർ ഓഫീസിൽ RDD അസിസ്റ്റന്റ് കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് പുറത്തുകൂടാ ജില്ലയില് അധ്യാപകരുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ കുട്ടികളുമായിട്ട് നമ്മുടെ 1st സബ്ജക്റ്റ് ഗണിതമാണ്, കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതിൽ

0: സീനിയറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ പേരിടുണ്ട്. അതുപോലെ സ്കൂളിലുള്ള എല്ലാ ആക്ടിവിറ്റിയിലും നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ്. അതുപോലെ തന്നെ നമുക്ക് മാനേജ്മെൻ്റ് ആയാലും നമ്മുടെ നല്ല ഫ്രീഡത്തിൽ വിടുന്നതാണ്. അധികം ഒരു കർശന നിലപാടെടുക്കുന്നില്ല, ടീച്ചേഴ്സിനുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് നമ്മുടെ സ്കൂളിൽ. അതുപോലെ പ്രിൻസിപ്പളായാലും എല്ലാവരും നമ്മളൊരു കോർഡിനേഷനിലാണ്, ഒരു ഒറ്റക്കെട്ടായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കും അറിയാം നമ്മുടെ സ്കൂളിൽ ഒരുപാട് മുന്നിൽ, എത്രയോ പിറകിലുള്ള പഠന കാര്യത്തിലായാലും പിറകിൽ, റിസൾട്ടിലൊക്കെ ആയാലും പിറകിലാണെങ്കിലും ഇപ്പം ജില്ലയിൽ തന്നെ മുന്നിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കലോത്സവത്തിനായാലും സബ് ജില്ലയിലൊക്കെ, നമ്മുടെ കണ്ണൂർ നോർത്ത് സബ് ജില്ലയിൽ വരുന്നതാ, വലിയൊരു സബ് ജില്ലയാണല്ലോ ജില്ലയിൽ. അപ്പോൾ അതിലായാലും ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടാണ് കഴിഞ്ഞ വർഷം. കായികമേളയിലും ഫസ്റ്റ് പ്രൈസ്, അതുപോലെ ശാസ്ത്രമേളയിലും ഇങ്ങനെ മുന്നോട്ട് കുട്ടികളെ കൊണ്ടുവരാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിയാറുണ്ട്. ഈ പഠനത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ തിരക്കിനിടയിലായാലും എല്ലാ ആക്ടിവിറ്റിയിലും കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ തന്നെ 10-16 കുട്ടികളോളം നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ തന്നെ പോയിട്ട് പങ്കെടുത്തിട്ട്, അതെ അതെ, കലോത്സവത്തിൽ ഗ്രേസ് മാർക്കൊക്കെ വാങ്ങി വളരെ അഭിമാനമേറ്റങ്ങളൊക്കെ കൈവരിച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമാകാൻ നമുക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്.
1: തീർച്ചയായിട്ടും ആ സന്തോഷത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ പുരസ്കാരം.
0: തീർച്ചയായും
1: പുരസ്കാരം ലഭിച്ചപ്പോഴെന്ത് തോന്നി, അല്ലെങ്കിൽ വിദ്യാലയത്തിൽ ഇതിന്റെ ഒരു പ്രതികരണങ്ങളൊക്കെ നാട്ടിലും വീട്ടിലൊക്കെ?
0: എല്ലാവരും വളരെ ഒരു നല്ല രീതിയിലാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. നാട്ടിലായാലും സ്കൂളിലായാലും പുറത്തായാലും, കേരളത്തിന് പുറത്തെന്ന് പറയാം, പലരും എന്നെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. സ്കൂളിൽ പറയുകയാണെങ്കിൽ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ മാനേജ്മെന്റ്, PTA, എല്ലാവരും ഒരു നല്ല, മാത്രമല്ല കുട്ടികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. കുട്ടികളാണ് ശരിക്കും ഇതിനൊക്കെ കാരണക്കാർ. അവരുടെ ആ അഭിനന്ദനങ്ങളും, നമ്മൾ മുന്നേ പഠിപ്പിച്ച കുട്ടികളായാലും രക്ഷിതാക്കളായാലും അവരുടെ ആ ഒരു മെസ്സേജൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. അതുപോലെ വീട്ടുകാരില ഏറ്റവും അമ്മയുണ്ട്, നമുക്കൊക്കെ വളരെ സന്തോഷം. അതുപോലെ ഹസ്ബൻഡ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നുണ്ട്. മകള് +2 പഠിക്കുന്ന കുട്ടിയാണ്, അവൾക്ക് സന്തോഷം. അതുപോലെ എൻ്റെ മുന്നേ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലായാലും എല്ലാവരും എന്നെ വിളിച്ച് അഭിനന്ദിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു.
1: കുടുംബത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. ആരൊക്കെയാണ് വീട്ടിലൊക്കെ ഉള്ളത്?
0: എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരാണ് ഉള്ളത്. ഒരാള് ചെറിയ ബിസിനസ്സായിട്ട് അടുത്ത് തന്നെ, വീട്ടിനടുത്ത് തന്നെ ഉണ്ട്. ഒരേട്ടൻ കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. പിന്നെ എൻ്റെ വീട്ടില് ഹസ്ബൻഡ് പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടില് വർക്ക് ചെയ്യുന്നുണ്ട്.
1: പേര് പറഞ്ഞല്ലോ,
0: സജീവൻ. കല്ലൂർ അമ്പലത്തിനടുത്താണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഒരു മോളാണ്, +2 വിദ്യാർത്ഥിയാണ്. അവളെ ഞാൻ ശങ്കര വിദ്യാപീഠത്തിൽ പഠിക്കുമ്പോഴായിരുന്നു അവളുടെ അവിടെ തുടക്കം. അങ്ങനെയാണ് അവള് ശങ്കര വിദ്യാപീഠത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 10-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഇപ്പോൾ +1, +2 CBSE തന്നെയാണ് പഠിക്കുന്നത്. കോട്ടയത്ത് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കും.
1: ഈ പുരസ്കാരം വിതരണമൊക്കെ എപ്പോഴാണ്? അതിനെ കുറിച്ച്
0: അധ്യാപക ദിനത്തെ ഉച്ച സമയത്ത് തിരുവനന്തപുരം വെച്ചിട്ടാണ്, തൈക്കാട് വെച്ചിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്
1: പുരസ്കാര
0: വിതരണം നടക്കുന്നത്.
1: തീർച്ചയായിട്ടും ലഭിച്ച അഭിനന്ദനങ്ങളിൽ ടീച്ചർ വിലമതിക്കുന്നത് ടീച്ചറുടെ സ്വന്തം കുട്ടികളുടെ അഭിനന്ദനമാണ്. ഒരുപക്ഷെ ഒരു യഥാർത്ഥ ടീച്ചറുടെ,
0: ശരിക്കും ഞാൻ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷിച്ചത് അതിൽ തന്നെയാണ്. കുട്ടികൾ നമ്മളെ ക്ലാസ്സിൽ പോകുമ്പോൾ മേസ് അധ്യാപകരെ, നമ്മൾ പണ്ട് പറയും മേസ് അധ്യാപകരെ പേടിയാണ് എന്നൊക്കെ പറയുന്നത്, എങ്കിലും ഞാനുമായിട്ട് കുട്ടികളെ കൂടുതൽ അടുപ്പത്ത് തന്നെയാണ്, നല്ല സ്നേഹത്തിൽ തന്നെയാണ്. അവരുടെയൊക്കെ അഭിനന്ദനം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
1: എന്തായാലും ഈ ഒരു പുരസ്കാരം ടീച്ചറുടെ കരിയറിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കട്ടെ. ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയോടുകൂടി തന്നെയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട്. ആ പ്രവൃത്തി ഒരുപാട് പേർക്ക് ഗണിതത്തിൻ്റെ മാധുര്യം പകരാൻ സാധിക്കട്ടെ. ഒപ്പം വിദ്യാർത്ഥികളുടെ മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള അധ്യാപകന്റെ ചുമതല നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റേഡിയോ മലബാറിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നമസ്കാരം.
0: ഈ ഒരു പുരസ്കാരം കിട്ടിയപ്പോൾ പല മേഖലയിൽ നിന്നും എന്നെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥാപനമായ റേഡിയോ മലബാർ എന്നെ ക്ഷണിച്ചു. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ അംഗീകാരങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിൽ കിട്ടുമ്പോൾ. ഒരുപാട് നന്ദി റേഡിയോ മലബാർ.
2: ശ്രോതാക്കളെ, ഒരധ്യാപകനോ അധ്യാപികയോ ക്ലാസ് മുറിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ പാഠപുസ്തകത്തിലെ അധ്യായങ്ങൾ തീർന്നേക്കാം. എന്നാൽ അവർ പകർന്നു നൽകിയ അറിവും സ്നേഹവും മൂല്യങ്ങളും വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ എന്നും തുടരും. ഇന്ന് ധന്യ ടീച്ചറുമായുള്ള അഭിമുഖത്തിലൂടെ കേട്ടത് അധ്യാപികയുടെ നേട്ടങ്ങളുടെ കഥ മാത്രമല്ല, അധ്യാപനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ജീവിതാനുഭവങ്ങൾ കൂടിയാണ്. കേരള സാംസ്കാരിക വകുപ്പും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രവും സംയുക്തമായി നൽകുന്ന ഈ വർഷത്തെ മികച്ച അധ്യാപിക

ുള്ള സംസ്ഥാന അവാർഡിനർഹയായ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപിക ശ്രീമതി ധന്യ ടീച്ചറുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ അധ്യാപക ദിനത്തിൽ അറിവിന്റെ വെളിച്ചം പകർന്നു തന്ന എല്ലാ അധ്യാപകർക്കും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഇത് റേഡിയോ മലബാർ 89.6 FM മലബാറിന്റെ മധുര സ്വരം.

പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 9:00 ചാരുകസേര, മഹാഭാരതത്തിലെ അമ്മ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. 10:00 മധുരഗീതങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പ്രഭാവർമ്മയുടെ ലൗകികം എന്ന കവിത കേൾക്കാം. ആലാപനം വന്ദന, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം, തുടർന്ന് കൃഷ്ണകഥാമൃതം. ഇതിൽ ബാണയുദ്ധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു PV ബാലകൃഷ്ണൻ മാസ്റ്റർ. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പ്.

ുകൾ നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ശിവപ്രിയ പ്രശാന്ത് പങ്കെടുക്കുന്നു. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ

0: അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. താഴ്വാരം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം കേൾക്കാം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. ഉച്ചയ്ക്ക് 12 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0409029709896. 2 അതിഥി ഭാഷാഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിൻ്റെ 1 നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. സഹസംവിധാനവും ശബ്ദമിശ്രണവും അശ്വിനി കവിണിശ്ശേരി. 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കു
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0409024710720.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ഗുണവത്താപൂർണ ശിക്ഷയൈവ വികസിത ഭാരതസ്യ

0: Life Insurance, RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ

0: ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിന് ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL മൂന്നാം സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: പ്രോജക്ട് ബീക്കൺ ടൗണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൗണാക്കി മാറ്റും. ശുചീകരണ പ്രവർത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാം ഘട്ട പ്രവർത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1360 രൂപ താഴ്ന്ന് 113,520 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻ എച്ച് എ ഐയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പറമ്പ് സ്വദേശി ഉനൈസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺ വേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.
2: കൃഷ്ണ

വസുദേവരുടെ അനുജത്തിയും കുന്തിയുടെ ജ്യേഷ്ഠത്തിയുമായ രാജാധിദേവിയുടെ മകളാണ് മിത്രവിന്ദ. കുന്തിദേവിയെ കാണുവാൻ പോയപ്പോൾ കേശവൻ മിത്രവിന്ദയുടെ ഭവനത്തിലും കയറിയിരുന്നു. മിത്രവിന്ദയ്ക്ക് രണ്ട് ജ്യേഷ്ഠന്മാരാണുള്ളത്, വിന്ദനും അനുവിന്ദനും. ഹസ്തിനാപുരത്തെ ദുര്യോധനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് സഹോദരന്മാർ ആഗ്രഹിച്ചത്. രാജാധിദേവി മകളോട് സംസാരിച്ചു. അമ്മയോട് മിത്രവിന്ദ പറഞ്ഞു, ഞാനൊരാളെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അല്ലാതെ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അത് മറ്റാരുമല്ല, ദ്വാരകാപതിയായ കേശവനാണ്. സഹോദരിയുടെ തീരുമാനത്തോട് എതിർത്ത വിന്ദാനുവിന്ദന്മാരെ വിളിച്ച് അമ്മ പറഞ്ഞു, മക്കളെ, സഹോദരിയുടെ സുഖമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവൾക്ക് മാധവനെ വരനായി നൽകണം. എന്നാൽ അവരതിന് തയ്യാറായിരുന്നില്ല. രാജാധിദേവി ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു. വിന്ദനും അനുവിന്ദനും ഹസ്തിനാപുരത്തെത്തി ദുര്യോധനനെ കണ്ടു. സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വധുവിനെ അലങ്കരിച്ച് മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഒരു നിമിഷം മനോഹരമായൊരു ശംഖനാദം സ്വയംവര മണ്ഡപത്തിന് മുന്നിൽ മുഴങ്ങി. ഒരു രഥം അവിടെ വന്നു നിന്നു. ചുണ്ടിൽ പുഞ്ചിരിയുമായി ചിന്താമരക്കണ്ണൻ മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. പരിസരം മറന്ന മിത്രവിന്ദ കണ്ണൻ്റെ സമീപത്തെ കൂടി വന്നു. പുഞ്ചിരിയോടെ കേശവൻ മിത്രവിന്ദയെ പാണിഗ്രഹണം ചെയ്തു. ദുര്യോധനനും കർണനും കൃഷ്ണനോട് പോരാടാൻ തുനിഞ്ഞില്ല. കുറച്ച് രാജാക്കന്മാർക്കൊപ്പം വിന്ദനും അനുവിന്ദനും മാധവനോട് ഏറ്റുമുട്ടി. അവരെയെല്ലാം കേശവൻ തോൽപ്പിച്ചു. വിന്ദനും അനുവിന്ദനും സഹോദരിയെ അനുഗ്രഹിച്ചു. ദ്വാരകയിലേക്ക് മിത്രവിന്ദയുമായി കേശവൻ ചെന്നു. ഗംഗയുടെ കരയിലെ കോസലത്തെ രാജാവാണ് നഗ്നജിത്ത്. അദ്ദേഹത്തിൻ്റെ മകളാണ് സത്യ. അനേകം രാജകുമാരന്മാർ സത്യയുടെ വരനാകാൻ കൊതിച്ചെത്തി. അവർക്കെല്ലാം സുന്ദരിയായ സത്യയെയും അതോടൊപ്പം ലഭിക്കുന്ന സമ്പത്തിനോടുമായിരുന്നു മോഹം. നഗ്നജിത്ത് ഒരു തീരുമാനത്തിലെത്തി. ഗംഗാതടത്തിൽ ഏറ്റവും ബലമുള്ള ഒരു യുവാവായിരിക്കണം തൻ്റെ മകളുടെ വരനായി വരേണ്ടത്. മദിച്ചു നിൽക്കുന്ന ഏഴ് കൂറ്റൻ കാളുകളെ ഒരേ സമയത്ത് ഒന്നിച്ച് കെട്ടുന്ന വീരനാരോ അവനായിരിക്കും തൻ്റെ മകളെ വേൾക്കുവാൻ യോഗ്യൻ. സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാർ ഓരോരുത്തരായി വന്നു. കാളകളെ കണ്ടപ്പോൾ തന്നെ ചിലർ പിന്തിരിഞ്ഞു. ഏറ്റുമുട്ടാനൊരുങ്ങിയ ചിലർ കൊമ്പുകൊണ്ട് ആഴത്തിൽ മുറിവേറ്റു വീണു. ഒരു കാളക്കൂറ്റിനെ പോലും ബന്ധിക്കുവാൻ ആർക്കും സാധിച്ചില്ല. ഈ കണക്കിന് രാജകുമാരിക്ക് സ്വയംവരം സാധ്യമല്ല എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. രാജാവിന് അത് വേദനയുളവാക്കി. കേശവനും അർജുനനും വേഷപ്രച്ഛന്നരായി കോസലത്തെത്തി. രാജകുമാരിയുടെ സ്വയംവര വാർത്തയും അത് നീണ്ടുപോകുന്ന കാര്യവും അവരറിഞ്ഞു. അവർ കൊട്ടാരത്തിലെത്തി. രാജാവ് അവരെ സ്വീകരിച്ച് തൻ്റെ വേദനകൾ പങ്കുവച്ചു. ദ്വാരകാനാഥനായ കേശവൻ നാളെ സായാഹ്നത്തിൽ കാളകളെ ബന്ധിക്കുന്നതാണ്. ജനങ്ങളെല്ലാം വാർത്ത കേട്ട് ആശ്ചര്യപ്പെട്ടു. സായാഹ്നത്തിന് മുൻപ് തന്നെ അനവധി ജനം മൈതാനത്തിലേക്ക് ഒഴുകി വന്നു. പാർത്ഥനും കേശവനും കുതിരപ്പുറത്ത് മൈതാനത്തിൻ്റെ കവാടത്തിലെത്തി. മദിച്ച് കൂത്താടി തിമിർക്കുന്ന കാളകളുടെ അടുത്തേക്ക് മാധവൻ ചെന്നു. മായാമയനായ കേശവൻ ഏഴ് രൂപത്തിലായി. ഏഴ് മാധവന്മാരും ഒറ്റക്കുതിപ്പിന് കാളകളുടെ നിഴലിൽ വന്നു. അവ വെട്ടിത്തിരിയും മുൻപേ ഏഴ് കാളകളെയും ബന്ധിച്ചു. മാധവൻ കാളകളെ ബന്ധിച്ചത് കണ്ടപ്പോൾ ജനം ആർപ്പു വിളിച്ചു. മൈതാനത്തേക്ക് ഒരു മണിവർണ്ണത്തേരൊഴുകി വന്നു. അതിൽ രത്നാഭരണ ഭൂഷിതാംഗിയായ സത്യയുണ്ടായിരുന്നു. പുഷ്പമാല്യം കേശവന്റെ ഗളത്തിൽ അർപ്പിച്ചു. മാധവൻ സത്യയെ മുഹൂർത്തം നിശ്ചയിച്ച് ആഡംബരപൂർവം വിവാഹം കഴിച്ചു. സത്യയെ കേശവൻ വിവാഹം കഴിച്ച വാർത്ത ജരാസന്ധൻ അറിഞ്ഞു. ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ജരാസന്ധൻ ആഗ്രഹിച്ചത്. ഗംഗാതടത്തിലും കേശവന്റെ സ്വാധീനം വർദ്ധിക്കുന്നതറിഞ്ഞ് ജരാസന്ധൻ അസ്വസ്ഥനായി. മാതൃരാജാവിൻ്റെ മകൾ ലക്ഷ്മണക്ക് സ്വയംവരം എടുക്കുകയാണ്. മാതൃൻ്റെ സഹോദരി പുത്രന്മാരാണ് നകുല സഹദേവന്മാർ. ജരാസന്ധൻ്റെ ദൂതന്മാർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. സഹദേവൻ കേശവനെ കാണാനായി വന്നു. ജരാസന്ധൻ്റെ ഇടപെടലുകളെക്കുറിച്ച് സൂചന നൽകി. കേശവൻ പറഞ്ഞു, മാതൃം ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ബന്ധുവാണ്, ജരാസന്ധൻ്റെ സഹായം നമുക്കാവശ്യമില്ല. കേശവൻ ഒരു ദൂതനെ മാതൃത്തിലേക്ക് അയച്ചു. ലക്ഷ്മണയെ കണ്ടു. കേശവൻ്റെ ആഗ്രഹം ലക്ഷ്മണയോട് പറഞ്ഞു. ലക്ഷ്മണ അതീവ സന്തുഷ്ടയായി. ദൂതന് ധാരാളം സമ്മാനങ്ങൾ നൽകി. സ്വയംവര മണ്ഡപത്തിൽ രാജാക്കന്മാരെല്ലാവരും എത്തിച്ചേർന്നു. രാജാവല്ലാത്ത ഇടയ യുവാവ് സ്വയംവര പന്തലിൽ കയറിയത് ശിശുപാലൻ ഇഷ്ടമായില്ല. മാധവനൊപ്പം

0: അർജുനനുമുണ്ടായിരുന്നു. ലക്ഷ്മണ തോഴിയോടൊപ്പം രാജാക്കന്മാരുടെ നിരയിലേക്ക് വന്നു. കേശവന് സമീപമെത്തി. കരത്തിലിരുന്ന മന്ദാരപ്പൂമാല്യം മാധവന്റെ ഗളത്തിൽ അർപ്പിച്ചു. ശുഭമുഹൂർത്തത്തിൽ ലക്ഷ്മണയുടെ വിവാഹം നടന്നു. 8 ഭാര്യമാരോടൊത്ത് മാധവൻ ദ്വാരകയിൽ ആനന്ദത്തോടെ വസിച്ചു. ഒരു ദിവസം ദ്വാരകയിലേക്ക് പ്രാഗ്ജ്യോതിഷത്തിനടുത്തുള്ള രാജ്യത്തെ 2 രാജാക്കന്മാരെത്തി. പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായ നരകാസുരൻ വന്ന് കന്യകമാരെ അപഹരിച്ച കാര്യം അവർ പറഞ്ഞു. വരബലശാലിയായ നരകനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. രാജാക്കന്മാരെല്ലാം ഭയന്നാണ് കഴിയുന്നത്. പെൺകുട്ടികളുണ്ടാകുന്നത് ഒരു ശാപമായി ജനങ്ങൾ കരുതുന്നു. കേശവൻ രക്ഷിക്കണം, നരകാസുരനെ വധിക്കണം. ആരാണ് നരകൻ? ഗർഗാചാര്യൻ പറഞ്ഞു. ഹിരണ്യാക്ഷൻ ഭൂമിയെയും കൊണ്ട് പാതാളത്തിലേക്ക് പണ്ട് പോയിരുന്നു. ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് രാക്ഷസനെ വധിച്ച് ഭൂമിയെ മോചിപ്പിച്ചു. വരാഹാവതാരത്തിൻ്റെ തേറ്റ ഭൂമിയിൽ പതിച്ചപ്പോൾ ഒരു തേജസ് വളർന്നു, ഒരു കുഞ്ഞു ജനിച്ചു. ഭൂമിദേവി മകനെ വിഷ്ണുവിൻ്റെ സമീപത്തേക്ക് അയച്ചു. ആ കുഞ്ഞാണ് നരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നരകൻ അസുരന്മാരോടൊത്ത് വസിച്ചു. ദുഷ്ടന്മാരായ രാജാക്കന്മാരെല്ലാം നരകന്റെ സുഹൃത്തുക്കളായി. കന്യകമാരെ അപഹരിക്കുവാൻ തുടങ്ങി. 16,000 പരം കന്യകമാരെ അപഹരിച്ചെടുത്തു. കേശവൻ ആചാര്യനോട് ചോദിച്ചു, ആചാര്യ, നരകൻ കന്യകമാരെ ഇങ്ങനെ അപഹരിച്ച് സൂക്ഷിക്കുന്നതിന് എന്താണ് കാരണം? ആചാര്യർ പറഞ്ഞു, പണ്ടൊരിക്കൽ ഒരു രാജാവിന് 16,000 പുത്രിമാരുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സന്യാസിയുടെ രൂപത്തിൽ വിഷ്ണു അവിടെ ചെന്നു. മഹർഷിയെ കണ്ട് കന്യകമാർ അദ്ദേഹത്തിന് ചുറ്റും കൂടി. കന്യകമാരുടെ കർമ്മം പിതാവിന് ബോധിച്ചില്ല. അവരെ പിതാവ് ശപിച്ചു. കന്യകമാർ ശാപമോക്ഷത്തിനിരന്നു. അടുത്ത ജന്മത്തിൽ അവരെല്ലാം ഗോലോകപതിയുടെ ഭാര്യമാരായി ഭവിക്കുമെന്ന് ശാപമോക്ഷം നൽകി. നരകാസുരനെ വധിക്കുവാൻ കേശവനൊരുങ്ങി. യുദ്ധത്തിന് കേശവനോടൊപ്പം സത്യഭാമയും ഉണ്ടായിരുന്നു. സത്യഭാമയും ഭഗവാനും ഗരുഡന്റെ ഗളത്തിലേറി പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പോയി. കേശവന്റെ ശബ്ദം കേട്ട് നരകന്റെ കൊട്ടാരമുണർന്നു. ആകാശത്തു നിന്നും പറന്നമർന്ന ഗരുഡൻ നരകാസുരനെ കൊത്തിമുറിവേൽപ്പിച്ചു. കേശവൻ ദിവ്യാസ്ത്രം കൊണ്ട് നരകാസുരനെ വധിച്ചു. കേശവന്റെ ആജ്ഞയനുസരിച്ച് കാരാഗ്രഹത്തിൽ ബന്ധിതരായ കന്യകമാരെ മോചിപ്പിച്ചു. അവർ മാധവനെ വന്നു കണ്ട് തൊഴുത്തു വണങ്ങി. കന്യകമാരെല്ലാം കേശവന്റെ കൂടെ ദ്വാരകയിലേക്കെത്തി. ഭഗവാൻ അവരെ സ്വീകരിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
4: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂർ

0: പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ് എക്കോ, ടി എം ടി ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: എകെജി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എകെജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷേ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: അയക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ആയി ഉയർന്നു. പ്രളയത്തിൽ മരിച്ച മലയാളികൾ

0: യുടെ ഡി എൻ എ പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് കേരള സർക്കാർ. വനിതാ ടി ട്വന്റി ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അക്കാദമിക് മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
1: हम सब देशवासी विकसित भारत के निर्माण के लक्ष्य की ओर आगे बढ़ रहे हैं. विश्व स्तरीय शिक्षा व्यवस्था के बल पर ही विकसित भारत का निर्माण संभव है. हमारे शिक्षक शिक्षा व्यवस्था में प्राणवायु का संचार करते हैं. हमारा ये प्रयास होना चाहिए कि हमारे देश में एक भी विद्यार्थी अच्छी शिक्षा के अवसर से वंचित ना हो.
0: ചടങ്ങിൽ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 6 സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 48 സ്കൂൾ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി. ചെന്നൈയിൽ നടന്ന ഇന്ത്യ വാൽവ്സ് 2026 കോൺഫറൻസിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ത്യ വാൽവ് രജിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം ആരോഗ്യമുള്ള ഭാരതം കൂടിയായിരിക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതികൾ കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനും എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുമായി ഡോക്ടർമാരും ഗവേഷകരും സ്ഥാപനങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ മുതൽ 4 ദിവസം അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹികവും ദേശീയവുമായ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യ സ്വന്തം പൈതൃകങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്നതിലും അവ വീണ്ടെടുക്കുന്നതിലും കൂടുതൽ ആത്മവിശ്വാസമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക ഹിസ്റ്ററി പ്രൈസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലിഖിതങ്ങളും സമുദ്ര വ്യാപാരവും ഗണിതശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം രാജ്യം ഇന്ന് സ്വയം വീണ്ടെടുക്കുകയാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലും കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീലും അവലോകനം ചെയ്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ ശുചിത്വ പ്രചാരണം 9 പതിപ്പിലേക്ക് കടക്കുമ്പോൾ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യയോടുള്ള പ്രതിബദ്ധത രാജ്യം പുതുക്കുകയാണെന്ന് ശ്രീ മനോഹർ ലാൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രചാരണ പരിപാടിയിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്നും സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ വിയോജിപ്പുകളുടെയും ചർച്ചകളുടെയും സംസ്കാരം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമയബന്ധിതമായ നീതി നിർവഹണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രസീൽ സുപ്രീം ഫെഡറൽ കോടതി പ്രസിഡന്റ്, ചൈനീസ് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. നിയമം, നീതി, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള സ്ഥിരം വേദിയായി ഈ പ്രഭാഷണ പരമ്പര മാറും. ഓരോ മാസവും ഒരു പ്രധാന ആശയം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് ഈ പരമ്പര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല

0: സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളുമായി പോയ കാർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപ് വാഹനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായും അതിവേഗ പാതയിൽ ഒരു ട്രക്ക് അനധികൃതമായി പാർക്ക് ചെയ്തിരുന്നതായും പ്രാഥമിക സിസിടിവി ദൃശ്യങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് NHAI വ്യക്തമാക്കി. ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ചത് കണ്ണൂർ പൂഴാതി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ KP സുനിൽകുമാറിനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡും ഇത്തവണ സുനിൽകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അധ്യാപന രംഗത്തെ മികവിനും സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് KP സുനിൽകുമാറിനെ അധ്യാപക അവാർഡ് തേടിയെത്തിയത്. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1.5 മാസം മുൻപാണ് പുഴാതിയിലെത്തിയത്. ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം സുനിൽകുമാർ ആകാശവാണിയോട് പറഞ്ഞു.
2: ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേരളത്തിന്റെ പ്രതിനിധിയായി അധ്യാപക സമൂഹത്തിന് വേണ്ടി എനിക്ക് അവാർഡ് വാങ്ങുവാൻ സാധിച്ചതിലേറെ അഭിമാനിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അനുഗുണമായ മാറ്റങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള പിന്തുണയും ഇടപെടലുകളും നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ട കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിന്ന് എന്നിൽ നിന്നും ഉണ്ടാകും.
0: ബീഹാറിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട്. ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 11 ജില്ലകളിലെ 50 ബ്ലോക്കുകളിലായി 201 പഞ്ചായത്തുകളിൽ ഏകദേശം 10 ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. ഗംഗയും മറ്റു നിരവധി പ്രധാന നദികളും വിവിധ സ്ഥലങ്ങളിൽ അപകടരേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 5000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ 13000 പേരെ രക്ഷപ്പെടുത്തി. നുവാക്കോട്ട് ജില്ലയിൽ 4 നില വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 60 വയസ്സുള്ള സ്ത്രീയെ ജീവനോടെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1334 ഉയർന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും

സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ഒരു ഇന്ത്യ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും എയ്റോസ്പേസ് എഞ്ചിനീയറുമായിരുന്ന കൽപ്പന ചൗളിയെ കുറിച്ചറിയാം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചിരുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയായിരുന്നു കൽപ്പന ചൗള. അവർ നിരവധി വെല്ലുവിളികളെ നേരിട്ടു, പക്ഷേ ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചില്ല. ശക്തമായ ദൃഢനിശ്ചയവും അജ്ഞാതമായ കാര്യങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിൽ ആഴമായ സ്നേഹവും ഉള്ളതിനാൽ അവർ നക്ഷത്രങ്ങളെ സമീപിച്ചു. 1962 March 17 ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള ഹരിയാന സംസ്ഥാനത്തെ കർണാൽ എന്ന ചെറിയ പട്ടണത്തിലാണ് കൽപ്പന ചൗള ജനിച്ചത്. 2 മൂത്ത സഹോദരിമാരും 1 മൂത്ത സഹോദരനുമുള്ള കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു അവർ. അവരുടെ മാതാപിതാക്കളായ ബനാറസി ലാൽ ചൗളയും സഞ്ജ്യോതി ചൗളയും അവർക്ക് ഭാവന എന്നർത്ഥമുള്ള ഒരു പേര് നൽകി. അത് അവരുടെ ജിജ്ഞാസയും സാഹസികതയും നിറഞ്ഞ സ്വഭാവത്തിന് തികച്ചും അനുയോജ്യമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ കൽപ്പന ഊർജ്ജസ്വലതയും ജിജ്ഞാസയും നിറഞ്ഞവളായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവൾ എപ്പോഴും ആകാംക്ഷയുള്ളവളുമായിരുന്നു. ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആകാശവും വിമാനങ്ങളും അവളെ പ്രത്യേകിച്ച് ആകർഷിച്ചിരുന്നു. ചെറുപ്പത്തിൽ പോലും പറക്കാനും ആകാശം പര്യവേഷണം ചെയ്യാനും അവൾ സ്വപ്നം കണ്ടു. വിമാനങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനും മേഘങ്ങൾക്ക് മുകളിൽ ഉയരത്തിൽ പറക്കുന്ന ഒരു പൈലറ്റായി സ്വയം സങ്കല്പിക്കാനും അവൾ മണിക്കൂറുകൾ ചെലവഴിക്കുമായിരുന്നു. കൽപ്പനയുടെ അച്ഛൻ ബനാറസി ലാൽ ചൗള കഠിനാധ്വാനിയായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. കർണാലിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ടയർ ഫാക്ടറി ഉണ്ടായിരുന്നു. കുടുംബം സമ്പന്നരല്ലെങ്കിലും അവർ സുഖമായി ജീവിച്ചു. അമ്മ സംജ്യോതി ചൗള ഒരു വീട്ടമ്മയായിരുന്നു. കുടുംബത്തെ പരിപാലിക്കുന്നതിനായി സമയം ചെലവഴിച്ചു. അക്കാലത്തെ പരമ്പരാഗത പ്രതീക്ഷകളുണ്ടായിരുന്നിട്ടും കൽപ്പനയുടെ മാതാപിതാക്കൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തിൽ വിശ്വസിക്കുകയും കുട്ടികളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു. കർണാലിലെ ടാഗോർബാൽ നികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച കൽപ്പന കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിയായി അറിയപ്പെട്ടിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ബഹിരാകാശം, പറക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അക്കാലത്ത് പെൺകുട്ടികൾ ശാസ്ത്രത്തിലോ എഞ്ചിനീയറിംഗിലോ കരിയർ പിന്തുടരുന്നത് സാധാരണമല്ലായിരുന്നെങ്കിലും കൽപ്പനയുടെ കുടുംബം അവളുടെ താല്പര്യങ്ങളെ പിന്തുണച്ചു. പുരുഷന്മാർ ആധിപത്യം പുലർത്തുന്ന മേഖലകളിലേക്ക് കടക്കേണ്ടി വന്നാലും അവളുടെ അഭിനിവേശം പിന്തുടരാൻ അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിമാനങ്ങളുടെയും ബഹിരാകാശ പേടകങ്ങളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും പഠിക്കുന്ന എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കൽപ്പന തീരുമാനിച്ചു. ചണ്ഡീഗഡിലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന അവർ അവിടെ തൻ്റെ ക്ലാസ്സിലെ ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളായിരുന്നു. പുരുഷാധിപത്യ മേഖലയായിരുന്നതിൻ്റെ വെല്ലുവിളികൾക്കിടയിലും പഠനത്തിൽ മികവ് പുലർത്തി. 1982 എഞ്ചിനീയറിംഗ് ബിരുദം നേടി. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കൽപ്പന ആഗ്രഹിച്ചതിനാൽ കൂടുതൽ പഠനത്തിനായി അവർ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. 1982 ആർലിംഗ്ടണിലെ ടെക്സസ് സർവകലാശാലയിൽ ചേർന്നു. അവിടെ നിന്ന് 1984 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ആദ്യത്തെ മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം നേടി. പക്ഷേ അവിടെ നിന്നില്ല. കൽപ്പന തൻ്റെ വിദ്യാഭ്യാസം തുടരുകയും 1986 കൊളറാഡോ ബൗൾഡർ സർവകലാശാലയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ 2 മാസ്റ്റർ ബിരുദവും 1988 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD നേടുകയും ചെയ്തു. ബഹിരാകാശ യാത്ര എന്ന തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ കഴിവുകളും അറിവും അവരുടെ വിദ്യാഭ്യാസം അവർക്ക് നൽകി. 1983 കൽപ്പന ചൗള ജീൻ പിയറി ഹാരിസണെ വിവാഹം കഴിച്ചു. ഫ്രാൻസിൽ നിന്നുള്ള ജീൻ പിയറി ഒരു ഫ്ലൈയിംഗ് ഇൻസ്ട്രക്ടറും വ്യോമയാന എഴുത്തുകാരനുമായിരുന്നു. കൽപ്പന അമേരിക്കയിൽ പഠിക്കുന്ന സമയത്താണ് അവർ കണ്ടുമുട്ടിയത്.

ഭാഗവും അവർ തൻ്റെ കരിയറിനായി സമർപ്പിച്ചു. ശാസ്ത്രത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകുകയും ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബഹിരാകാശ യാത്ര നടത്തുക എന്നതായിരുന്നു കൽപനയുടെ സ്വപ്നം. 1994 അവർ ആ ലക്ഷ്യത്തിലേക്ക് ഒരു വലിയ ചുവടുവെപ്പ് നടത്തി. നാസ അവളെ ഒരു ബഹിരാകാശ യാത്രികയാകാൻ തിരഞ്ഞെടുത്തു. ഇത് ഒരു വലിയ നേട്ടമായിരുന്നു. കാരണം ബഹിരാകാശ ദൗത്യങ്ങളിൽ പങ്കെടുക്കാൻ അവൾക്ക് പരിശീലനം ലഭിക്കുമായിരുന്നു. ബഹിരാകാശ പേടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാമെന്നും ബഹിരാകാശത്ത് പരീക്ഷണങ്ങൾ എങ്ങനെ നടത്താമെന്നും അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും പഠിക്കാൻ അവൾ നിരവധി മാസങ്ങൾ പരിശീലനം ചെലവഴിച്ചു. 1988 നാസയിൽ കൽപ്പന ചൗള തൻ്റെ കരിയർ ആരംഭിച്ചു. കാലിഫോർണിയയിലെ ആമേസ് റിസർച്ച് സെന്ററിൽ ഗവേഷണ ശാസ്ത്രജ്ഞയായി നിയമിതയായി. വിമാനങ്ങൾക്ക് ചുറ്റും വായു എങ്ങനെ സഞ്ചരിക്കുന്നുവെന്ന് പഠിക്കുന്ന പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു അവരുടെ ജോലി. മികച്ചതും സുരക്ഷിതവുമായ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന് ഈ ഗവേഷണം പ്രധാനമായിരുന്നു. വായുപ്രവാഹം വിമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കൽപ്പന കമ്പ്യൂട്ടർ മോഡലുകൾ ഉപയോഗിച്ചു. ഇത് അവയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിച്ചു. കൽപ്പന ചൗളയുടെ ആദ്യ ബഹിരാകാശ യാത്ര കൊളംബിയ സ്പേസ് ഷട്ടിൽ ആയ STS-87 ദൗത്യത്തിലായിരുന്നു. 1997 നവംബർ 19 ആ ദൗത്യം വിക്ഷേപിക്കപ്പെട്ടു. നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഈ ദൗത്യം. ഏകദേശം 16 ദിവസം നീണ്ടു നിന്നു ഈ ദൗത്യം. കൽപ്പന ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിച്ചു. ഷട്ടിലിന്റെ റോബോട്ടിക് ഭുജം പ്രവർത്തിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി. ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ഷട്ടിലിന് പുറത്ത് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും റോബോട്ടിക് ഭുജം ഉപയോഗിച്ചിരുന്നു. STS-87 ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ ബഹിരാകാശത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക, ഒരു ബഹിരാകാശ നിരീക്ഷണാലയം വിന്യസിക്കുക, വീണ്ടെടുക്കുക എന്നിവയായിരുന്നു. വിവിധ ഭൗതിക പ്രക്രിയകളിൽ മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനം പഠിക്കുന്നതും ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ദൗത്യം അതിൻ്റെ ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. റോബോട്ടിക് കൈകളുമായുള്ള കൽപ്പനയുടെ പ്രവർത്തനം പരീക്ഷണങ്ങളുടെ വിജയത്തിന് കാരണമായി. ബഹിരാകാശ സാഹചര്യങ്ങൾ വ്യത്യസ്ത പ്രതിഭാസങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ച വിലപ്പെട്ട ഡാറ്റ ദൗത്യം നൽകി. കൽപ്പന ചൗളയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയും കൊളംബിയ സ്പേസ് ഷട്ടിൽ STS-107 ദൗത്യത്തിലായിരുന്നു. 2003 ജനുവരി 16 ആരംഭിച്ച ഈ ദൗത്യം 16 ദിവസത്തെ ശാസ്ത്ര ഗവേഷണ ദൗത്യമായിരുന്നു. ഈ പറക്കലിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് അവർ സംഭാവന നൽകി. ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, മെറ്റീരിയൽ സയൻസ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലാണ് ദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. STS-107 പ്രധാന ലക്ഷ്യം ബഹിരാകാശത്തിൻ്റെ സവിശേഷമായ അന്തരീക്ഷത്തിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ നടത്തുക എന്നതായിരുന്നു. തീജ്വാലകൾ എങ്ങനെ കത്തുന്നു, വസ്തുക്കൾ ബഹിരാകാശത്ത് എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ വ്യത്യസ്ത ജൈവ ഭൗതിക പ്രക്രിയകളിൽ മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനം പഠിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ദാരുണമായ അപകടത്തിനു മുമ്പ് ക്രൂ നിരവധി പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുകയും വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ 2003 ഫെബ്രുവരി 1 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിക്കുന്നതിനിടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ വിഘടിച്ചപ്പോൾ ദൗത്യം ദുരന്തത്തിൽ അവസാനിച്ചു. കൽപ്പന ചൗള അന്തരിച്ചു. ബഹിരാകാശത്ത് ശാസ്ത്രീയ ഗവേഷണം നടത്തുക എന്ന ദൗത്യത്തിലായിരുന്ന കൊളംബിയ എന്ന സ്പേസ് ഷട്ടിലിൽ ആയിരുന്നു അവർ. വിജയകരമായ ഒരു ദൗത്യത്തിന് ശേഷം ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. ഷട്ടിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചു. വിക്ഷേപണത്തിനിടെ ഫോം ഇൻസുലേഷന്റെ ഒരു ഭാഗം പൊട്ടി ഷട്ടിലിൽ ഇടിച്ചപ്പോൾ കൊളംബിയയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ കേടുപാടുകൾ കൃത്യസമയത്ത് ശ്രദ്ധയിൽപ്പെട്ടില്ല. കൂടാതെ ഷട്ടിൽ അന്തരീക്ഷത്തിലൂടെ തിരികെ വന്നപ്പോൾ ചൂട് കാരണം കേടുപാടുകൾ സംഭവിച്ച ഭാഗം പരാജയപ്പെടാൻ കാരണമായി. ടെക്സാസിന് മുകളിലൂടെ ആകാശത്ത് ഷട്ടിൽ പൊട്ടി. കൽപ്പനയുൾപ്പെടെ 7 ബഹിരാകാശ യാത്രികരും മരിച്ചു. കൽപ്പനയ്ക്കന്ന് 40 വയസ്സായിരുന്നു. കൽപ്പന ചൗളയെ ഒരു നായികയായും പ്രചോദനമായും ഓർമ്മിക്കപ്പെടുന്നു. അവരുടെ ദാരുണമായ മരണശേഷം നിരവധി ആളുകളും സംഘടനകളും അവരുടെ നേട്ടങ്ങളെയും ബഹിരാകാശ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളെയും ആദരിച്ചു. നിരവധി സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൽപ്പന ചൗളയുടെ പേര് നൽകിയിട്ടുണ്ട്. ഇത് അവരുടെ ഓർമ്മകൾ

ജീവമായി നിലനിർത്താൻ സഹായിക്കുകയും വിദ്യാർത്ഥികളെ അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യുവശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും അംഗീകരിക്കുന്നതിനായി അവരുടെ പേരിൽ അവാർഡുകളും സ്കോളർഷിപ്പുകളും നൽകുന്നുണ്ട്. അടുത്ത തലമുറയിലെ പര്യവേഷകരെയും ഗവേഷകരെയും പിന്തുണയ്ക്കാനും പ്രചോദിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ഇവ. അവരോടുള്ള ബഹുമാനാർത്ഥം കൽപ്പന 1 എന്നു പേരുള്ള ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. ഇത് ബഹിരാകാശവുമായുള്ള അവരുടെ ബന്ധം സജീവമായി നിലനിർത്തുകയും ബഹിരാകാശ പര്യവേഷണത്തിലെ അവരുടെ പാരമ്പര്യം തുടരുകയും ചെയ്യുന്നു. അവരുടെ ജീവിതകഥ പുസ്തകങ്ങളിലും സിനിമകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവരുടെ അവിശ്വസനീയമായ യാത്രയെയും നേട്ടങ്ങളെയും കുറിച്ച് കൂടുതൽ ആളുകളെ അറിയിക്കാൻ സഹായിച്ചു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പര്യവേഷണം എന്നീ മേഖലകളിലെ സ്വപ്നങ്ങൾ പിന്തുടരാൻ നിരവധി ആളുകളെ, പ്രത്യേകിച്ച് യുവതികളെയും പെൺകുട്ടികളെയും അവരുടെ ജീവിതകഥ പ്രചോദിപ്പിക്കുന്നു. നക്ഷത്രങ്ങൾ കീഴടക്കാനുള്ള അഭിനിവേശവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ആകാശം പോലും പരിധിയല്ലെന്ന് കൽപ്പന ചൗള തെളിയിച്ചു. പ്രിയ ശ്രോതാക്കളെ, എയറോസ്പേസ് എഞ്ചിനീയറും ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയുമായിരുന്ന കൽപ്പന ചൗളയുടെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.

0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
1: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്താ പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
0: ആഴ്ച വൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ്.

0: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: നേപ്പാളിൽ ഹിമാനിയുടെ ഒരു ഭാഗം ഇടിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തോടെ രാജ്യത്തെ ഹിമാലയൻ സംസ്ഥാനങ്ങളും ആശങ്കയിൽ. ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ എന്നിവിടങ്ങളിലായി 16,000+ ഹിമാനികളുണ്ടെന്നാണ് ISRO കണക്ക്. 38,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ആകെ വിസ്തൃതി. ലഡാക്കിലും ഹിമാനിയുടെ ഭാഗമുണ്ട്. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ മിന്നൽ പ്രളയം സംബന്ധിച്ച മുന്നറിയിപ്പ് പങ്കുവച്ചതിനെ ചൊല്ലി നേപ്പാളും ചൈനയും തമ്മിൽ തർക്കം. ഹിമപാതത്തിന്റെ ഉറവിടം ചൈനയിലാണെന്നും അവർ യഥാസമയം മുന്നറിയിപ്പ് നൽകിയില്ലെന്നും നേപ്പാൾ അധികൃതർ ആരോപിക്കുന്നു. രണ്ട് ആരോപണങ്ങളും ചൈന നിഷേധിച്ചു. ഹിമപാതം സംബന്ധിച്ച മുന്നറിയിപ്പ് പങ്കിടാൻ ചൈന നേപ്പാൾ ധാരണയുണ്ട്. എന്നാൽ ഇക്കുറി ചൈന യഥാസമയം മുന്നറിയിപ്പ് നൽകിയില്ല. ചൈനയുടെ ഭാഗത്തെ ഒരു അണക്കെട്ട് പൊട്ടിയാണ് നേപ്പാളിൽ കൊടുംനാശമുണ്ടായത് എന്നീ ആരോപണങ്ങളാണ് നേപ്പാൾ ഉന്നയിച്ചത്. ദുരന്തം സംബന്ധിച്ച വിവരങ്ങൾ നേപ്പാളിനെ ചൈന അറിയിച്ചോ എന്നതാണ് നയതന്ത്ര മേഖലയിൽ ഉയരുന്ന ചോദ്യം. നേപ്പാളിലെ ജലശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ബുധനാഴ്ച രാവിലെ 8:40 പ്രളയം നേപ്പാളിൽ പ്രവേശിച്ചു. ഇത് സംബന്ധിച്ച വിവരം നേപ്പാളിന് ലഭിക്കുന്നത് 9 മണിക്കാണ്. അപ്പോഴേക്കും പ്രളയം അതിർത്തി കടന്നെത്തിയിരുന്നു. ഈ സമയതാമസമാണ് വിവാദമായത്. നേപ്പാളിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് നേപ്പാളിലെ ചൈനീസ് എംബസി കുറ്റപ്പെടുത്തി. ചൈനയുടെ മേഖലയിലാണ് ഹിമപാതത്തിന്റെ ഉത്ഭവം എന്ന വാദവും ചൈന തള്ളി. August 26 രാവിലെ നേപ്പാളിന്റെ ഭാഗത്ത് ഭൂകമ്പത്തിന് സമാനമായ നിലയിൽ ഹിമപാതം സംഭവിച്ചെന്ന് ചൈനീസ് എംബസി നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണക്കരാറിൽ പങ്കാളിയായെന്ന് അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയുടെ എണ്ണശേഖരത്തിലെ 6,500 കോടി വിപ്പ എണ്ണയിൽ US നിയന്ത്രണം ലഭിക്കുന്ന കരാറാണ് യാഥാർത്ഥ്യമായതെന്ന് എക്സ് അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വെളിപ്പെടുത്തി. എണ്ണ ഇറക്കുമതിയിലെ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ് കരാറെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കൂപ്പുകുത്തുന്നുവെന്ന് US കമ്മീഷൻ. US അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് പരാമർശം. ന്യൂനപക്ഷ അടിച്ചമർത്തൽ, പൗരത്വം വെട്ടിമാറ്റൽ, വോട്ടവകാശം നിഷേധിക്കൽ, കടുത്ത മതപരിവർത്തന നിരോധന നിയമങ്ങൾ എന്നിവയാണ് ഇതിന് കാരണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരു, തിരുവനന്തപുരം, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തും. എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ സർവീസ് നടത്തും. സാംസ്കാരിക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നാരോപിച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ വാഹന വ്യൂഹം തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ചേന്തി അനിലിനെ അറസ്റ്റ് ചെയ്തു. അനിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, പൊതുവഴിയിൽ അപമര്യാദയായി പെരുമാറൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീകാര്യം പോലീസ് കേസെടുത്തത്. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 12.8 കിലോഗ്രാം MDMA മൂന്ന് മലയാളികൾ കോയമ്പത്തൂരിൽ പിടിയിലായി. 10 കോടി രൂപയിലധികം വിലയുണ്ടതിന്. കേരള പോലീസിന്റെ ഏറ്റവും വലിയ MDMA വേട്ടയാണിതെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര പരിശീലനത്തിനിടെ കണങ്കാലിനേറ്റ പരിക്ക് കാരണം ഏഷ്യൻ ഗെയിംസിൽ നിന്ന് പിന്മാറി. പകരക്കാരനായി കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കലം നേടിയ യശ്വീർ സിംഗിനെ ഉൾപ്പെടുത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാപ്പാ തടവുകാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് കുത്തേറ്റു. 1 ബ്ലോക്കിലെ കോട്ടയം സ്വദേശി KV മനുവിനാണ് കുത്തേറ്റത്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള കാപ്പാ തടവുകാരനായ അപ്പുവാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആയുധം ഉപയോഗിച്ച് വയറിന് താഴെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിലെ ഉദ്യോഗസ്ഥന് തടവുകാരന്റെ മർദ്ദനമേറ്റു. ആക്രമണത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ചിൽനേഷ് ചന്ദ്രനാണ് പരിക്കേറ്റത്. പീഡനത്തിൽ റിമാൻഡിൽ കഴിയുന്ന ചൊക്ലി സ്വദേശി RP സുഹൈലാണ് ആക്രമിച്ചത്.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പൗരധർമ്മമെന്ന് ഓർമ്മിപ്പിച്ച് മുതിർന്ന ന്യായാധിപർ. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെയും വിയോജിപ്പുകൾ തുറന്നു പറയുന്നവരെയും ക്രിമിനൽ നിയമങ്ങൾ ഉപയോഗിച്ച് ശിക്ഷിക്കുന്ന ഇന്നത്തെ ഭരണകൂടത്തിന്റെ രീതി അവസാനിപ്പിച്ചാൽ 2047 ഇന്ത്യ കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് ഒഡീഷ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും മുതിർന്ന അഭിഭാഷകനുമായ DS മുരളീധർ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ DR മുരളി മനോഹർ ജോഷി. സർക്കാർ തന്നെ അഴിമതിയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും വിദ്യാഭ്യാസ രംഗം സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ഇല്ലെന്നും വിദ്യാഭ്യാസത്തിനുള്ള ബജറ്റ് വിഹിതം ചുരുങ്ങി വരികയാണെന്നും DR ജോഷി വിമർശിച്ചു. ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സർക്കാരിനെതിരെ തുറന്നടിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക്

0: രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും അത് തെറ്റായി കാണേണ്ടതില്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക്ക് ചോദ്യക്കടലാസ് ചോർച്ചയിൽ പ്രതിഷേധിച്ച് CJP ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു സോനം. ഭീമ കൊറേഗാവ് കേസിൽ പ്രതികളായ 4 പ്രമുഖ സാമൂഹിക പ്രവർത്തകരുടെയും ജാമ്യം റദ്ദാക്കണമെന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ അപേക്ഷ മുംബൈയിലെ പ്രത്യേക കോടതി തള്ളി. നൻകൂൺ പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 18,600 അടി ഉയരത്തിൽ ട്രക്കിങ്ങിനിടെ പരിക്കേറ്റ് കുടുങ്ങിയയാളെ കരസേനയുടെ പൈലറ്റുമാർ രക്ഷപ്പെടുത്തി. കഠിനമായ തണുപ്പും ശക്തമായ കാറ്റും കുറഞ്ഞ വായുസാന്ദ്രതയും നേരിട്ടായിരുന്നു ദൗത്യം. ബാർ ഉടമകളിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 7 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കോഴിക്കോട് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട 6-അംഗ ലഹരി സംഘത്തെ ചോദ്യം ചെയ്യുന്നതിനിടെ മാനാഞ്ചിറ മൈതാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സംഘത്തിൽപ്പെട്ടയാൾ സിറിഞ്ചുകൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ശനിയാഴ്ച രാത്രി 7:40 സംഭവം. കർണാടക PSC നിയമന ക്രമക്കേട് കേസിൽ മുൻ പരീക്ഷാ കൺട്രോളർ ജ്ഞാനേന്ദ്രകുമാർ അറസ്റ്റിൽ. 2 ദിവസമായി നടത്തിയ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് CID അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിൽ ജ്ഞാനേന്ദ്രകുമാർ സഹകരിക്കുന്നില്ലെന്നും ക്രമക്കേടിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും CID സംഘം അറിയിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുവെന്നും വ്യക്തമാക്കി. സംഘടിത കുറ്റകൃത്യം തടയാനുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ വീണ്ടും ശ്രമിക്കുന്നു. കരട് നിയമം തയ്യാറാക്കുന്നതിനുള്ള സമിതി ആഭ്യന്തര വകുപ്പ് പുനഃസംഘടിപ്പിച്ചു. മുൻ LDF സർക്കാർ 2021 ഓഗസ്റ്റിലാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സമിതി രൂപവത്കരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO ഹ്യൂമൻ സ്പേസ് സെന്റർ ഡയറക്ടറായി SR ബിജുവിനെ നിയമിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ ബാല്യസ്പന്ദനം നടപ്പാക്കും. വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം സമഗ്ര അങ്കണവാടി ബാല്യ ആരോഗ്യ പരിശോധനാ പദ്ധതി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിലൂടെയാണ് നടപ്പാക്കുന്നത്. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. അമേരിക്കയിൽ കാലിഫോർണിയയിലെ മിൽപിറ്റാസിൽ മലയാളി യുവതി സുഹൃത്തുക്കളായ 2 മലയാളി യുവതികളെ കൊലപ്പെടുത്തി. മുടിക്കോട് പാണഞ്ചേരി തെക്കൂട്ട് ഹരിദാസ് സുഷമ ദമ്പതിമാരുടെ മകൾ അഞ്ജന, തിരുവനന്തപുരം സ്വദേശിനിയും കോട്ടയം കുറിച്ചി പള്ളത്തറ വീട്ടിൽ ജേക്കബിന്റെ ഭാര്യയുമായ ആനി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ സുഹൃത്ത് അനില പോലീസ് കസ്റ്റഡിയിലായി. ഇവരുടെ സ്വദേശം വ്യക്തമായിട്ടില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവമെന്നാണ് നാട്ടിൽ ലഭിച്ച വിവരം. ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂർ സ്പെഷ്യാലിറ്റി സേവനം നൽകുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് ആരോഗ്യവകുപ്പ്. ദീർഘകാലമായി ഉടമസ്ഥ തർക്ക വ്യവഹാരങ്ങൾ നിലനിൽക്കെ സർക്കാർ പെട്ടെന്ന് ഒഴിപ്പിക്കൽ നടത്തരുതെന്ന് സുപ്രീംകോടതി. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ സർക്കാർ പതിച്ചു നൽകിയ 40.65 ഏക്കറുമായി ബന്ധപ്പെട്ട കേസിൽ ഈ മാസം 25 ഇറക്കിയ വിധിയിലാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം.
1: അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിരാശ പടർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇനി രാജ്യത്തിനായി കളിക്കില്ലെന്ന് മെസ്സി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു. ഇത്തവണ ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് തോറ്റെങ്കിലും രാജ്യത്തിനായി എല്ലാം നേടിയാണ് മെസ്സി കളമൊഴിയുന്നത്. 6 ലോകകപ്പുകളിൽ അർജന്റീന കുപ്പായത്തിൽ നിറഞ്ഞാടിയ താരം ഖത്തറിൽ 2022 നടന്ന ലോകകപ്പിൽ അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ചു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് തർക്കപരിഹാര കോടതി പുറപ്പെടുവിച്ച വിധി ഇന്ത്യ തള്ളി. കോർട്ട് ഓഫ് ആർബിട്രേഷൻ സംവിധാനം നിയമവിരുദ്ധമായി രൂപവത്കരിച്ചതാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. സിന്ധു നദീജലം പങ്കുവെക്കലുമായി ബന്ധപ്പെട്ട് 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊപ്പിട്ട കരാർ പൂർണ്ണമായും നിലവിലുണ്ടെന്നും ഇത് മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്ക് നിയമസാധുതയില്ലെന്നും കരാർ വ്യവസ്ഥകൾ ഇന്ത്യ പാലിക്കണമെന്നുമാണ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ വിധിച്ചത്. ഈ വിധിയാണ് ഇന്ത്യ തള്ളിയത്. ലോകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ഉൾപ്പെടുന്ന തുകയുടെ 1% മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് തിരിച്ചുപിടിക്കാനാവുന്നതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേംബ്രിഡ്ജിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള 43rd അന്താരാഷ്ട്ര സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെ പ്രസംഗിച്ച വേദിയിലെ ശുദ്ധീകരണത്തിൽ BJP ജാതീയ മനോഭാവമാണ് വെളിപ്പെടുന്നതെന്ന് വിമർശനമുയർത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ജാതീയത ആരോപിച്ച് കേസെടുത്ത ഉത്തരാഖണ്ഡ് പോലീസ് നടപടി വൻ വിവാദത്തിലേക്ക്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തടയൽ നിയമം കൂടി ഉൾപ്പെടുത്തിയാണ് കേസ്. കടുത്ത രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നാണ് ആരോപണം. വിമർശനത്തിന് രാഷ്ട്രീയ മറുപടി നൽകുന്നതിനു പകരം രാഹുലിന്റെ പേരിൽ വിചിത്രമായ വാദങ്ങൾ നിരത്തി കേസെടുത്തു എന്നും ആക്ഷേപമുണ്ട്. ജാതിവിവേച

0: മരം വിൽപ്പന കേസ് സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി തള്ളി. വയനാട്ടിൽ കേസ് നടക്കുന്നതിനാൽ ചോറ്റാനിക്കര കോടതിയിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ആവശ്യം. കുറ്റപത്രം വായിക്കുന്നതിനായി കേസ് 7 വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. വന്യജീവികളുടെ ഉടമസ്ഥരായിട്ടാണ് സർക്കാരിന് കാണുന്നതെന്നും അവ വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് സർക്കാരിനാണ് പൂർണ്ണ ബാധ്യതയെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. 2001 വയനാട് ശ്യാമപ്പാറ പഞ്ചായത്ത് റോഡിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്കറിയയുടെ കുടുംബത്തിന് കീഴ്ക്കോടതികൾ വിധിച്ച 2 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ചോദ്യം ചെയ്ത് വനം വകുപ്പും സർക്കാരും നൽകിയ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭാര്യയാണെങ്കിലും 18 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ ശാരീരിക ബന്ധം പോക്സോ പ്രകാരമുള്ള കുറ്റമാണെന്ന് ഹൈക്കോടതി. ഭാര്യയാണോ അല്ലയോ എന്നത് പരിഗണിക്കേണ്ട വിഷയമല്ലെന്നും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. പോക്സോ കേസും ബലാത്സംഗ കേസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ 27-കാരൻ നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഡോക്ടർമാരിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്ന് ഹൈക്കോടതി. ഇവർക്ക് മറ്റു മെഡിക്കൽ വിദ്യാർത്ഥികളെപ്പോലെ സ്റ്റൈപ്പൻഡിന് അർഹതയുണ്ടെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. തിരുവനന്തപുരം കീഴാറ്റിങ്ങൽ സ്വദേശി എസ് മുരുകൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: പുസ്തകം വായിക്കുന്നതിന് പണം ലഭിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പുതിയ സൈബർ തട്ടിപ്പ്. തലസ്ഥാനത്തെ മലയോര മേഖലകളിലും കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളിലും ഉള്ളവർക്കാണ് പണം നഷ്ടമായത്. പലരിൽ നിന്നായി 1 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. വിതുര പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇത് തങ്ങൾക്ക് കൈമാറിയതായും റൂറൽ സൈബർ പോലീസ് അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ വിദേശ ബന്ധമുണ്ടോ എന്നതടക്കം അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. മുങ്ങി നടക്കുന്ന പ്രതികളെയും സ്ഥിരം ക്രിമിനലുകളെയും പിടികൂടാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഗ്രിപ്പിൽ കണ്ണൂർ ജില്ലയിൽ 1 മാസത്തിനുള്ളിൽ അറസ്റ്റിലായത് 3 കൊലക്കേസ് പ്രതികളും കാപ്പ കേസിൽ ഉൾപ്പെട്ട 2 ഗുണ്ടുകളും. കൊല നടത്തിയ ശേഷം മറുനാട്ടിലേക്ക് രക്ഷപ്പെട്ട് രൂപവും വേഷവും പേരും മാറി വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞവരെയാണ് പോലീസ് പിടികൂടിയത്. കണ്ണൂർ പോലീസിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഒളിവിൽ കഴിയുന്ന 3 കൊലക്കേസ് പ്രതികളെ 1 മാസത്തിനുള്ളിൽ പിടികൂടിയത്. സംസ്ഥാനത്തെ 17 നദികളിൽ അലിഞ്ഞുകൂടിയ മണൽ നീക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. മണൽ ഓഡിറ്റ് പ്രകാരം ഖനനയോഗ്യമെന്ന് കണ്ടെത്തിയ 1.7 കോടി ടൺ വാരാനുള്ള നടപടിയാണ് ഉണ്ടാവുക. ഡിസംബറോടെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, വയനാട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവില്ല. പട്ടികയിൽ ഇല്ലാത്ത ബാക്കി പുഴകൾ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവും. അവയുടെ മണൽ ഓഡിറ്റ് നടന്നു വരികയാണ്. പ്രളയ സാധ്യത മുൻകൂട്ടി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഭോട്ടേകോശി നദീതടത്തെ വിഴുങ്ങിയ ഹിമാലയൻ പ്രളയത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് കാലാവസ്ഥാ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നേപ്പാൾ. ആഗോള ഹരിതഗൃഹ വാതക പുറന്തള്ളലിൽ ഈ രാജ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങുന്ന നേപ്പാളിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഇതിനായി ഐക്യരാഷ്ട്രസഭയെ സമീപിക്കും. സെപ്റ്റംബർ 8 നടക്കുന്ന UN പൊതുസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ ആവശ്യമുന്നയിക്കാൻ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം. ഇത് ജീവകാരുണ്യ സഹായമല്ലെന്നും നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമാണെന്നും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഗ്രാറ്റുവിറ്റി നിയമപരിധിയിൽ നിന്ന് KSRTCയെ ഒഴിവാക്കി സർക്കാർ 2013 പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെയാണ് KSRTC അപ്പീലിൽ ചോദ്യം ചെയ്തത്. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 18 അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ PSEക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പ്രിയദർശിനി പദ്ധതിക്ക് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കും. ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ സ്വാഗതാർഹമാണെന്നും നിരക്ക് സംബന്ധിച്ച് സ്വകാര്യ ബസ്സുടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രിയെ തെരഞ്ഞെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ കാലയളവിൽ വ്യോമസേനയുടെ വെസ്റ്റേൺ കമാൻഡ് മേധാവിയായിരുന്നു അദ്ദേഹം. കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് 18 നടത്തും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം

0: ഏഴാം തീയതി അതത് കോളേജ് ക്യാമ്പസുകളിൽ പ്രസിദ്ധീകരിക്കും.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള അധികാരം നഷ്ടമാകും. രണ്ട് സർവകലാശാല നിയമങ്ങളും UGC ചട്ടമനുസരിച്ച് ഭേദഗതി ചെയ്യാൻ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയായി. കഴിഞ്ഞ വർഷത്തെ VC നിയമന ഹർജികൾ തീർപ്പാക്കാൻ ഇരുകൂട്ടരും ഒപ്പിട്ട ധാരണാപത്രം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. പ്രവർത്തനങ്ങളിൽ വൻ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്ന രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ശക്തമാവുന്നു. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ കോടതി മുറിക്ക് മുന്നിൽ ഒരു വിഭാഗം അഭിഭാഷകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അശ്ലീല ഉള്ളടക്കങ്ങളുള്ള ആപ്ലിക്കേഷനുകളെന്ന വ്യാജേന പ്രചരിക്കുന്ന ആൻഡ്രോയിഡ് ആപ്പുകൾ വഴി സാമ്പത്തിക തട്ടിപ്പുകൾ കൂടുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങളും ലിങ്കുകളും ഉപയോഗിച്ചാണ് ആപ്പുകൾ പ്രചരിക്കുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഭാഗമായ NCTAU അറിയിച്ചു. പ്രമുഖ യുവ ഹരിയാൻവി ഗായകനും യൂട്യൂബറുമായ അങ്കിത് ബല്യാനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടു പ്രതികളെ ഉത്തർപ്രദേശ് പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചു. സുമിത്, മോഹിത് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരുടെയും തലയ്ക്ക് 50,000 രൂപ വീതം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 139.29 ഗ്രാം MDMA പിടിച്ച കേസിലെ രണ്ട് പ്രധാന പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ MDMA ലഹരി ശൃംഖലയുടെ അന്താരാഷ്ട്ര കണ്ണികളിൽ ഒരാളായ ഖാന സ്വദേശി വിക്ടർ ദസാബ, സംസ്ഥാനത്തിന് പുറത്തെ മുഖ്യ ഇടനിലക്കാരിലൊരാളായ അഹമ്മദാബാദ് ലാംബ സ്വദേശിനി റിയാഖാൻ എന്ന സാത്തി ഷേഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മദ്രാസ് റെജിമെന്റിന് കീഴിൽ സെക്കന്ദ്രാബാദിലുള്ള സൈനിക ആയുധപ്പുരയുടെ പൂട്ടുപൊളിച്ച് തോക്കുകളും വെടിയുണ്ടകളും മോഷ്ടിച്ചു. 24 മണിക്കൂറും സൈനിക പാറാവുള്ള 3 കവാടങ്ങളും വലിയ മതിലുകളും നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ആയുധപ്പുരയിൽ നിന്ന് ആയുധമോഷണം നടന്ന അങ്കലാപ്പിലാണ് സൈനിക താവളം. നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്തം ആഭ്യന്തര വളർച്ചയിൽ 7.8% മുന്നേറ്റം പ്രകടമായത് ജനങ്ങളുടെ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും ഈ നേട്ടം ഏറെ മികവുറ്റതാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ മോദി പറഞ്ഞു. എന്നാൽ ഇത് വെറും കണക്കുകൊണ്ടുള്ള അഭ്യാസമാണെന്നും മോദി സർക്കാരിന്റെ അടയാളമായ വ്യാജ ഇന്ത്യ പദ്ധതി തടസ്സമില്ലാതെ തുടരുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കണ്ണൂർ വിമാനത്താവളത്തിൽ ഓഹരി വാഗ്ദാനം ചെയ്ത് 2 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പാലാ MLA മാണി സി കാപ്പന് 1 വർഷം തടവും 5,30,00,000 രൂപ പിഴയും വിധിച്ചു. തടവ് 1 വർഷമായതിനാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല. 4 ചെക്ക് കേസുകളിലായിട്ടാണ് വിധി. പിഴ 1 മാസത്തിനകം നൽകിയില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് ജഡ്ജി SA ഖലാനെ ഉത്തരവിൽ പറഞ്ഞു. പിഴ സംഖ്യ പൂർണ്ണമായും നൽകുന്നതുവരെയുള്ള കാലം 9% പലിശയും നൽകണം. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മാണി സി കാപ്പന്റെ അഭിഭാഷകൻ പറഞ്ഞു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: PM-SRI പദ്ധതി നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ശക്തമായ എതിർപ്പ്. PM-SRI-യിൽ LDF സർക്കാർ ഒപ്പിട്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ആയുധമാക്കിയിരുന്നു. ഭരണത്തിലെത്തിയപ്പോൾ അതിനു വിരുദ്ധമായ നിലപാട് ഉണ്ടാകരുതെന്ന അഭിപ്രായമാണ് കൂടുതൽ അംഗങ്ങളും മുന്നോട്ട് വച്ചത്. സ്കൂൾ കരിക്കുലം തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി ആദ്യം ചർച്ചയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ച നടക്കേണ്ടത് CPI CPM സെക്രട്ടറിമാർ തമ്മിലാണ്. വിവാദ FCRA ബിൽ പരിശോധിക്കുന്ന 31 അംഗ സംയുക്ത പാർലമെന്റ് സമിതിയെ പ്രഖ്യാപിച്ചു. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമാണ് സമിതിയിലുള്ളത്. BJP അംഗം ഡോക്ടർ സഞ്ജയ് ജയ്സ്വാളാണ് ചെയർമാൻ. കേരളത്തിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ, ആന്റോ ആന്റണി, സി സദാനന്ദൻ എന്നിവരും ലക്ഷദ്വീപിലുള്ള ഹംദുള്ള സയ്യിദും സമിതിയിലുണ്ട്. ഭാഷാസ്നേഹികൾക്കുള്ള പ്രേരണാ സ്രോതസ്സായി തുഞ്ചൻ പറമ്പിനെ മാറ്റുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സി സദാനന്ദൻ MP. തിരൂർ തുഞ്ചൻ പറമ്പ് സന്ദർശിച്ച ശേഷം വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ മെയ്തി കുക്കി വംശീയ കലാപത്തിൽ ഇതുവരെ 306 പേർ കൊല്ലപ്പെട്ടെന്നും 49 പേരെ കാണാതായെന്നും ആഭ്യന്തരമന്ത്രി ഗോവിന്ദദാസ് കോന്തൌജം നിയമസഭയിൽ പറഞ്ഞു. August 31 വരെയുള്ള കണക്കാണിതെന്ന് BJP MLA സപാരഞ്ജൻ സിംഗ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനകം ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ

0: യും ബെൽജിയവും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വിവറും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം. വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനാൽ രാത്രിയിലെ വൈദ്യുതി നിയന്ത്രണം തുടരും. വിപണിയിൽ വൈദ്യുതി കിട്ടാനില്ല. ഇതിനു പുറമെ കേന്ദ്ര നിലയങ്ങളിൽ നിന്ന് കിട്ടുന്നതിലും കുറവുണ്ടായി. ഹരിയാനയിലെ ഹത്നി കുണ്ട് ബാരേജിൽ യമുന നദിയിൽ കരസേനാ ബോട്ട് മറിഞ്ഞ് കാണാതായ രണ്ട് സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. ഒരു സൈനികന്റെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് ബാരേജിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശ് അതിർത്തിയിൽ നിന്നും മറ്റൊരാളുടെ മൃതദേഹം അപകട സ്ഥലത്തു നിന്ന് 150 കിലോമീറ്ററിലേറെ അകലെ ജിന്ദ് ജില്ലയിലെ ഹൻസി ബ്രാഞ്ച് കനാലിൽ നിന്നുമാണ് കണ്ടെത്തിയത്. പരാജയങ്ങളും സുരക്ഷാ പരിശോധനകളും മൂലമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ISRIയുടെ GSLV വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ ആകാശ കണ്ണാകാൻ പോകുന്ന GSAT-1A ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ഇത്തവണ ലക്ഷ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം ലഭിച്ചു. പക്ഷാഘാതം വന്ന ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കാണിച്ചായിരുന്നു ജാമ്യാപേക്ഷ നൽകിയത്. അതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. ആരോഗ്യനില സംബന്ധിച്ച വാദങ്ങൾ പരിഗണിച്ച ശേഷമാണ് വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് ജാമ്യം അനുവദിച്ചത്. കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ലാബ് ഫാർമസി സൗകര്യത്തോടെ അടിയന്തര മെഡിക്കൽ റൂം തുടങ്ങുന്നു. പദ്ധതി നടപ്പാക്കാനായി 10 സ്റ്റേഷനുകളിൽ ടെൻഡർ വിളിച്ചു. തീവണ്ടി യാത്രക്കിടെ അത്യാഹിതങ്ങൾ നേരിട്ടാൽ അടിയന്തര ആരോഗ്യ സംരക്ഷണം നൽകുകയാണ് ലക്ഷ്യം. വൈദ്യുതി വാങ്ങലിൽ KSEB വൻ സാമ്പത്തിക ബാധ്യത. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ ഈ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ 1190 കോടി രൂപയുടെ വൈദ്യുതിയാണ് വാങ്ങിയത്. ഹ്രസ്വകാല കരാറുകളിലൂടെയും പവർ എക്സ്ചേഞ്ചിൽ നിന്നുമാണ് വില കൂടിയ വൈദ്യുതി വാങ്ങൽ. ഇതുവഴിയുള്ള അധിക ബാധ്യത ജനങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. US ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ ഇറാനെ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിച്ചാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. സഹായികൾക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ കിർഗിസ്ഥാനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. എൽനിനോ പ്രതിഭാസം കൺമുന്നിൽ വൻതോതിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഇത് ചൂട് സംബന്ധിച്ച സകല മുൻകാല റെക്കോർഡുകളും തകർക്കുമെന്നും വരും മാസങ്ങളിൽ ഭൂമിയെ കടുത്ത വരൾച്ചയിലേക്കും പ്രകൃതി ദുരന്തത്തിലേക്കും തള്ളിവിടുമെന്നും UN കാലാവസ്ഥാ ഏജൻസിയായ WMO വ്യക്തമാക്കി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയിലേക്ക് നയിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇതോടെ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലെ തുടർ നടപടി തടസ്സപ്പെടും. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി നടപ്പാക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പഞ്ചായത്തുകളും പ്രവർത്തനത്തിൽ പങ്കാളികളാകും. മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയിൽ വിപുലമായ ബോധവൽക്കരണം, സർവേ പ്രവർത്തനം, പ്രചാരണ പരിപാടികൾ, സ്ക്രീനിംഗ് ടെസ്റ്റുകൾ, പ്രതിരോധ മാർഗങ്ങൾ, സഹായ സാധ്യതകൾ എന്നിവ നടത്തുന്നതാണ്.
1: വില കുത്തനെ കയറുന്ന സാഹചര്യത്തിൽ പഞ്ചസാര സംഭരിക്കുന്നതിന് നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ. സെപ്റ്റംബർ 15 മുതൽ സംഭരിക്കാവുന്ന പഞ്ചസാരയുടെ അളവ് 4000 ക്വിന്റലിൽ നിന്ന് 2000 ക്വിന്റലായാണ് കുറച്ചിരിക്കുന്നത്. നവംബർ 30 വരെ നിയന്ത്രണം ബാധകമായിരിക്കും. H-1B വിസ ഉടമകളുടെ പങ്കാളികളെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H-4 എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം നീക്കം തുടങ്ങി. നിയമം നടപ്പിലായാൽ 1000 H-4 വിസ ഉടമകൾക്ക് US നിയമപരമായി ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. ഇന്ത്യക്കാരെയാകും തീരുമാനം കൂടുതൽ ബാധിക്കുക. H-1B വിസ ഉടമകളുടെ പങ്കാളികളിൽ മിക്കവരും H-4 തൊഴിൽ പെർമിറ്റിലാണ് ജോലി ചെയ്യുന്നത്. കാനഡയിലെ ഉപരിപഠനത്തിനായി സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇനി കൂടുതൽ സാമ്പത്തിക ശേഷി തെളിയിക്കണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുന്ന തീരുമാനം ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായി. ക്യൂബെക് ഒഴികെയുള്ള കനേഡിയൻ പ്രവിശ്യകളിൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി ഒരു വർഷത്തെ ജീവിത ചെലവിനായി കുറഞ്ഞത് $23,448 കൈവശമുണ്ടെന്ന് തെളിയിക്കണം. വ്യോമസേനയിൽ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലേക്ക് ആദ്യമായി വനിതാ ഉദ്യോഗസ്ഥ. ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് എയർ വൈസ് മാർഷൽ ശക്തി ശർമ്മ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫായി ചൊവ്വാഴ്ച ചുമതലയേറ്റു. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ അനന്തരവൾ ദൃഷ്ടി മുഖർജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 28 വയസ്സായിരുന്നു. പശ്ചിമബംഗാളിലെ ബിർഭൂം ജില്ലയിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയയുടെ

0: ക്കാൻ ലക്ഷ്യമിട്ട് പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന് ഇനി വേഗം കൂടും. ജില്ലകളിലെ ഡാൻസ് ഓഫ് സംഘങ്ങളുടെ ഉപയോഗത്തിനായി 84 വാഹനങ്ങളാണ് ആഭ്യന്തര വകുപ്പ് വാങ്ങുന്നത്. ജില്ലാതലത്തിലും റേഞ്ച് തലത്തിലുമുള്ള നാർക്കോട്ടിക് കൺട്രോൾ യൂണിറ്റുകളെയും ശക്തിപ്പെടുത്തും. ഇവർക്കായി 24 വാഹനങ്ങൾ വാങ്ങും. പ്രമുഖ കോൺഗ്രസ് നേതാവും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് മുൻ അധ്യക്ഷനും പ്രഥമ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ദേശീയ കായിക ദിനാചരണത്തിൽ കേരള സർവകലാശാലയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കടക്കം പോലീസുകാരുടെ മർദ്ദനമേറ്റു. കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥികളെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
1: കേരളത്തിലെ ശ്രീരാമകൃഷ്ണാശ്രമങ്ങളിലെ സന്യാസിയും കർമ്മയോഗിയുമായിരുന്ന സ്വാമി ഗോലോകാനന്ദ സമാധിയായി. ലയണൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണത്തിന് SIT രൂപവൽക്കരിക്കുന്നതിനുള്ള നിയമവശം പരിശോധിക്കുന്നു. കായിക വകുപ്പിന്റെ പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായും GST ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ കോടതിയെ കുറ്റപ്പെടുത്തി സർക്കാർ ആദ്യമിറക്കിയ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിന്റെ പകർപ്പ് അതേ ദിവസം തന്നെ പ്രതികളുടെ കൈവശം എത്തിയതിൽ വിമർശനം തുടർന്ന് ഹൈക്കോടതി. പ്രതികൾക്ക് അയച്ചുകൊടുത്തത് ഏത് മാർഗത്തിലാണെന്ന് ഒരാഴ്ചക്കകം വ്യക്തമാക്കാൻ ജസ്റ്റിസ് ബദറുദ്ദീൻ വിജിലൻസിനോട് നിർദ്ദേശിച്ചു. വാഹനാപകടങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഹർജി ഫയൽ ചെയ്യാൻ വൈകിയെന്നതിന്റെ പേരിൽ മാത്രം തള്ളരുതെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ഉറപ്പാക്കുക എന്ന നിയമലക്ഷ്യം സാങ്കേതിക കാരണങ്ങളാൽ നിഷേധിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് PM മനോജ് വ്യക്തമാക്കി. മോട്ടോർ അപകട ക്ലെയിം ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ ആലപ്പുഴ സ്വദേശി സന്തോഷ് കുമാർ ഫയൽ ചെയ്ത അപ്പീൽ അനുവദിച്ചാണ് നിരീക്ഷണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. രാഹുലിന്റെ ഇന്ത്യൻ പൌരത്വവും റായ്ബറേലി MP സ്ഥാനവും ഹർജിയിൽ ചോദ്യം ചെയ്തിരുന്നു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡും കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗവും അടച്ചിട്ട് ഒരു വർഷത്തിലേറെയായെന്ന് റിപ്പോർട്ടുകൾ. ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളെ മെഡിക്കൽ വാർഡിലാണ് ഇപ്പോൾ പ്രവേശിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർമ്മാണം പൂർത്തിയാകാത്ത മാഹിയിലെ മീൻപിടുത്ത തുറമുഖം 67 കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അറിയിച്ചു. മലയോര മേഖലയിലെ കുടിയേറ്റ പൈതൃക റോഡായ കൂട്ടുമുഖം ചുണ്ടക്കുന്ന് ചെമ്പേരി അരീക്കൽ പൈതൽമല റോഡ് നവീകരണത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി. മട്ടന്നൂർ പഴശ്ശി കനാലിൽ കാര തെളുപ്പ് പ്രദേശത്തെ അണ്ടർ ടണൽ തകർന്ന് വെള്ളം കയറിയ വീടുകൾക്ക് നാശമുണ്ടായ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായധനം നൽകണമെന്ന് VK സനോജ് MLA മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. മട്ടന്നൂർ നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂരിനെ ബീക്കൺ ടൗണായി പ്രഖ്യാപിക്കും. ഇരിട്ടി റോഡ് ജംഗ്ഷൻ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് ജംഗ്ഷൻ വരെയുള്ള പ്രദേശമാണ് ആദ്യഘട്ടത്തിൽ ബീക്കൺ ടൗണായി പ്രഖ്യാപിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഇതിന്റെ പ്രഖ്യാപനം നടത്തും.
2: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: ഇത്തവണത്തെ ഓണാഘോഷത്തിൽ കോടി നേടി കുടുംബശ്രീ ജില്ലാ മിഷൻ. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലയിലാകെ ഓണം വിപണനമേള, ഓണക്കിറ്റ്, ഓണസദ്യ വിതരണം എന്നിവ നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാമായി ആകെ 3 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ നേടിയത്. ഇതിലേറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാനായത് ഓണം വിപണനമേളയിലൂടെയാണ്. 2 കോടിയിലധികം രൂപയാണ് ഇതിലൂടെ കുടുംബശ്രീ നേടിയത്. റെയ്ഡ്കോയുടെ പ്രതിസന്ധി മറികടക്കാൻ ടെൻഡറില്ലാതെ സാധനങ്ങളും സേവനങ്ങളും നൽകാനുള്ള അനുമതിക്കായി ഭരണസമിതി സമ്മർദ്ദം ചെലുത്തണമെന്ന വാദം പ്രായോഗികമല്ലെന്ന് ചെയർമാൻ M.സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ വയോധികനെ അടിച്ചുകൊന്ന കേസിലെ പ്രതിയെ വിശാഖപട്ടണത്ത് വെച്ച് കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടി. ആലപ്പുഴ സ്വദേശി റോബിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ June 25 കേസിനാസ്പദമായ സംഭവം. ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും September 15 നൽകണം. ഹജ്ജ് പോളിസി 2027 വകുപ്പ് 21 പ്രകാരം ആരോഗ്യവാന്മാരായ തീർത്ഥാടകർക്ക് മാത്രമായി യാത്ര നിജപ്പെടുത്തുന്നതിനായി 2 ഘട്ട മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ ആദ്യഘട്ട പരിശോധനയും യാത്ര പുറപ്പെടുന്ന തീയതിയോട് അനുബന്ധിച്ച് 2 ഘട്ട പരിശോധനയും നടത്തും. മഹാരാഷ്ട്രയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കരട്

0: വോട്ടർ പട്ടികയിൽ 2.68 കോടി വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടു. വോട്ടർമാരെ ഒഴിവാക്കിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP ക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. BJP യും വോട്ട് ചോരി ആയോഗും തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമെന്നും അവരുടെ ആത്യന്തിക ലക്ഷ്യം BJP യുടെ ജയം ഉറപ്പുവരുത്തുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി CM വിസ്താര നില്ലൂന്നി.
3: CM വിസ്താര ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880
2: 8111-933-600.
3: CM വിസ്താര.
2: CM വിസ്താര നില്ലൂന്നി.
4: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
6: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ, നമ്മുടെ ചാരു കസേരയുടെ നേരമായി. നമുക്ക് സമയം കളയാനില്ല, മാഷെടുത്ത് കഥ കേൾക്കാൻ പോവണ്ടേ?
2: ആ
1: മാഷേ,
3: ആ ചാരു കസേരയുടെ സമയമാണല്ലേ.
1: അതെ,
3: കഥ പറയണം.
2: മാഷേ, ഇപ്പോ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോ അമ്മമാരും പ്രശ്നമാണ്, അമ്മമാർക്കും പ്രശ്നമാണ്,
3: മക്കൾക്കും പ്രശ്നമാണ്,
2: എല്ലാവർക്കും പ്രശ്നമാണല്ലോ. അപ്പൊ പുരാണത്തില് നമുക്ക്
1: അവർക്ക് പ്രശ്നമില്ലേ?
2: ഉണ്ട്.
3: പുരാണത്തിലെ പ്രശ്നബാധിതരായ അമ്മമാരെ കുറിച്ചാണ് പറയുന്നത്.
2: അതന്നെ, നമ്മളിങ്ങാണും വലിയ പ്രശ്നം അവർക്കേനു.
1: അശ്വിനി, ഈ പ്രശ്നം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
2: പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നെ.
1: അതെ,
2: ആ
1: എന്ത് പ്രശ്നാന്നാ ഞാൻ ചോദിച്ചേ. അതായത് സ്വർണ പ്രശ്നാണോ, വെള്ളി പ്രശ്നാണോ, താമ്പൂല പ്രശ്നാണോ?
2: സദാചാരം.
1: സദാചാര?
2: ആ, കുറച്ച് സദാചാര ബോധമൊക്കെ വേണം ഉള്ളില്.
1: ഓ, ആ പ്രശ്നമാണ് അമ്മമാർക്ക്. ഓ,
3: നമ്മളീ ബന്ധങ്ങള് പുതിയ കാലത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് പോകുന്നത് അല്ലേ? അമ്മമാരും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളൊക്കെ തമ്മിലുള്ള ബന്ധം. ഒരു 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അവരുടെ 16 വയസ്സുള്ള സുഹൃത്തുക്കള് എന്തവര് ചെയ്യുന്നത്?
2: കൊന്നു
3: മുത്തശ്ശനെ അല്ലേ? മാത്രമല്ല, പലരും കുട്ടികളൊക്കെ ആണെങ്കിൽ വീട് വിട്ടു പോവുക.
1: അതെ,
3: ഒരു വ്യവസ്ഥയില്ലാത്ത അല്ലേ, ഒരു ചിട്ടയില്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പല മൂല്യങ്ങളും കൈമോശം വന്നതാണ് ഇതിനൊക്കെ കാരണം. നമ്മൾ സാധാരണ ഈ അപജയം, ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പം എന്താണ് നമ്മളുടെ പ്രതീക്ഷ? യഥാ യഥാ ഹി ധർമ്മസ്യ
2: ഗ്ലാനിർഭവതി.
3: ധർമ്മങ്ങൾക്ക് ഗ്ലാനി സംഭവിക്കുമ്പം, മംഗലേൽക്കുമ്പം എന്ത് സംഭവിക്കും? സംഭവാമി
2: യുഗേ യുഗേ,
3: അവതാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് അവതാരങ്ങളില്ലാത്തൊരു കാലമാണ് കലിയുഗം. കലിയുഗത്തിലെ അവതാരങ്ങളുടെ ചുമതല, അതായത് ധർമ്മ സംസ്ഥാപനം നിർവഹിക്കുന്നത് ആരാണ്? ഇതിഹാസങ്ങളാണ്. ആ ഇതിഹാസങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിഹാസങ്ങളിലെ കഥയും കഥാപാത്രങ്ങളും. ഒരുപക്ഷെ ഈ യഥാർത്ഥത്തിൽ ഈ ഇതിഹാസങ്ങളും അതുപോലെ പുരാണങ്ങളൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുകയും അതിലെ നല്ല വശങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്താൽ നമ്മൾ പറയുന്ന പുതിയ കാലത്തെ ചില ഇതുപോലെ അബദ്ധ ഗമനങ്ങൾ ഉണ്ടാവാനിടയില്ല. പക്ഷെ അതേസമയത്ത് പുതിയ കാലത്തേക്കാൾ കൂടുതൽ മലീമസമായ ഒരു പശ്ചാത്തലം നമുക്ക് പഴയ കാലങ്ങളിലും കാണാൻ പറ്റും അല്ലേ? നമ്മളിപ്പം സ്ത്രീകളെക്കുറിച്ച്, അമ്മമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നമ്മൾ മഹാഭാരതത്തിലെ കുറേ കഥകൾ ഇങ്ങനെ, ഒരുപക്ഷെ ചാരു കസേരയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു ഇതിഹാസം മഹാഭാരതമാണ്. രാമായണത്തേക്കാൾ കൂടുതൽ കഥകൾ, ഒരുപാട് കഥകളാൽ സമ്പന്നമാണ്
2: ഭാരതം.
3: നമ്മൾ മഹാഭാരതത്തിൻ്റെ അമ്മമാർ, അവരെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു നോക്കാം. ആരൊക്കെയാണ് മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട അമ്മമാര്? ഗാന്ധാരി ഉണ്ട്, കുന്തി ദേവി ഉണ്ട്, പിന്നെ
2: സത്യവതി.
3: അവർക്ക് മേലല്ലേ, അവർക്ക് താഴെയും അമ്മമാരുണ്ട്. ദ്രൗപദിയും സുഭദ്രയും എല്ലാം അമ്മമാരാണ്. ഭാനുമതിയും വൃഷാലിയും എല്ലാവരും അമ്മമാരാണ്. പക്ഷെ ഗാന്ധാരി ദേവിയും കുന്തി ദേവിയുമാണ് രണ്ട് പക്ഷത്തിൻ്റെ, കൗരവ പാണ്ഡവ പക്ഷത്തിൻ്റെ അമ്മമാർ, രാജമാതാക്കൾ. അവരനുഭവിച്ച വേദനകൾ നമ്മൾ ഒരുപാട് തവണ പറയുകയും നാടകത്തിലൂടെയൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അമ്മമാർ ആരാണത്?
2: അംബികയും
3: അംബാലികയും ഒരാളെ കൂടി ഇല്ലേ, അംബിക അംബാലിക. അവർക്കൊരമ്മയുണ്ടായിരുന്നു, അവരാണ് സത്യവതി അല്ലേ? അപ്പം ഇങ്ങനെ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ, ആശ്ചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു പക്ഷേ ഹസ്തിനപുരത്തിൻ്റെ അല്ലെങ്കിൽ കുരുവംശ, പുതിയ, പ്രത്യേകിച്ചും പുതിയ കാലഘട്ടം, നമ്മൾ മഹാഭാരത യുദ്ധം വരെ വരുന്ന കാലഘട്ടത്തിൽ കുരുക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ശന്തനു മഹാരാജാവ്. ശന്തനു മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ട്. ആരൊക്കെയാണ്?
2: സത്യവതിയും
1: ഗംഗയും.
3: ഗംഗയും, ഗംഗക്ക് എത്ര ഭർത്താക്കന്മാരുടെ നമുക്ക് അറിയില്ലല്ലേ, അപ്സര സ്ത്രീയാണ്, ദേവസ്ത്രീയാണ്. എങ്ങനെയാണ് ഗംഗയെ ശന്തനു വിവാഹം കഴിക്കുന്നത്? ശന്തനു മഹാരാജാവ് മഹാഭീഷൻ എന്നൊരു ചക്രവർത്തിയുടെ സദ്ഭരണം കൊണ്ട് നേരിട്ട് ദേവലോകത്തേക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ദേവലോകത്ത് ഒരുപാട് നൃത്തസന്ധ്യകളൊക്കെ ഉണ്ടാകും. ആ നൃത്ത

0: വേദികളിൽ മണ്ഡപങ്ങളിൽ നൃത്തം ചെയ്യുന്നത് ആരായിരിക്കും?
1: അപ്സരസുകള്.
0: അപ്സരസുകളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാലോ, ഉർവശി, മേനക, രംഭ, തിലോത്തമ, അങ്ങനെ കുറെ ആളുണ്ട്. അപ്പൊ ഒരു ദിവസം ഗംഗയുടെ നൃത്ത പരിപാടിയായിരുന്നു. അപ്പം മനുഷ്യനായിട്ട് പ്രമോഷൻ കിട്ടി അവിടെ പോയ മഹാഭിഷ രാജാവ് അവിടെ ഉണ്ട്, ദേവന്മാരുണ്ട്, ബ്രഹ്മാവ് എല്ലാവരും ഉണ്ട്. ഗംഗയുടെ വരവ് നമ്മളിത് ഒരു തവണ പറഞ്ഞ കഥയാണ്. ആ ദേവസഭാതലത്തിലേക്ക് നർത്തകിയുടെ വേഷത്തിൽ ഗംഗ വരുമ്പോൾ ഒരു കുസൃതിക്കാറ്റ് അല്ലേ, ഗംഗയുടെ വസ്ത്രങ്ങൾ അല്പം സ്ഥാനഭ്രംശം സംഭവിച്ചു. ഔചിത്യബോധത്തോടുകൂടി അത് നോക്കാതിരുന്നു ആര്? ദേവന്മാരും മറ്റൊക്കെ. പക്ഷെങ്കിൽ ഒരു ഔചിത്യബോധവും ഇല്ലാതെ ഈ അലൗകിക സൗന്ദര്യം വാപ്പിളർന്ന് നോക്കി നിന്നു ആര്? മഹാഭിഷ്ണു. പിന്നെ അടുത്ത എന്താണ് ഘട്ടം?
1: ശാപം.
0: ശാപമാണോ? ശാപമാണോ വരമാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. എന്താണ് ശാപം? ഗംഗയുടെ ഭർത്താവായിട്ട് കഴിയുക അല്ലേ, ആരുടെ സൗന്ദര്യമാണ് മതിമറന്ന് നോക്കി നിന്നു പോയത്? അവരുടെ ഭർത്താവായിട്ട് കഴിയുക. സുന്ദരിമാരുടെ ഭർത്തൃപദം എന്ന് പറഞ്ഞാല് ശാപമാണ് എന്നൊരു കഥ നമ്മള് മഹാഭാരതത്തിലൂടെ പഠിക്കണം അല്ലേ. കേൾക്കുന്നവരെ ശ്രദ്ധിക്കട്ടെ, നമുക്ക് വിചാരിക്കാം. അങ്ങനെ ഗംഗയുമായിട്ടുള്ള കരാറാണ്, നമ്മൾ ആദ്യത്തെ ഒരു കരാറാണ്, ഒരു ഭാര്യയുടെ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണത്. ഗംഗ എന്താണ് കണ്ടീഷൻ പറഞ്ഞത്? ഈ മഹാഭിഷന്റെ മനുഷ്യ ജന്മമാണ് ശന്തനു മഹാരാജാവ്. ശന്തനു എന്ത് പറഞ്ഞു? കല്യാണം കഴിക്കാം, പക്ഷെ കണ്ടീഷൻ ഒന്നെന്താണ്? ഒരു കണ്ടീഷൻ, ഞാൻ ആരാണെന്ന് പറയില്ല. ഭാര്യയാണ് ഗംഗയാണ്, ഞാൻ ആരാണ് നിന്റെ മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, അങ്ങ് ആരാണെന്ന് എനിക്ക് അറിയണം. ശന്തനു ഗംഗയും തമ്മിലുള്ള സംഭാഷണമാണ്. ശന്തനു മഹാരാജാവ് ഭർത്താവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, അഡ്രസ്സും ഒക്കെ നമുക്ക് അറിയണം, പക്ഷേങ്കിൽ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പാടില്ല.
1: അയ്യോ.
0: മറ്റൊന്ന് അഹിതം, ഹിതമല്ലാത്ത കാര്യം സംസാരിക്കാൻ പാടില്ല. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും
1: സംസാരിക്കാൻ പാടില്ല,
0: എങ്കിലേ എന്നെ ഭാര്യയാക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അത് സമ്മതിച്ചു. എന്നെ ഒരു കാര്യത്തിന് നിങ്ങൾ തടയരുത്, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം പോലെ നടക്കും, അതിലൊന്നും നിങ്ങൾ എന്നെ
1: തടയാൻ
0: പാടില്ല, അരുതെന്ന് പറയാൻ പാടില്ല.
1: ഇതേ കാര്യം തന്നെയല്ലേ ഉർവശിയുടെ കാര്യത്തിലായിരുന്നു, പുരൂരവസിന്റെ നമ്മൾ പറഞ്ഞത്?
0: അതെ അതെ.
2: കഴിഞ്ഞു അന്തിഷമാഷെ,
0: ഇനിയുണ്ട് ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കാനേ പാടില്ല. ഈ കണ്ടീഷനൊക്കെ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാവാം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ലംഘിച്ചാലോ ഞാൻ എൻ്റെ വഴിക്ക് പോകും. ശന്തനു ഗംഗയെ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. എല്ലാ കണ്ടീഷനും നീ തോന്നും പോലെ പോയിക്കോളൂ, എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുന്നു, അനിഷ്ടമായിട്ടൊന്നും ചോദിക്കില്ല, ഒന്നും പറയില്ല, അങ്ങനെ നിന്നു. അങ്ങനെ ഗംഗയും ശന്തനുവും വിവാഹിതരായി. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊണ്ടാണ് ശന്തനു അവരെ കല്യാണം കഴിക്കുന്നത്. മറ്റ് കണ്ടീഷൻസ് എന്നൊക്കെ നമുക്കൊരു അതിശയോക്തി പോലെ പറയാം. മക്കളുണ്ടായി, കുട്ടി ജനിച്ച ഉടനെ എന്ത് ചെയ്യും? വലിച്ചെറിയും.
1: ഓ,
0: എത്ര കുട്ടികളെ വലിച്ചെറിഞ്ഞു?
1: ആറെണ്ണത്തിന്.
0: ഏഴെണ്ണത്തിന് വലിച്ചെറിഞ്ഞു. എട്ടാമത്തെ കുട്ടി പിറന്നു. ആ കുട്ടിയെ വലിച്ചെറിയാൻ നോക്കുമ്പോഴേക്കും ശന്തനുവിന് മടുത്തിരുന്നു. ശന്തനു പറഞ്ഞു
1: പാടില്ല
0: എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടീഷൻ ലംഘിക്കപ്പെട്ടില്ലേ? അപ്പാട് അവരെ വഴിക്ക് പോകും. പറഞ്ഞു നമ്മൾ തമ്മിലുള്ള കരാർ ഇതോടുകൂടി അവസാനിച്ചു. എന്റെ ഇഷ്ടം ഈ കുഞ്ഞിനെ നശിപ്പിക്കലാണ്. നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനക്കനുസരിച്ചാണ് വിവാഹിതരായത്. നിങ്ങൾ ചോദ്യം ചെയ്തു, അതുകൊണ്ട് ഞാനിതാ എന്റെ വഴിക്ക് പോകുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് പോയി. ആരായിരുന്നു എട്ട് കുട്ടികൾ?
1: അഷ്ടദിക്പാലകർ,
0: അഷ്ടവസുക്കൾ. നമ്മുടെ കാമധേനുവിനെ മോഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എട്ടാമത്തെ ആളാണ് ഈ വസുക്കളിൽ യഥാർത്ഥത്തിൽ മോഷണം നടത്തിയത്, ദിവ്യ പശുവിനെ മോഷ്ടിച്ചത് എട്ടാമത്തെ വസുവാണ്. ദുർവാസാവ് വന്ന് എല്ലാവരെയും ശപിച്ചപ്പോൾ, എല്ലാവരും വസുക്കളാണല്ലോ, മനുഷ്യരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിച്ചു. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇതാ അനുജനായി ഇവനാണ് എല്ലാത്തിനും കാരണം, അവൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കണം ഈ വിശുദ്ധ പശുവിനെ എന്ന് പറഞ്ഞിട്ടാണ് മോഷ്ടിച്ചത്. നമ്മൾ അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു പാടില്ല പാടില്ല എന്ന്. അപ്പൊ ദുർവാസാവ് ഒരു ശാപമോക്ഷം കൊടുത്തു, ശരിയാ നിങ്ങൾ എന്തായാലും ജനിച്ച ഉടനെ തന്നെ വസുക്കളായിട്ട് തിരിച്ചു വന്നുള്ളൂ, പക്ഷേ ഏറ്റവും ഇളയവൻ മനുഷ്യനായി തന്നെ കുറേ കാലം ഭൂമിയിൽ ജീവിച്ചു മരിക്കണം. അങ്ങനെയാണ് ആദ്യത്തെ ഏഴ് വസുക്കളും വസുക്കളായിട്ട് മാറി, മനുഷ്യ കുഞ്ഞുങ്ങളായും വസുക്കളായിട്ട് മാറി. എട്ടാമത്തെ കുഞ്ഞ്, ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഗംഗ പോകുന്നത് അല്ലേ. കുഞ്ഞിൻ്റെ പേരെന്താണ്? ദേവവ്രതൻ. ശന്തനു ഭാര്യ പോയ വിഷമത്തിലിങ്ങനെ യമുനാ നദീ തടത്തിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നദിയുടെ ഒഴുക്ക് മെല്ലെ മെല്ലെ നിൽക്കുന്നു. എന്താണ് ഒഴുക്കില്ലാത്തത് കാര്യം അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഒരു തടയണ കെട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പുഴിച്ചാക്കൊണ്ടൊന്നുമല്ല, അസ്ത്രങ്ങൾ കൊണ്ട്. ഒരു ചെറിയ കുട്ടി അമ്പെയ്ത് പുഴക്ക് കുറുകെ അമ്പെയ്ത് തറപ്പിച്ച് ഒരു അണക്കെട്ടിയിരിക്കുകയാണ്. രാജാവിന് കൗതുകം തോന്നിപ്പോയി ചോദിച്ചു, ആരാണ് നീ? ആരാണ് നിന്റെ അച്ഛൻ? മിണ്ടുന്നില്ല. ആരാണ് നിന്റെ അമ്മ? അപ്പോഴേക്കും അമ്മ വന്നു. ആരായിരുന്നു അമ്മ?
1: ഗംഗ.
0: ഗംഗ. അപ്പൊ അച്ഛൻ ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടി അവിടെ കിട്ടിയല്ലേ? തന്റെ മകനാണ്. ഗംഗ പറഞ്ഞു, ഇത് അങ്ങയുടെ മകനാണ്, ഇനി അങ്ങ് കൊണ്ടുപോയിക്കൊള്ളു, ഞാൻ ദേവലോകം

0: ആയിരുന്നു. ഇവിടെ കാറ്റിന്
1: സുഗന്ധം,
0: ഇതിലെ പോയത്
1: വസന്തം.
0: എന്താണ് കാറ്റിന്റെ സുഗന്ധം?
1: കസ്തൂരി
0: മണക്കുന്നല്ലോ
1: കാറ്റേ നീ
2: വരുമ്പോൾ.
0: ആ കസ്തൂരി ഗന്ധി, കസ്തൂരി ഗന്ധത്തിന്റെ പ്രഭവ സ്ഥാനം തേടി അന്വേഷിച്ചു. അപ്പോഴാണ് അതൊരു ചെടിയുടെ പൂവിൽ നിന്നല്ല, ഇവിടെ നിന്നാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്, ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീയിൽ നിന്നാണ്. രാജാവല്ലേ ചോദിച്ചു, ആര് നീ സുന്ദരി? എൻ്റെ പേര് സത്യവതി എന്നാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, ശന്തനു മഹാരാജാവാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്, എനിക്ക് ഭാര്യമാരൊന്നുമില്ല, എൻ്റെ കൂടെ പോന്നോളൂ. സത്യവതിയോട് പറഞ്ഞു. സത്യവതി എന്ത് പറഞ്ഞു? അച്ഛനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അച്ഛനൊരു മുക്കുവ നേതാവാണ്. അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛനെന്താ പറയുന്ന?
1: സമ്മതിച്ചു.
0: അവിടെ കണ്ടീഷൻ പറഞ്ഞു, രാജാവെ അങ്ങക്കൊരു മകനുണ്ട്, യുവരാജാവായ ദേവവ്രതനുണ്ട്. എൻ്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അവളെ ഉപേക്ഷിക്കും, മകള് അനാഥയായി പോകും. അതുകൊണ്ട് എൻ്റെ മകൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം ഹസ്തിനപുരത്തിൻ്റെ കിരീടാവകാശികൾ. ശന്തനുവിനെ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റില്ല? മകനായ ദേവവ്രതനെ, ഗംഗയനെ യുവരാജാവായി വാഴിച്ചു കഴിഞ്ഞു. അപ്പം വളരെ വിഷാദത്തോടു കൂടി രാജാവ് തിരിച്ച് കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിൽ വന്ന് നോക്കുമ്പം മകൻ ശ്രദ്ധിക്കുന്നു അച്ഛന്. അച്ഛനൊരു ഉന്മേഷക്കുറവ് അല്ലേ, ഒന്നിനൊരു താല്പര്യമില്ല. എന്താ കാര്യം? ഉള്ളില് സത്യവതി ഉണ്ടല്ലോ. അപ്പൊ അച്ഛനോട് ചോദിച്ചു, മോൻ എന്താ അച്ഛന് പറ്റിയെന്ന്? മോനോട് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മകൻ വളരെ മിടുക്കനായതുകൊണ്ട്, സമർത്ഥനായതുകൊണ്ട് അന്വേഷിച്ച് അച്ഛൻ്റെ വേദനയുടെ, വിഷാദത്തിൻ്റെ കാരണം കണ്ടെത്തി. അങ്ങനെ ആ കാരണം സത്യവതിയെ വിവാഹം കഴിക്കാൻ പറ്റാത്തതാണെന്ന് മനസ്സിലായ മുക്കുവ നേതാവിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ശന്തനു മഹാരാജാവിൻ്റെ മകനാണ് ഞാൻ. ഞാനാണല്ലോ നിങ്ങൾക്ക് തടസ്സം. അതുകൊണ്ട് ഞാൻ രാജ്യം ഉപേക്ഷിക്കുകയാണ്. സത്യവതി അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും അടുത്ത രാജാക്കന്മാർ. അടുത്ത കണ്ടീഷൻ വന്നു. എന്താ കണ്ടീഷൻ? ശരി, നിങ്ങൾ രാജ്യം വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ മക്കള്, സത്യവതിക്ക് ജനിക്കുന്ന മക്കളും തമ്മിൽ അധികാരത്തിന് വേണ്ടി കലഹിക്കല്ലേ? അപ്പം അത് സത്യവതിയുടെ മക്കൾ ആ കലഹത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. അപ്പം അവരെ ഭാവി കൂടി എനിക്ക് നോക്കണമല്ലോ. അച്ഛൻ്റെ ദീർഘവീക്ഷണം കൊള്ളാം. ഈ സമയത്താണ് ദേവവ്രതൻ എന്ന് പറഞ്ഞത്, ഞാൻ ആരായിരിക്കും? നിത്യബ്രഹ്മചാരിയായിരിക്കും. ഇത് സത്യം,
1: സത്യം, സത്യം.
0: അതോടുകൂടി ദേവവ്രതന് ഒരു പുതിയ പേര് കിട്ടി,
1: ഭീഷ്മർ.
0: ഭീഷ്മർ. ഇവിടെ നമ്മൾ സത്യവതി അമ്മയുടെ കഥയാണല്ലോ പറഞ്ഞത്. സത്യവതി ഒരു കാര്യം രഹസ്യമാക്കി വെച്ചു ശന്തനുവിനോട്. എന്ത് രഹസ്യം?
1: മുന്നേ ഒരു കുഞ്ഞുള്ള,
0: സത്യവതിക്ക് നേരത്തെ ഒരു ഭർത്താവും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഈ കാര്യം പറയാതെയാണ് തന്റെ നിബന്ധനകളൊക്കെ ശന്തനുവിന് മുന്നോട്ട് വെച്ചത്. ശന്തനു പക്ഷെ പറഞ്ഞു, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയിൽ ഒരു മകനുണ്ട്, ദേവവ്രതനാണ്, അവനാണ് യുവരാജാവെന്ന് ശന്തനു പറയുന്നുണ്ട്. സത്യവതിയുടെ ആദ്യത്തെ മകന്റെ പേരെന്താണ്?
1: കൃഷ്ണദ്വൈപായൻ.
0: അല്ലെങ്കിൽ വ്യാസൻ. ഇവിടെയും നമ്മളൊരു സ്ത്രീ സ്വാതന്ത്ര്യം മഹാഭാരതത്തിൽ കാണാം. കുന്തിയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. നമുക്കറിയാലോ സത്യവതിയുടെ പേരാദ്യം കാളി എന്നായിരുന്നു. കസ്തൂരി മണക്കുന്നുണ്ടായിരുന്നില്ല. എന്തിന്റെ മണമായിരുന്നു?
1: മത്സ്യഗന്ധി.
0: മീൻ പിടിക്കുന്ന തൊഴിലാണല്ലോ. അപ്പൊ അവിടെ അച്ഛൻ അധികം പ്രായമുണ്ട്. മത്സ്യം പിടിക്കൽ മാത്രമല്ല, തോണി കടത്തുന്നൊരു ജോലി കൂടി അവർക്കുണ്ട്. ഒരു ദിവസം രാത്രി സമയത്തൊരു മുനി വന്നു, അക്കരെ കടക്കണമെന്ന് പറഞ്ഞു. അപ്പം വളരെ പ്രായം ചെന്ന മഹർഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് മകളോട് തന്നെ തോണി ഇറക്കാൻ വേണ്ടി അച്ഛൻ ആവശ്യം. മകൾ തോണി തുഴഞ്ഞിറങ്ങി. പക്ഷേ പുഴയുടെ നടുക്കെത്തിയപ്പോൾ ഈ വൃദ്ധനായ സന്യാസിയുടെ രൂപവും ഭാവമൊക്കെ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. ആ മുനി തൻ്റെ ആഗ്രഹം കാളിയോട് പറയുന്നുണ്ട്. അപ്പോഴെന്താണ് കാളി പറഞ്ഞത്? പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരും കാണരുത്, അക്കരെ ഇക്കരെയൊക്കെ ആൾക്കാരുണ്ട്, അത് കാണാൻ പാടില്ല. അപ്പൊ അത് ഞാൻ ഏറ്റു. അപ്പൊ അതൊക്കെ മറക്കിയ ഒരു കൃത്രിമ ദ്വീപുണ്ടാക്കി, ഒരു മഞ്ഞ് മറയ്ക്കുള്ളിൽ ഒരു ദ്വീപുണ്ടാക്കി. അടുത്ത കണ്ടീഷൻ എന്താണ്? ഞാൻ ഇങ്ങോട്ട് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു പോകണം, എൻ്റെ ചാരിത്രം നഷ്ടപ്പെടാൻ പാടില്ല. അതും ഞാൻ ഏറ്റു. പിന്നെ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഈ എല്ലാ നിബന്ധനകളും ആര്, ഈ മുനി കാളിയെന്ന സുന്ദരിയെ പ്രാപിക്കാൻ വേണ്ടി എല്ലാം സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ ആവശ്യപ്പെടാത്ത ഒരു ബോണസും കൂടി കൊടുത്തു കാളിക്ക്. ആ ബോണസാണ് കസ്തൂരി ഗന്ധം അല്ലേ. ഒന്നും സംഭവിച്ചിട്ടില്ല നിനക്ക്, കുടിലിൽ നിന്ന് വന്ന പോലെ തന്നെയാണ്, നിന്റെ ചാരിത്രം പരിശുദ്ധിയൊക്കെ അതുപോലെ ഉണ്ടാകും. നിന്റെ മകൻ നീ ആവശ്യപ്പെടുന്ന സമയത്ത് അവൻ നിന്നെ സഹായിക്കാൻ വേണ്ടി വരും. പിന്നെ ഈ സംഭവങ്ങൾ ആരും അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതുകൂടാതെ ഇനി മുതൽ നീ മീൻ നാറുന്നവളല്ല, കസ്തൂരി ഗന്ധമുള്ളവളായിരിക്കും.

0: അപ്പം ഇത് സത്യവതി അമ്മയുടെ കഥയാണ്. അവർക്കുണ്ട് രണ്ട് മക്കൾ. ഇനി ഇവരുടെ സത്യവതിയും ശന്തനു മഹാരാജാവും വിവാഹിതരാകുന്നു. സത്യവതിക്ക് വ്യാസൻ എന്ന കൃഷ്ണദ്വൈപായനൻ എന്ന മകനുള്ള കാര്യം ശന്തനുവിനോട് പറഞ്ഞിട്ടേയില്ല അല്ലേ? അത് പിന്നീടാണ് പറയുന്നത്. ആരോട്? ശന്തനുവിൻ്റെ മകനായ, എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ മകനായ ഭീഷ്മരോടാണ് പറയുന്നത്. അത് പറയേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ. ഇനി ശന്തനുവിനും സത്യവതിക്കുണ്ടായ രണ്ട് മക്കളാണ് ആരൊക്കെ? വിചിത്രവീരനും ചിത്രാംഗദനും. ചിത്രാംഗദൻ നേരത്തെ മരിച്ചുപോയി. അത് ഒരു ഗന്ധർവനോട് ഏറ്റുമുട്ടിട്ടാണ്. അതിൻ്റെ എന്തായിരിക്കും കാരണം? മറ്റൊന്നുമില്ല, ഒരു ഗന്ധർവനെ കണ്ടപ്പോ ഹലോ ആരാണ്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ചിത്രാംഗദൻ. തിരിച്ചു പറഞ്ഞു ഞാനും ചിത്രാംഗദൻ. അതാണ് കലഹ കാരണം. ഗന്ധർവനായ എൻ്റെ പേര് അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ പേരിനെ ചൊല്ലി പോരായി. അങ്ങനെ അവരെ ഏറ്റുമുട്ടി, ആരും വിട്ടുകൊടുത്തില്ല. അങ്ങനെ രാജാവായ സത്യവതിയുടെ ശന്തനുവിൻ്റെ മകനായ ചിത്രാംഗദൻ മരിച്ചുപോയി. പിന്നെ വിചിത്രവീര്യൻ മാത്രമേ ബാക്കിയുള്ളത്. വിചിത്രവീരന് വിവാഹപ്രായമായി. അവർക്കൊരു ഏട്ടനുണ്ട്. ആരാണ് ഏട്ടൻ?
1: ഭീഷ്മർ.
0: ഭീഷ്മനോട് പറഞ്ഞു അവന് വിവാഹം കഴിപ്പിക്കണം, ഹസ്തനപുരത്തിൻ്റെ പിൻഗാമി വേണം, അല്ലെങ്കിൽ അനാഥമായി പോകും. അങ്ങനെയാണ് ഭീഷ്മർ, കാശിരാജാവിൻ്റെ മൂന്ന് പെൺകുട്ടികളുണ്ട്, അംബയും
1: അംബികയും അംബാലികയും.
0: ഇവരുടെ സ്വയംവരമുണ്ട്, അവിടത്തേക്ക് പോവുകയാണ്. സ്വയംവരം അന്നത്തെ നിയമപരമായൊരു വിവാഹം തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ സ്വയംവരത്തിന് പോകുന്നത് വരൻ തന്നെയായിരിക്കണം. വരനെയാണ് സ്വയംവരം, വരണമാല്യം ചാർത്തേണ്ടത്. നമുക്കിപ്പം പഞ്ചാലി സ്വയംവരത്തിൽ അറിയില്ലേ, പഞ്ചാലി അർജുനന്റെ കഴുത്തിലാണ് മാലയിടുന്നത്, സുഭദ്ര പരിണയത്തിൽ അല്ലേ. ശ്രീകൃഷ്ണന്റെ ഒരുപാട് രുക്മിണി സ്വയംവരത്തിൽ വധുവും വരനും അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ആരില്ല? വരനില്ല. വരന് പകരം ആരാണ്?
1: ഭീഷ്മർ.
0: വരന്റെ ഏട്ടനാണ് പോകുന്നത് അനുജന് വേണ്ടി. ഇപ്പം കാശിരാജാവ് മക്കളുടെ സ്വയംവര ദിവസം ഒരുപാട് രാജകുമാരൻ്റെ അവതിൽ ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു കിളവനായ തടി നിറച്ച ഒരു രാജകുമാരനെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ പരിഹസിച്ചു. ഇയാൾ മത്സരിക്കാനാണോ വന്നത്? ഏതെങ്കിലും ഒരു കന്യക ഈ വൃദ്ധനെ സ്വീകരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സ്വയംവര ചടങ്ങ് തുടങ്ങിയപ്പോൾ ഭീഷ്മർ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഹസ്തനപുരത്തിലെ ശന്തനുവിൻ്റെ മകൻ ഭീഷ്മരാണ്. എൻ്റെ അനുജൻ വിചിത്രവീരന് വിവാഹപ്രായമായി. മൂന്ന് കന്യകമാരെയും ഞാൻ കൊണ്ടുപോവുകയാണ്, അവന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട്
1: യുദ്ധം
0: ചെയ്യണം, എന്നോട് യുദ്ധം ചെയ്യണം. ഒരുപാട് പേര് യുദ്ധത്തിൽ പോയി. എല്ലാവരെയും ഭീഷ്മനാണല്ലോ ആള് തോൽപ്പിച്ച് തിരിച്ചുപിടിച്ചു. അങ്ങനെ രഥത്തിൽ മൂന്ന് കന്യകമാരെയും കൊണ്ട് അനുജന് സമ്മാനിച്ചു. അനുജന് സമ്മാനമായിട്ട് കൊടുക്കുന്ന മൂന്ന് കന്യകമാരെയാണ് അല്ലേ. അംബികക്കും അംബാലികക്കും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അംബയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഒരു പ്രണയുണ്ട്, സാല്വ രാജാവ്. ഒരു പ്രണയുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അംബയുടെ മുഖം തെളിയാത്ത സമയത്ത് പറഞ്ഞു അംബ ഭീഷ്മനോട്, എനിക്ക് ഒരു കടുത്ത പ്രണയമുണ്ട്. സാലരാജകുമാരനാണ് എൻ്റെ കാമുകൻ, എന്നെ അവിടത്തേക്ക് പോവാൻ അനുവദിക്കണം. ഭീഷ്മർ, ശരി, അന്യന് രണ്ടാളുണ്ടല്ലോ, ഒരാളെ ഉണ്ട് പക്ഷെ രണ്ടാളുണ്ട്, ഇനി പോയിക്കോളൂ, ഞാൻ തന്നെ കൊണ്ടാക്കാം. അങ്ങനെ സ്വാലൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുന്നു. സ്വാലനോ അംബയെ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുമായിരുന്നോ? ഇല്ല. എന്തോ ചെയ്തത്? ഗെറ്റ് ഔട്ട് അടിച്ചു. എന്താ കാര്യം? ഭീഷ്മരുടെ കൂടെ പോയതാണ്. അന്നത് അനുവദനീയമായ ഒരു വിവാഹമാണ്, സ്വയംവരം പാടുന്നുണ്ട്. അപ്പോൾ നീ ഭീഷ്മരെ അനുജന് വേണ്ടി കൊണ്ടുപോയൊരു കന്യകയാണ്, അതുകൊണ്ട് എനിക്ക് ഇനി നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല. നീ ഒരാളുടെ ഭാര്യയായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഭീഷ്മരോട് എതിർക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ സ്വാലൻ കൈയൊഴിഞ്ഞു. പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി, കാശിരാജാവിൻ്റെ അടുത്തേക്ക് പോയി. അച്ഛൻ സ്വീകരിച്ചോ മോളെ? ഇല്ല. എന്തുകൊണ്ട്?
1: വിവാഹിതയാണ്,
0: ചടങ്ങനുസരിച്ച് വിവാഹിതയാണ്. അതുകൊണ്ട് നീ നിന്നെ കൊണ്ടുപോയ ഭീഷ്മരോട് തന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ കാമുകൻ വിട്ടു, അച്ഛൻ വിട്ടു, പിന്നെ ആരാണ്? ഭീഷ്മരാണ് മുമ്പിലുള്ളത്. ഭീഷ്മരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ
1: വിവാഹം
0: കഴിക്കണം. ഭീഷ്മർ എന്തു പറയും?
1: പറ്റില്ല,
0: ഞാൻ ഒരു തടവ ചൊന്നാൽ ഭീഷ്മ പ്രതിജ്ഞയാണ്, അതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ അംബ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. തന്റെ കാമുകനെ നഷ്ടപ്പെടുത്തി, അച്ഛനെ നഷ്ടപ്പെടുത്തി, തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി. ഭീഷ്മരെ ഞാൻ
1: വധിക്കും,
0: കൊല്ലും. അങ്ങനെ ദേഷ്യവും സങ്കടവും കൊണ്ട് അംബ ഏതു വിധേനയും ഈ സങ്കടത്തിനെല്ലാം കാരണക്കാരനായ ഭീഷ്മനെ കൊല്ലും എന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. എവിടത്തേക്കാണ് പോകുന്നത്? തപസ് ചെയ്യാനാണ് പോകുന്നത്. അംബയുടെ മാതാമഹൻ, മാതാവിൻ്റെ മുത്തശ്ശൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹോത്രവാഹനനാണ്. ഹോത്രവാഹനൻ വന്നിട്ട് പറഞ്ഞു, മോളെ നീ പരശുരാമനെ കാണുക, പരശുരാമനോട് നിന്റെ ആവശ്യം പറയുക, അദ്ദേഹം നിന്നെ സഹായിക്കുന്നു പറഞ്ഞു. അങ്ങനെ പരശുരാമനെ കാണാൻ പോയി. പരശുരാമനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പരശുരാമൻ പറഞ്ഞു,

0: ഭീഷ്മൻ ചെയ്ത് തീരെ ശരിയില്ല, ഞാൻ നിന്നെ പ്രതിജ്ഞ നിറവേറ്റാൻ സഹായിക്കാം, ഞാൻ അവനെ കൊല്ലും. അങ്ങനെ പരശുരാമനും ഭീഷ്മരും തമ്മിലുള്ള അത്യുഗ്രമായ ഏറ്റുമുട്ടലാണ്. രണ്ടുപേരും അതിശക്തന്മാരാണ്. കുരുക്ഷേത്രത്തിൽ വെച്ചാണ് ഒരു മഹാഭാരത യുദ്ധത്തിന് സമാനമായിട്ടാണ് രണ്ടുപേരുടെയും യുദ്ധം. ഒരുപാട് ആയുധങ്ങളാണ്. അഗ്നേയാസ്ത്രം പരശുരാമൻ ഉപയോഗിക്കുമ്പോൾ വരുണാസ്ത്രം കൊണ്ട് അത് തടയുകയാണ് ഭീഷ്മർ. അഗ്നേയ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, തീയല്ലേ. വരുണാസ്ത്രം വെള്ളമാണ്, അഗ്നിക്ക് തീ. ഇനി ഗരുഡാസ്ത്രം പ്രയോഗിച്ചു പരശുരാമൻ, നാഗാസ്ത്രം തിരിച്ച് പ്രയോഗിച്ചു. നാഗാസ്ത്രം വരുമ്പം നാഗത്തിന് ഇഷ്ടപ്പെട്ട പക്ഷിയാണ് ഗരുഡൻ. പാശുപതാസ്ത്രം ശ്രീ പരശുരാമൻ പ്രയോഗിച്ചു, നാരായണാസ്ത്രം തിരിച്ചു ഭീഷ്മരും. അങ്ങനെ ലോകനാശം. അവസാനം ബ്രഹ്മാസ്ത്രമാണ്, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം നശിക്കും. ആദ്യമായിട്ട് പരശുരാമനാണ് അത് തുടുക്കുന്നത്, തിരിച്ച് ഭീഷ്മരും തുടുത്തു. രണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ അധികം നിന്നാൽ അത് ലോകത്തിലെ സർവചരാചരങ്ങളും നശിക്കും. എല്ലാവരും ഇടപെട്ടു, ദേവന്മാർ വന്നു, എല്ലാവരും ബ്രഹ്മാവൊക്കെ വന്നു, മുനികളൊക്കെ അപേക്ഷിച്ചു. അങ്ങനെ ഇത് പിൻവലിക്കുന്നു. ഈ പിൻവലിക്കുമ്പം പരശുരാമൻ സമ്മതിക്കുന്നുണ്ട്, എന്ത് ഭീഷ്മനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ അവർ രണ്ടുപേരും, അവർ ഗുരുശിഷ്യന്മാർ കൂടിയായിരുന്നു നേരത്തെ, രണ്ടുപേരും കോംപ്രമൈസായി. ഭീഷ്മനെ കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്ത് പോയ പരശുരാമൻ ഭീഷ്മന്റെ തോളിൽ കൈയിട്ട് സുഹൃത്തുക്കളായിട്ട് വരുന്ന കണ്ടപ്പോൾ അമ്പക്ക് വീണ്ടും
1: സങ്കടമായി.
0: ഇനി എന്തു ചെയ്യും? ഉടനെ തന്നെ അമ്പ തപസ് വീണ്ടും കഠിനമായ തപസ് ആരംഭിച്ചു. ഗംഗാദേവിയാണ് അമ്പയോട് പറയുന്നത് മഹാദേവനെ, ശിവനെ തപസ് ചെയ്യണം. അങ്ങനെയാണ് ശിവനെ തപസ് ചെയ്യുന്നത്. ശിവന്റെ അനുഗ്രഹം അമ്പയുടെ കഠിന തപസ് കൊണ്ട് ലഭിക്കുന്നു. എന്താണ് ആവശ്യം? ഭീഷ്മനെ കൊല്ലണം. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഭീഷ്മനെ വധിക്കാനുള്ള ശക്തി നിനക്ക് തരാം, നീ ദ്രുപദ രാജാവിൻ്റെ മകനായിട്ട് ജനിക്കും. ദ്രുപദ രാജാവിൻ്റെ മകളാണ് ആര്?
1: ദ്രൗപദി.
0: ദ്രൗപദിയുടെ സഹോദരനായിട്ട് ജനിക്കും. അപ്പോൾ അടുത്ത ജന്മത്തിലാണല്ലോ, അടുത്ത ജന്മം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം?
1: മരിക്കണം.
0: ഈ ജന്മം പെട്ടെന്ന് തന്നെ അവസാനിക്കണം. അങ്ങനൊരു ചിത കൂട്ടി അമ്പതിലെ ആത്മഹത്യ ചെയ്തു, ചിതാപ്രവേശം ചെയ്തു അടുത്ത ജന്മം ഉണ്ടാകാൻ വേണ്ടി. അഗ്നിയിൽ നിന്ന് തന്നെയാണ് നമ്മൾക്കറിയാം ദുഷ്ടദ്യുമ്നനും പാഞ്ചാലിയും അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ ദുഷ്ടദ്യുമ്നൻ്റെ ഒക്കെ സഹോദരനായിട്ട് ജ്യേഷ്ഠനായിട്ട് ഒരു മകൻ പിറന്നു. പക്ഷെ പിറന്നത് മകനായിരുന്നില്ല, മകളായിരുന്നു. മഹാദേവൻ എന്താ പറഞ്ഞത്? ഒരാൺകുട്ടി പിറക്കും. ഈ സമയത്ത് ദ്രുപദനും മക്കളില്ലാത്തതിൻ്റെ പേരിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദ്രുപദനും അനുഗ്രഹം കൊടുത്തു, ഒരാൺകുഞ്ഞ് ജനിക്കും, പഞ്ചാലത്തിൻ്റെ ശ്രേയസ് വർദ്ധിപ്പിക്കും. പക്ഷെ പിറന്നത്
1: പെൺകുഞ്ഞ്.
0: ആരോടും പറഞ്ഞില്ല, ജനിച്ചത് പെണ്ണാണെന്ന് ആരോടും പറഞ്ഞില്ല, ആൺകുട്ടിയായിട്ട് വളർത്തി. പേര്
1: ശിഖണ്ഡി.
0: അങ്ങനെ രണ്ട് കാര്യം, ഒന്ന് മഹാദേവൻ്റെ അനുഗ്രഹമുണ്ട്, ഭീഷ്മരുടെ വധത്തിന് കാരണക്കാരനാകുന്ന മകനാണ് എന്നൊക്കെ ദ്രുപദൻ അറിയാം. ആൺവേഷത്തിൽ ശിഖണ്ഡി വളരുകയാണ്. ആരാലും പിടിക്കപ്പെട്ടില്ല, പക്ഷെ ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെട്ടു ശിഖണ്ഡിയുടെ വിവാഹം. ഈ സമയത്താണ് കള്ളി വിളിച്ചെത്താവുന്നത്. ദശാർണ രാജാവായ ഹിരണ്യവർണ്ണൻ്റെ മകളാണ് ശിഖണ്ഡി വിവാഹം കഴിക്കുന്നത്. വിവാഹ രാത്രി തന്നെ ഈ ഹിരണ്യവർണ്ണൻ്റെ മകൾ വിളിച്ചു പറഞ്ഞു, അച്ഛാ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നത്
1: ഒരു പുരുഷനെയല്ല,
0: ഒരു സ്ത്രീയാണ്. പിന്നെ കുഴപ്പത്തിന് വേണ്ട ഇടയും പോണം. ആകെ പ്രശ്നമായി. ദ്രുപദനായിട്ട് ഭയങ്കര ശത്രുതയായി, യുദ്ധമായി, വലിയ പടയൊരുക്കൊക്കെ നടത്തി. ഇതൊക്കെ കണ്ട് ശിഖണ്ഡിക്ക് വല്ലാതെ വിഷമമായി. ഞാൻ കാരണമാണല്ലോ അച്ഛൻ അപമാനിതനായി, അച്ഛന് യുദ്ധത്തിന് പടയൊരുക്കം നടത്തേണ്ടി വരുന്നു. ഉടനെ തന്നെ ശിഖണ്ഡി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക്. അവിടെ ഒരു യക്ഷനെ കണ്ടു. യക്ഷൻ്റെ പേരെന്താണെന്നറിയോ? സ്തൂണകർണൻ. സ്തൂലം എന്നാണെങ്കിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ. സ്തൂണകർണൻ എന്ന പേരുള്ള ഒരു യക്ഷനെ ശിഖണ്ഡി അവിടെ കാണുകയാണ്. യക്ഷൻ പറഞ്ഞു, നീ ആത്മഹത്യയൊന്നും വേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. ഇങ്ങനെയാണ് സഹായിക്കുക, സ്തൂണകർണൻ എന്ന ആണ് ശിഖണ്ഡിയുടെ എന്ന സ്ത്രീ പരസ്പരം
1: മാറി.
0: പുതിയ കാലത്തെ ശസ്ത്രക്രിയകളൊക്കെ അന്നേ നടന്നു, പുരാണ കാലത്തിന് നടന്നു. അങ്ങനെ ശിഖണ്ഡി യഥാർത്ഥ പുരുഷനായിട്ട് ദ്രുപദ രാജ്യത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് പടയൊരുക്കമുണ്ട്. ആര്? നമ്മുടെ ദശാർണ രാജാവ് ഹിരണ്യവർണ്ണൻ ദ്രുപദനോട്, നീ എന്നെ ചതിച്ചു, എൻ്റെ മകൾക്ക് വരനായിട്ട് നൽകിയതൊരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് ചതിച്ചു. ശിഖണ്ഡി തിരിച്ചു വന്നപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ചു, ഒന്ന് പരിശോധിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ ശിഖണ്ഡി ആണാണെന്ന് ആർക്ക് മനസ്സിലായി? ഹിരണ്യവർണ്ണന് മനസ്സിലായി, ദശാർണ രാജാവിന് മനസ്സിലായി. അങ്ങനെ ദ്രുപദന്റെ മാനം കാത്തു. ഇതിന് പിറകിൽ നമ്മുടെ സ്തൂണകർണൻ എന്നൊരു യക്ഷന്റെ ഹെൽപ്പ് ഉണ്ട് അവിടെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്ന കാര്യം ആരും അറിയില്ല. തൽക്കാലം അങ്ങനെ നിന്നു.
1: അല്ല പക്ഷേ സ്തൂണകർണന് പിന്നെന്തെങ്കിലും സംഭവിച്ചോ?
0: അദ്ദേഹം ആണായ നിന്നെ ഇങ്ങനെ പെണ്ണായിട്ടാണല്ലോ കാണുന്നല്ലേ, അവിടെ ഒരു ചില സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം നമ്മുടെ കുബേരൻ വന്നു, ധനരാജാവ് വന്നു. പക്ഷെ സ്തൂണകർണൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ലജ്ജാലുവായിട്ട് അകത്തിങ്ങനെ കൂടുകയാണ്. കാരണം തൽക്കാലം ഇപ്പം പെണ്ണാണല്ലോ. കുബേരൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഞാൻ വന്നിട്ടും എന്നെ മുന്നിലേക്ക് കാണാൻ വരാത്തെന്ന് കുബേരൻ അറിയില്ലല്ലോ. അപ്പൊ കുബേരൻ ഒരു ശാപം ശപിക്കുന്നുണ്ട്, നിന്നാൽ പുരുഷത്വം ലഭിച്ചവൻ മരിക്കും വരെ നീ സ്ത്രീയായി തന്നെ നിൽക്കട്ടെ. അത് നമ്മുടെ ശിഖണ്ഡിക്ക് ഒരു അനുഗ്രഹമായി അല്ലേ. നീ ആർക്കാണ് നിന്റെ പൗരുഷം നൽകിയത്? അയാൾ മരിക്കും വരെ നിനക്ക് പൗരുഷം ലഭിക്കാതെ പോകട്ടെ, നീ പെണ്ണായി തന്നെ തുടരട്ടെ എന്ന് കുബേരന്റെ ഒരു ശാപം കൂടി കിട്ടി. പാവം ഒരാളെ സഹായിച്ചതിന്റെ പേരില് സ്തൂണകർണന്. ശിഖണ്ഡിക്ക് വളരെയധികം സന്തോഷമായി. ശിഖണ്ഡി പറഞ്ഞിരുന്നു, എന്റെ അച്ഛന്റെ അപമാനം മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, എന്റെ സ്ത്രീത്വം തിരിച്ചെടുത്തോളും, നിങ്ങളുടെ പൗരുഷം തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ശാപവൃത്താന്തമൊക്കെ സ്തൂണകർണൻ പറഞ്ഞു. കൃത്യമായി ശിഖണ്ഡി പോയിരുന്നു, കരാറനുസരിച്ച് നമുക്കിനി പഴയതുപോലെ തുടരാം. അപ്പോഴാണ് സ്തൂണകർണൻ പറഞ്ഞത് കുബേരന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ശപിച്ചു, അതുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലം കൂടി ആണായി തന്നെ ജീവിച്ചോളൂ പറഞ്ഞു. ശിഖണ്ഡിക്ക് സന്തോഷമായി. ഈ സമയത്ത് ശിഖണ്ഡി എന്ന രാജകുമാരനാണ് ദ്രോണന്റെ ശിഷ്യനാവുന്നുണ്ട്. പിന്നെ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത് ഭീഷ്മരെ വധിക്കാനുള്ള, അറിയാലോ നമുക്ക് ഭീഷ്മരെ എങ്ങനെയാണ് വധിക്കുന്നത്, അർജുനന്റെ രഥത്തിന് മുന്നിൽ നിർത്തുകയാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞു ഭീഷ്മർ യുദ്ധം ആരോട് ചെയ്യില്ല, സ്ത്രീകളോട് ചെയ്യില്ല, സ്ത്രീകൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. അതുകൊണ്ട് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തണം. ശിഖണ്ഡി ഒരു ട്രാൻസ്ജെൻഡറാണല്ലോ, മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യില്ല, ആയുധം വെക്കും. ആ സമയത്ത് അർജുന നിനക്ക് ആചാര്യൻ അമ്പ ചെയ്ത് കൊല്ലാം. അങ്ങനെയാണ് ഭീഷ്മരുടെ രഥത്തിന് മുന്നിൽ നിർത്തിയിട്ടാണ്, അർജുനന്റെ രഥത്തിന് മുന്നിൽ നിർത്തിയിട്ടാണ് ഭീഷ്മര് വീഴുന്നത്. ഭീഷ്മരെ വീഴ്ത്തി ശിഖണ്ഡി ആരാണ് കൊല്ലുന്നത്? ശിഖണ്ഡി മരിക്കും വരെയാണല്ലോ സ്തൂണകർണന്റെ ശാപം അല്ലേ. ആരെ കൊല്ലുന്നത് ശിഖണ്ഡിയെ മഹാഭാരത യുദ്ധത്തിൽ? അശ്വത്ഥമാവാണ്. അശ്വത്ഥമാവിന് പ്രത്യേക പകയുണ്ട്, പ്രതികാരമുണ്ടല്ലോ. എന്തുകൊണ്ട്? അശ്വത്ഥമാവിന്റെ അച്ഛനും ശിഖണ്ഡിയുടെ അച്ഛനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ അല്ലേ. കോളേജ് വിട്ടു പോകുമ്പോന്നാ പറഞ്ഞത്, പിരിയില്ലേ നാം, മറക്കില്ലേ നാം എന്നൊക്കെ പറഞ്ഞ്. ദ്രുപദനാണെങ്കിൽ വലിയ രാജാവായി, പാഞ്ചാലത്തെ രാജാവായി. ദ്രോണനാണെങ്കിൽ അതിദരിദ്രനായി. അങ്ങനെയാണ് ഇട്ടിയും കോലും കളിക്കുന്ന കൗരവ പാണ്ഡവന്മാർക്ക് കണ്ണറിൽ വീണ ഇട്ടി എടുത്തു കൊടുത്ത് അവിടുത്തെ ഗുരുവൊക്കെ ആയത്. ആ സമയത്ത് ദ്രുപദന്റെ അടുത്തേക്ക്, ദാരിദ്ര്യത്തിന്റെ കാലത്ത് ദ്രുപദന്റെ അടുത്തേക്ക് മകനെയും കൂട്ടി പോകുന്നുണ്ട്, അശ്വത്ഥമാവനെയും കൂട്ടി പോകുന്നുണ്ട് അല്ലേ. പക്ഷെ അവിടെ നിന്ന് എന്താ ചെയ്തത്?
1: അപമാനിച്ചു.
0: എന്ത് കൊടുത്തു? പാലാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തത്,
2: അരിമാവ് കലക്കിയത്.
0: അന്നേ മനസ്സിൽ കുറച്ചൊരു പ്രതികാരം ഉണ്ടായിരുന്നു. അശ്വത്ഥമാവന് ദ്രുപദനോടും അർജുനനോടൊക്കെ അങ്ങേറ്റത്തെ പകയാതുകൊണ്ടാണ്. അങ്ങനെ അച്ഛനെ അപമാനിച്ച, തന്നെ അപമാനിച്ച രാജാവിന്റെ മകനെ ശിഖണ്ഡിയെ കൊല്ലുന്നത് അശ്വത്ഥമാവാണ്, ഗുരുപുത്രനാണ്. ഇങ്ങനെയാണ് അംബയുടെ ശപഥം നിറവേറ്റുന്നത്, ശിഖണ്ഡിയിലൂടെ നിറവേറ്റുന്നത്. ശിഖണ്ഡി മരിക്കുന്നതോടുകൂടി സ്തൂണകർണൻ ആണായിട്ട് മാറുകയും ശിഖണ്ഡി പിന്നെ കഥയിൽ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് മഹാഭാരതത്തിലെ ആദ്യകാലത്തെ അമ്മമാരെ കുറിച്ചാണ്, ഗംഗ, സത്യവതി, അംബ അല്ലെ. അംബികയും അംബാലികയും അങ്ങനെ പ്രത്യേകിച്ച് കഥകളില്ല, കാരണം അംബികക്ക് ഉണ്ടായ മകനാണ് ധൃതരാഷ്ട്രർ, അംബാലികക്ക്
1: പാണ്ഡു.
0: പക്ഷേ രണ്ട് മക്കളും ഉണ്ടായിട്ടും തൃപ്തി വന്നില്ല സത്യവതിക്ക് അല്ലേ. രാജ്യം ഭരിക്കാൻ ഉത്തമനായ, വൈകല്യമില്ലാത്തൊരു മകൻ വേണം. ഒരു മകനാണെങ്കിൽ അന്ധനാണ്, മറ്റൊരു മകനാണെങ്കിൽ പാണ്ഡു പിടിച്ചൊരു മകനാണ്. ലക്ഷണമൊത്തൊരു മകൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമതും ഈ അംബികയും അംബാലികയും ആരുടെ അയക്കുന്നത്?
1: വ്യാസന്റെ
0: അടുത്തേക്ക്. കാരണം വിചിത്രവീര രാജാവ് മരിച്ചപ്പോൾ മക്കളില്ല, രണ്ട് പുത്രവധുക്കളുണ്ട്, അവർക്ക് മക്കളുണ്ടായിട്ടില്ല, ഹസ്തിനപുരം അനാഥമായി പോകും. ഈ സമയത്ത് ആദ്യം സത്യവതി ആരോടാണ് ആവശ്യപ്പെടുന്നത്? ഭീഷ്മരോട്. പക്ഷെ ഭീഷ്മരോ ശബ്ദമുണ്ടല്ലോ, ഭീഷ്മ ശബ്ദം. അതുകൊണ്ടാണ് പിന്നെ ആ സമയത്ത് മാത്രമാണ് ശന്തനുവോട് പോലും പറയാത്തൊരു കാര്യം, എനിക്ക് പണ്ടൊരു മകനുണ്ടായിരുന്നു. ഈ ഒരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്താമായിരുന്ന ഒരു കഥാപാത്രമുണ്ട് കുന്തിദേവി അല്ലേ. മഹാഭാരത യുദ്ധത്തിന്റെ സന്നാഹങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് മക്കളെ എനിക്ക് നേരത്തെ ഒരു മകനുണ്ടായിരുന്നു കർണൻ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കർണൻ രാജാവാകും അല്ലേ. അങ്ങനെയാണെങ്കിൽ യുദ്ധം തന്നെ ഒരുപക്ഷെ ഒഴിവാകുമായിരുന്നു. കുന്തിയുടെ കാലാകുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ രഹസ്യ സ്വഭാവത്തിലായി. സത്യവതിക്ക് അത് തുറന്നു പറയാൻ പറ്റി. ശന്തനുവിന് രണ്ട് ഭാര്യമാരുമാണ്, ഗംഗയും സത്യവതി. സത്യവതിക്കാണെങ്കിൽ പരാശരനും ശന്തനും രണ്ട് ഭർത്താക്കന്മാരാണ്. അംബികയും അംബാലികയും നമുക്കറിയാം, അവർക്ക് ഏക പത്നി വ്രതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ധൃതരാഷ്ട്രൻ അങ്ങനെയല്ല. ധൃതരാഷ്ട്രന് ഗാന്ധാരിയുണ്ട്, പിന്നെ ഗാന്ധാരി ഇല്ലാത്ത സമയത്ത് അവിടുത്തെ ഗാന്ധാരിയുടെ ഒരു സഹായി ഉണ്ടായിരുന്നു, ആ സഹായിക്ക് പറഞ്ഞ കുട്ടിയാണ് യുയുത്സു. അതുപോലെ വ്യാസനാണെങ്കിലോ അംബികയിലൊരു മകൻ, അംബാലികയിലൊരു മകൻ, അവിടുത്തെ വേലക്കാരിയിൽ വിദുരൻ എന്നൊരു മറ്റൊരു ബുദ്ധിമാനായ മകൻ. പാണ്ഡുവിനും രണ്ട് ഭാര്യമാരാണ്, ആരൊക്കെ? മാതൃയും. ഇനി കുന്തിദേവിക്കോ, പാണ്ഡുവാണ് യഥാർത്ഥ ഭർത്താവ്, പക്ഷേ കുന്തിക്ക് മക്കളുണ്ടാക്കുന്നത് പാണ്ഡുവിലൂടെയല്ലോ. ആദ്യമായിട്ട് സൂര്യഭഗവാനാണോ വസിഷ്ഠനാണോ നമുക്കറിയില്ല. പിന്നെ ധർമ്മദേവൻ, യമദേവൻ, വായുദേവൻ, ഇന്ദ്രൻ. ഇനി മാതൃക്കോ, പാണ്ഡു കൂടാതെ
1: അശ്വിനി ദേവൻ
0: രണ്ടു പേരാണ് അല്ലെ. അപ്പോ ഈ മഹാഭാരതത്തിൽ അമ്മമാരുടെയൊക്കെ ഒരു ഏകപത്നി വ്രതവും അങ്ങനെയൊന്നുമല്ല, അതൊക്കെ പലപ്പോഴും ഒരു പക്ഷെ പാണ്ഡുവിനോട് കുന്തി പറയുന്നുണ്ട്, ഏറ്റവും ഒടുവിലാണ് പറയുന്നത്. പാണ്ഡുവിന് കിന്തമ്മ മുനിയുടെ ശാപം കിട്ടുന്നു, മക്കളുണ്ടാവില്ല, രണ്ട് ഭാര്യമാരുണ്ട്, ഭാര്യമാരെ പ്രാപിക്കുന്ന നിമിഷം നെഞ്ച് തകർന്ന് മരിക്കുമെന്നാണ് ശാപം. അപ്പം അങ്ങനെ തനിക്ക് പിൻഗാമികളില്ലാതായി പോകുമെന്ന് വ്യസനിച്ച് കൊണ്ടിരിക്കുന്ന പാണ്ഡുവിനോട് ഒരു ദിവസം ഒരുപാട് ആലോചിച്ച ശേഷമാണ് കുന്തിദേവി പറഞ്ഞല്ലേ, അങ്ങ് വിഷമിക്കണ്ട, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എൻ്റെ കയ്യിലുണ്ട്, അതൊരു മന്ത്രമാണ്. ഒരു മന്ത്രമല്ല, കുറേയധികം മന്ത്രമുണ്ട്, 4 മന്ത്രമുണ്ട് അല്ലേ. 5 മന്ത്രം കൊടുത്തു, പക്ഷേ ഓൾറെഡി ഒരു മന്ത്രം
1: പ്രയോഗിച്ചു
0: കഴിഞ്ഞു. ആ കാര്യം പറഞ്ഞിരുന്നില്ല, പാണ്ഡുവോട് പറഞ്ഞിരുന്നില്ല. പ്രയോഗിക്കാത്ത 4 മന്ത്രങ്ങളിൽ 3 എണ്ണം ഞാൻ ഇതാ എടുത്ത് പ്രയോഗിക്കുന്നു, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. അപ്പോഴാണ് പാണ്ഡു പറഞ്ഞത്, നിന്റെ അനുജത്തിയല്ലേ മാതൃ, ഒന്നവൾക്ക് കൊടുത്തൂടെ. മാതൃ കൊടുത്തു ഒന്ന്. മാതൃയാണെങ്കിലോ അതിസമർത്ഥയാണ്, ഒരു മന്ത്രം കൊണ്ട് രണ്ടു പേരെ മനസ്സിൽ വിചാരിച്ചു. അശ്വിനി ദേവന്മാരെ രണ്ടുപേരും, രണ്ട് മക്കളെ, സുന്ദരന്മാരായ രണ്ട് മക്കളെ, നകുലനും
1: സഹദേവനും.
0: കഥയുടെ വൈചിത്രങ്ങൾ വളരെ രസകരമാണ് മഹാഭാരതത്തിൽ. ചിലപ്പോൾ ഈ തനിക്ക് നേരത്തെ മറ്റൊരു ഭർത്താവുണ്ടെന്നോ മക്കളുണ്ടെന്നുള്ള കാര്യം പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് തനിക്ക് വേണ്ട ഒരു പുരുഷനെ സ്വീകരിക്കുവാനുള്ള അവരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിരുന്നു. അത് സദാചാര വിരുദ്ധമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ കാലത്തും മഹാഭാരതത്തിൻ്റെ കാലത്തും പോലും നമ്മൾ പലപ്പോഴും പറയും പഴയ കാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മഹാഭാരതത്തിൽ ഇത്തരം ചില കഥാപാത്രങ്ങളുടെ കഥ നോക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം അല്പം കൂടിപ്പോയോ എന്ന് സംശയിക്കേണ്ടി വരും. മഹാഭാരതത്തിലെ അച്ഛന്മാരുടെ കഥ നമുക്ക് പിന്നീട് പറയല്ലേ, തൽക്കാലം
1: അമ്മമാരുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.
0: പൂർണ്ണമാവുന്നില്ല, ഇനിയും ഒരുപാട് അമ്മമാര് പിറകെ വരുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിലാവാം. തൽക്കാലം ഇന്ന് ഇത്രയും. നന്ദി,
1: നമസ്കാരം.
2: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിൽ തുമ്പി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. ആദ്യ ഗാനം അപരാധി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത മോഹൻ, അമ്പിളി, രാജശേഖരൻ എന്നിവർ പാടിയത്. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. രചന പി ഭാസ്കരൻ മാസ്റ്റർ, സംഗീതം സലിൽ ചൗധരി.

വാണി ജയറാം ആലപിച്ചത്. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജെറി അമൽദേവ്. ചിത്രം മമത. 1979 ൽ ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ഗാനമാവട്ടെ മധുരഗീതങ്ങളിൽ അടുത്തതായി.

1972 പുറത്തിറങ്ങിയ ഓളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. അടുത്തതായി രചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

പന്തളം സുധാകരന്റെ വരികൾക്ക് കെ ജെ ജോയ് ഈണം നൽകി എം ജി ശ്രീകുമാറും എൻ ലതികയും പാടിയത് ചിത്രം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1986 ആണ്.

തുമ്പി മഞ്ഞലേറി വാ, കൊഞ്ചും തിങ്കളായി വാ. തുമ്പി മഞ്ഞലേറി വാ, കൊഞ്ചും തിങ്ക

യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സൂപ്പർമാൻ. എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷാണ് ഈണം നൽകിയത്. ഈ ഗാനമാവട്ടെ മധുരഗീതങ്ങളിൽ അടുത്തതായി.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: മധുര ഗീതങ്ങൾ
2: തുമ്പി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത് ചിത്രം മഴവില്ല്.

കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

അടുത്ത ഗാനം 2008 പുറത്തിറങ്ങിയ പരുന്ത് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് അനിത ഷെയ്ഖ്. രചന ശരത് വയലാർ. സംഗീതം അലക്സ് പോൾ.

യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സമ്മാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്. 1998 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: വെളിച്ചമുണ്ടോ?
1: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗരന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം.

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 21, ഹിജറവർഷം 1448, റബിയുൽ അവ്വൽ 24, ശകവർഷം 1948, ഭാദ്രം 15, 2026 സെപ്റ്റംബർ 6 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.